മനുഷ്യന് ജീവിതത്തോട് അത്രയേറെ പ്രണയമാണ്, മരണത്തെ ഭയവും. ജനനത്തോടൊപ്പം മരണവും പിറവി കൊള്ളുന്നു. ചിലർ ജീവിതത്തിൽ ഓരോ നിമിഷവും ജീവിക്കുന്നു, മറ്റു ചിലർ മരിച്ച് ജീവിക്കുന്നു. സ്വയവും മറ്റുള്ളവരാലും സന്തോഷം കെടുത്തുന്നവരുണ്ട്. സന്തോഷം അങ്ങ് വിദൂരമായ ഒരിടത്തുണ്ടെന്നും അത് കണ്ടെത്താനുള്ള അന്വേഷണത്തിലുമാണ് നമ്മൾ. അപ്രതീക്ഷിതമായിട്ടാകും മരണമണി മുഴങ്ങുക. അപകടമായും മാരക രോഗമായും വാർദ്ധക്യമായും മാനസിക വിഭ്രാന്തിയായും മരണം നമ്മോട് പറയും, ഞാനിതാ അടുത്തെത്തി, ഇതുവരെ നീ തേടി അലഞ്ഞ സന്തോഷം കണ്ടെത്തിയോ എന്ന്. ഒരു പക്ഷേ അന്നായിരിക്കും നാം ജീവിച്ചു തുടങ്ങുക. പാഴാക്കിയ സമയത്തിൻ്റെയും ബന്ധങ്ങളുടെയും മൂല്യം അറിഞ്ഞു തുടങ്ങുക. ജീവിക്കാൻ മരണസൂചനയ്ക്കായി കാത്തിരിക്കണോ? ഓരോ നിമിഷവും പുതിയതാണ്. ഈ നിമിഷം മാത്രമാണ് സ്വന്തമെന്ന് വിശ്വസിക്കാം. ജീവിതം ആഘോഷമായി ജീവിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ഏവർക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കവിതരയിൽ പി ഭാസ്കരന്റെ ഞാറ്റുവേലപ്പൂക്കൾ എന്ന കവിത ആലപിക്കുന്നു രേഖ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാവസന്തം, തുടർന്ന് കാവ്യസൗരഭം. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് നാട്ടിലെ പാട്ട്, ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 കായികം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:45 നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 വായനാവസന്തം. 6:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ എയ്റ്റ് സ്കൂൾ. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 10:00 സ്മൃതിഗീതങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര.
1: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ പി ഭാസ്കരന്റെ കവിത ഞാറ്റുവേലപ്പൂക്കൾ, ആലപിക്കുന്നത് രേഖ.

0: പവിസങ്കൽപ്പം പ്രതിനിമിഷം പ്രതീക്ഷയായി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി ഭാസ്കരന്റെ കവിത ഞാറ്റുവേലപ്പൂക്കൾ, ആലപിച്ചത് രേഖ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
2: വചനാമൃതം. നിങ്ങളുടെ അടുത്ത് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളെപ്പോലെയാവുക. മുഹമ്മദ് നബി.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
1: ഇന്ന് ജൂൺ 19, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂൺ 19 വർഷത്തിലെ 170th ദിനമാണ്. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. 1996 മുതൽ കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നുണ്ട്. കൂടാതെ ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച വായനവാരമായും കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. ജൂൺ 19 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1846 ആധുനിക നിയമങ്ങൾ അനുസരിച്ചുള്ള ആദ്യ ബേസ്ബോൾ കളി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ന്യൂജേഴ്സിയിലെ ഹൊക്കോബനിൽ നടന്നു. 1862 US കോൺഗ്രസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രദേശങ്ങളിൽ അടിമത്തം നിർത്തലാക്കി. 1918 യുഎസും ജർമ്മനിയും തമ്മിൽ കാൻഡിഗ്നി പോരാട്ടം നടന്നു. 1961 കുവൈത്ത് യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് സ്വതന്ത്രമായതായി പ്രഖ്യാപിച്ചു. 1943 ടെക്സാസിലെ ബ്യൂമോണ്ടിൽ വർഗീയ കലാപം നടന്നു. ഇന്ത്യയിലെയും ഏഷ്യയിലെയും ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ ശില്പിയായ സുഭാഷ് മുഖോപാധ്യായ്, മലയാള ചലച്ചിത്ര നാടക നടിയായ ഓമല്ലൂർ ചെല്ലമ്മ, മലയാള ചലച്ചിത്രത്തിലെ പ്രമുഖ ഹാസ്യനടന്മാരിൽ ഒരാളായിരുന്ന എൻ എഫ് വർഗീസ് തുടങ്ങിയവരുടെ ചരമദിനവും ജൂൺ 19.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. VD സതീശന് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. സദ്ഭരണവും സഹാനുഭൂതിയും മുഖമുദ്രയാക്കി മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റിൽ മുൻതൂക്കം വികസന പദ്ധതികൾക്ക്. തുറമുഖ കേന്ദ്രീകരണ വികസനത്തിനാകും ഊന്നൽ. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനത്തിന് വഴി തുറന്ന് ഇറാനും US ഇടക്കാല സമാധാന കരാറിനുള്ള ധാരണാപത്രത്തിൽ ബുധനാഴ്ച ഒപ്പിട്ടു. US വേണ്ടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനു വേണ്ടി പ്രസിഡന്റ് മസൂദ് പെഡഷ്കിയാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. കരാർ ഒപ്പിട്ട് മണിക്കൂറുകൾക്കകം ഹോർമോസ് കടലിടുക്ക് ഇറാൻ തുറന്നു. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പലുകളുടെ പോക്കുവരവ് തടയാനായി 13 US ആരംഭിച്ച നാവിക ഉപരോധവും അവസാനിച്ചു. ഗവർണർ ഭരണകാര്യത്തിൽ ഇടപെട്ടതിൽ അതൃപ്തി അറിയിച്ച് സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ലോകഭവനിൽ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചതിൽ അസംതൃപ്തി രേഖപ്പെടുത്തി ചീഫ് സെക്രട്ടറി ഗവർണറുടെ സെക്രട്ടറിക്ക് കത്ത് നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും സ്വിറ്റ്സർലാൻഡിനും തകർപ്പൻ ജയം. ഇംഗ്ലണ്ട് 2022 മൂന്നാം സ്ഥാനക്കാരായ ക്രൊയേഷ്യയെയും സ്വിറ്റ്സർലാൻഡ് ബോസ്നിയയെയും തകർത്തു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് EPF നിക്ഷേപങ്ങളുടെ 2025-26 വർഷത്തെ പലിശ നിരക്ക് 8.25% കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. തുടർച്ചയായി മൂന്നാം വർഷമാണ് 8.25% പലിശ അനുവദിക്കുന്നത്. കൊട്ടിയൂർ വൈശാഖോത്സവം ഇന്ന് ആയില്യം ചതുശതം. വൈശാഖോത്സവത്തിലെ മൂന്നാമത്തെ ചതുശതം അഥവാ വലിയ വട്ടളം പായസം അഞ്ചരക്കണ്ടി പടുവിലായി പൊന്മലേരി കോറോത്ത് തറവാട്ട് വകയാണ്. ഉച്ചയ്ക്ക് പന്തീരടി പൂജയ്ക്കൊപ്പമാണ് പായസം നിവേദിക്കുക. ലഹരി വിമുക്ത കേരളം ലക്ഷ്യമിട്ട് ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള പോലീസ് നയിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന് പിന്തുണ പ്രഖ്യാപിച്ച് നടൻ മോഹൻലാലും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായും ദൗത്യത്തിന്റെ നോഡൽ ഓഫീസറായ IG പുട്ടവിമലാദിത്യയായും കൂടിക്കാഴ്ച നടത്തിയ മോഹൻലാലിന് I am a തുഫാൻ വാരിയർ ബാഡ്ജും മന്ത്രി സമ്മാനിച്ചു. CMRL എക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് വീണ വിജയനെ ED വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യത. എക്സാലോജിക്ക് ബംഗളൂരു ഓഫീസിൽ നിന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO ശേഖരിച്ച രേഖകളെല്ലാം വീണ്ടും പരിശോധിച്ച ശേഷമാകും വിളിപ്പിക്കുക. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ പിളർപ്പ് ഉറപ്പായി. ഇന്നലെ ഡൽഹിയിൽ വിളിച്ചു ചേർത്ത പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വിപ്പ് ലംഘിച്ച് 6 ലോകസഭാംഗങ്ങൾ വിട്ടുനിന്നു. ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കേരള ജനതയെ മുന്നോട്ട് നയിച്ച മാറ്റത്തിന്റെ രഥമാണ് അയ്യങ്കള്ളി തെളിച്ച് വില്ലുവണ്ടി എന്ന് മന്ത്രി സി പി ജോൺ. കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച നവോത്ഥാന സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്തു നിന്ന് ഡോക്ടർ റീനയെ നീക്കിയ നടപടിയിൽ സർക്കാരിന് തിരിച്ചടി. ഡോക്ടർ റീനയുടെ സ്ഥലംമാറ്റം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. കുറച്ചുപേർ പരീക്ഷ എഴുതുന്നതിന്റെ പേരിൽ രാജ്യത്തെ 15 കോടി ടെലഗ്രാം ഉപയോക്താക്കളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാമോ എന്ന് ഡൽഹി ഹൈക്കോടതി. ചോദ്യപേപ്പർ ചോർച്ച വിവാദ പശ്ചാത്തലത്തിൽ നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ താൽക്കാലിക വിലക്കേർപ്പെടുത്തിയതിനെ എതിർത്ത് ടെലഗ്രാം കമ്പനി നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് തേജസ് കരിയയുടെ വാക്കാലുള്ള നിരീക്ഷണം. യു എസും ഇറാനും സമാധാന കരാറിൽ ഒപ്പിട്ട ശേഷവും ഇസ്രായേൽ ലെബനനിൽ ആക്രമണം നടത്തി. വ്യാഴാഴ്ച രാവിലെ തെക്കൻ ലെബനനിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ബെയ്റൂത്തിലും സമീപ പ്രദേശങ്ങളിലും ഡ്രോൺ ആക്രമണമുണ്ടായി. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് യു എ ഇ നിരോധിച്ചു. കുട്ടികളിലെ സോഷ്യൽ മീഡിയ ഉപയോഗം വിലക്കുന്ന ആദ്യ ഗൾഫ് രാജ്യമാണ് യു എ ഇ. ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര കരാർ വേഗത്തിലാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നിർദ്ദേശം നൽകി. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിയുടെ ഇടവേളയിൽ ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. പ്രമുഖ ചെറുകഥാകൃത്തും സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവും ദേശാഭിമാനിയിലെ മുൻ പ്രൂഫ് റീഡറുമായ കെ ആർ മല്ലിക അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ. നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി റെയിൽവേ മലബാറിലേക്ക് 3 പ്രത്യേക തീവണ്ടികൾ ഓടിക്കും. ഞായറാഴ്ച 2 മെമോ വണ്ടികളും 1 പാസഞ്ചർ വണ്ടിയുമാണ് പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ ഓടിക്കുന്നത്. വൈദ്യുതി ബോർഡിന്റെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിൽ രാത്രികാല വൈദ്യുതി നിയന്ത്രണം കടുക്കും. വൈകിട്ട് 6 രാത്രി 10 വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനാകില്ലെന്ന് വൈദ്യുതി ബോർഡ് അറിയിച്ചു. രാത്രി 30 വരെ വൈദ്യുതി മുടങ്ങുന്നത് June 30 വരെ തുടർന്നേക്കും. നാവികസേനയ്ക്ക് കരുത്തേകാൻ 3 യുദ്ധക്കപ്പലുകൾ കൂടി. INS ദുനഗിരി, INS അഗ്രേ, INS സൻഷേധക് എന്നീ തദ്ദേശീയ യുദ്ധക്കപ്പലുകൾ കൊൽക്കത്തയിൽ ഞായറാഴ്ച നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിക്കും. ആറളം പുനരധിവാസ മേഖലയിൽ കാട്ടാന ആക്രമണം തുടരുന്നു. പുനരധിവാസ മേഖല Block 13 പാലക്കുന്നിൽ ബിന്ദുവിന്റെ വീടിന് പിന്നിലെ ഷെഡ് തകർത്തു. പന്നിശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇരിട്ടി നഗരസഭയിലെ വളോര ചെറുവയൽ മേഖലയിൽ കർഷകർ. ശല്യം രൂക്ഷമായതോടെ ചിലർ കൃഷി ഇറക്കുന്നത് തന്നെ നിർത്തിവെച്ചു. ഇരിട്ടി നഗരത്തിലെ ഗതാഗത കുരുക്കഴിക്കാൻ സമഗ്ര പരിഷ്കാരത്തിനൊരുങ്ങുകയാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും നഗരസഭയും. പാർക്കിംഗ് രീതി ഉടച്ചു വാർക്കാനുള്ള നടപടികളും ഇതോടൊപ്പം നിലവിൽ വരും. ദാരിദ്ര്യം നിറഞ്ഞ കുട്ടിക്കാലത്ത് പുസ്തക വായനയിലൂടെയാണ് വിശപ്പടക്കിയതെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ. കണ്ണൂർ ജില്ലാ സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് June 19 വായനാ ദിനം. ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി തുല്യതാ പഠന കേന്ദ്രങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വായനാ സദസ്സുകൾ, പി എൻ പണിക്കർ അനുസ്മരണം, പ്രശ്നോത്തരി എന്നിവ സംഘടിപ്പിക്കുന്നു. ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ 10 ജില്ലാ പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിക്കും. കണ്ണൂർ സർവകലാശാല എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ ആൻഡ് മോഡൽ കരിയർ സെന്റർ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകളിലേക്ക് സൗജന്യ തൊഴിൽ മേള നടത്തുന്നു. നാളെ രാവിലെ 10 മുതൽ 12 വരെയാണ് പരിപാടി. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കണ്ണവും പോലീസ് നടത്തിയ പരിശോധനയിൽ 2 കിലോയിലധികം കഞ്ചാബ് വീട്ടിൽ സൂക്ഷിച്ച 2 പിടിയിൽ. ചെറുവാഞ്ചേരി സ്വദേശികളെയാണ് കണ്ണവും പോലീസ് പിടികൂടിയത്. കണ്ണൂർ ജില്ലയിലെ 6 ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കുന്നതിന് ഇന്ന് ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടക്കും. മിനിമം വേതനം ആവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ 35 ദിവസമായി സമരം തുടങ്ങിയിട്ട്. കൊതുകു പരത്തുന്ന രോഗങ്ങൾ, പ്രത്യേകിച്ചും ഡെങ്കിപ്പനി, സംസ്ഥാനത്താകെ വ്യാപകമാവുകയാണ്. കൊതുകുകളുടെ സാന്ദ്രതയും പ്രജനനത്തോതും വളരെ കൂടുതലാണെന്നാണ് ജില്ലയിലെ വെക്ടർ കൺട്രോൾ വിഭാഗം നടത്തുന്ന ഫീൽഡ് സർവേ റിപ്പോർട്ട്. ഇതിനായി ഇന്നു മുതൽ 3 ഡ്രൈഡേ ആചരിക്കുകയാണ്. ജില്ലയിൽ 1 ഷിഗില്ല കേസ് കൂടി റിപ്പോർട്ട് ചെയ്തു. ഇരിട്ടിയിൽ 6 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 മുൻപാണ് പനിയും വയറിളക്കവുമായി കുട്ടിയെ മട്ടന്നൂരിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വീട്ടുപരിസരത്തോ സ്ഥാപനങ്ങളിലോ കൊതുക് വളരുന്ന സാഹചര്യമുണ്ടെങ്കിൽ ജാഗ്രത. പരിസരം വൃത്തിഹീനമായി കിടക്കുന്നതും കൊതുക് വളരാൻ സാഹചര്യമൊരുക്കുന്നതും കേരള പൊതുജനാരോഗ്യ നിയമം 2023 പ്രകാരം കുറ്റകരമാണ്. കൊതുകിൻ്റെ ഉറവിടം നശിപ്പിച്ചില്ലെങ്കിൽ ഉടമയ്ക്കെതിരെ കേസെടുക്കും. ആദ്യം നോട്ടീസ് നൽകും, പരിഹരിച്ചില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരും. കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗം പ്രൊഫസർ തസ്തികയിലേക്ക് ഡോക്ടർ ജോസഫ് സ്കറിയയ്ക്ക് നിയമനം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഒന്നാം റാങ്കുകാരനായ തനിക്ക് നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് ജോസഫ് സ്കറിയ നൽകിയ ഹർജി അനുവദിച്ചാണ് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോന്റെ ഉത്തരവ്. കായിക വാർത്തകൾ. ലോകകപ്പിലെ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബോസ്നിയയെ തകർത്ത് സ്വിറ്റ്സർലാൻഡ്. ഇരട്ട ഗോൾ നേടിയ ജൊഹൻ മസാംബിയുടെ പ്രകടനമാണ് നിർണായകമായത്. ആറാം ലോകകപ്പിനിറങ്ങുന്ന മെസ്സിയുടെ ഹാട്രിക്കിന് മറുപടി നൽകുമെന്ന് പ്രതീക്ഷിച്ച പോർച്ചുഗൽ ആരാധകർക്ക് നിരാശ. അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ഗോളടിക്കുന്നതിലും പരാജയപ്പെടുന്ന റൊണാൾഡോയെയാണ് കോംഗോക്കെതിരെ മത്സരത്തിലുടനീളം കണ്ടത്. ലോകകപ്പ് ഗ്രൂപ്പ് എയിലെ നിർണായക മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ ചെക്ക് റിപ്പബ്ലിക്കിന് സമനില. ആദ്യ മത്സരത്തിൽ തോൽവി വഴങ്ങിയ ഇരു ടീമുകൾക്കും നോക്കൌട്ട് സാധ്യതകൾ നിലനിർത്താൻ വിജയം അനിവാര്യമായിരുന്നു. ആദ്യമായി ലോകകപ്പിനെത്തിയ ഏഷ്യൻ ടീമായ ഉസ്ബെക്കിസ്ഥാനെ തോൽപ്പിച്ച ലാറ്റിൻ അമേരിക്കൻ ടീമായ കൊളംബിയ പടയോട്ടം തുടങ്ങി. ലോകകപ്പിൽ ബ്രസീലിന്റെ രണ്ടാം മത്സരത്തിലും നെയ്മർ കളിക്കില്ല. ശനിയാഴ്ച രാവിലെ 6 ഹൈക്കിനെതിരെ ഫിലാഡൽഫിയയിലാണ് ബ്രസീലിന്റെ അടുത്ത മത്സരം. 2020 വനിതാ ലോകകപ്പിൽ പാകിസ്ഥാന് തുടർച്ചയായ 2 തോൽവി. ദക്ഷിണാഫ്രിക്കയോട് 2 പരാജയം ഏറ്റുവാങ്ങി. ആദ്യ മത്സരത്തിൽ ഇന്ത്യയോട് തോറ്റിരുന്നു. ഏഷ്യൻ കപ്പ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച് 6 മലയാളി താരങ്ങൾ. ജോൺ ജോസഫ്, ഷമീമുദ്ദീൻ, എറിൻ വർഗീസ്, മുഹമ്മദ് നിഹാൽ, കെ ആനന്ദ്, പി ഹേമന്ത് എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. IPL 2027 സീസണിലെ മത്സരങ്ങൾ നേരത്തെയാക്കാൻ ആലോചന. 10 മുതൽ May 15 അടുത്ത വർഷത്തെ ടൂർണമെന്റ് എന്നാണ് സൂചന. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
5: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
5: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
5: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
5: 9447371836,
1: 8078502836.
6: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.
7: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
8: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും.

0: മസാലയും.
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
0: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലുന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. ഗാനം കുന്നുംപ്രത്ത് വാഴുമമ്മേ. രചന റിജിൻ. സംഗീതം ഹരീഷ് നമ്പ്യാർ. ആലപിച്ചത് അശ്വിൻ നമ്പ്യാർ.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. നവീകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ഇന്ന് വായനാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാന തൊഴിൽ വകുപ്പ് ജനപ്രതിനിധികൾ, തൊഴിൽ ഉടമകൾ, പി എം വി ബി ആർ വൈ ഗുണഭോക്താക്കൾ എന്നിവർ തമ്മിലെ ആശയവിനിമയമാണ് പരിപാടിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. പുതുതായി ജോലിയിൽ ചേർന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ഉടമകളുടെ നിയമനക്കത്തിന്റെ വിതരണം നടക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിലും, കോഴിക്കോട് കല്ലായി റോഡിൽ ജില്ലാ സഹകരണ ബാങ്ക് ഹാളിലും, കണ്ണൂർ റബ്കോ ഓഡിറ്റോറിയത്തിലുമാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്.
0: ലോകത്തിന്റെ വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യങ്ങൾ തമ്മിലെ ബന്ധം പണ്ട് വ്യാപാരം മാത്രം അടിസ്ഥാനമാക്കിയായിരുന്നുവെങ്കിൽ ഇന്ന് വ്യാപാരത്തോടൊപ്പം വിശ്വാസവും പ്രാധാന്യമർഹിക്കുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു. വിശ്വസനീയവും സ്ഥിരവുമായ വിതരണ ശൃംഖലയും പങ്കാളിത്തവുമാണ് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നതെന്നും അത്തരം പങ്കാളികളെയാണ് ഓരോ രാജ്യവും തിരയുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. അഭിലാഷങ്ങൾ പുതിയ ഉയരങ്ങളിലെത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ യാത്രയിലെ നിർണായകമായ ഒരു കാലഘട്ടമാണിതെന്നും മോദി പറഞ്ഞു. നവീകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ വിവാടെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ സാങ്കേതിക വിദ്യയുടെ ദ്രുത പരിവർത്തനത്തിലൂടെ കടന്നുപോവുകയാണെന്നും സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ടെലിമെഡിസിൻ, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ വൻതോതിൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനവും ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളും ഇന്ത്യ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹിന്ദിയിൽ യാത്രയയപ്പ് വീഡിയോ പോസ്റ്റ് ചെയ്തു. പ്രിയപ്പെട്ടവൻ എന്ന് നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ച പ്രസിഡന്റ് ഫ്രാൻസ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് നന്ദി പറഞ്ഞ പ്രസിഡന്റ് സന്ദർശനം വളരെ ഫലപ്രദമായിരുന്നുവെന്നും അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയെ പരിവർത്തനം ചെയ്യാൻ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 83-ലധികം തവണ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖല സന്ദർശിച്ചു. ഈ കാലയളവിൽ ഈ മേഖലയെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിന് ഗതിവേഗം കൂടി. വിനോദസഞ്ചാര മേഖല വികസിക്കുന്നതിനും കൂടുതൽ പ്രാദേശിക വരുമാന അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾ കൊണ്ട് സാധ്യമായി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയിൽ 47,270 കോടി രൂപ ചെലവഴിച്ചു. 46,290 കിലോമീറ്ററിലധികം ഗ്രാമീണ റോഡുകൾ മേഖലകളിൽ നിർമ്മിച്ചു. 12 വർഷത്തിനിടെ 8 പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഇതോടെ ഇത്തരം വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. വടക്കുകിഴക്കൻ മേഖലയിൽ 4,170 കിലോമീറ്ററിലധികം റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചു. അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാന്റ്, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിൽ റെയിൽവേ വൈദ്യുതീകരണം 100% കൈവരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വടക്കുകിഴക്കൻ മേഖലയിലെ 8 സംസ്ഥാനങ്ങളായ അഷ്ടലക്ഷ്മി വികസനത്തിന്റെ പുതുവഴിയിലാണ്.
0: വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. തിങ്കളാഴ്ച മുതൽ സഭയിൽ ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കും. തുടർന്ന് ഈ മാസം 29-30 തീയതികളിൽ ഗ്രാന്റ് ആവശ്യങ്ങൾക്ക് ചർച്ചകളും വോട്ടെടുപ്പും നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ പരിഗണിക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ഗോപകുമാർ അറിയിച്ചു. മഴക്കാല രോഗവ്യാപനങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉന്നതതല അവലോകന യോഗം ചേർന്നു. രാജ്യത്തെ നിലവിലെ രോഗസ്ഥിതികൾ അവലോകനം ചെയ്ത നദ്ദ കൊതുകുജന്യ രോഗങ്ങളെ ഫലപ്രദമായി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു. സംസ്ഥാനത്ത് 19 പേർക്കു കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്തും കണ്ണൂരും 2 വീതവും, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആളുകൾക്കുമാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച പ്രകാരം സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതര വകുപ്പുകളുടെ കൂടി സഹകരണത്തോടെ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടപടികളും ആരംഭിച്ചു. വയറിളക്ക രോഗങ്ങൾ തടയാം, ജീവൻ രക്ഷിക്കാം എന്നതാണ് പരിപാടിയുടെ മുദ്രാവാക്യം. കോഴിക്കോട്ട് നിപ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5 ഡിവിഷനിൽ 50 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ സന്ദർശനം നടത്തി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന ടെലിഗ്രാം ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ടെലിഗ്രാം സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി വാദത്തിന് ശേഷം വിധി പറയാനായി മാറ്റിവെച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് കെ എസ് ഇ ബി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിലവിൽ കെ എസ് ഇ ബി അണക്കെട്ടുകളുടെ സംഭരണശേഷിയുടെ 21.25% മാത്രമേ വെള്ളമുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേസമയം 47.22% ജലസംഭരണികളിൽ ഉണ്ടായിരുന്നത്. ഇന്ന് വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ പി എൻ പണിക്കരെ സ്മരിച്ച് കേരളത്തിലും ദേശീയതലത്തിലും വായനാദിനം ആഘോഷിക്കുന്നു. പി എൻ പണിക്കർ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായനാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ 43 ലക്ഷത്തിൽ പരം കുട്ടികൾ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലും. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരു മാസക്കാലം പരിപാടി സംഘടിപ്പിക്കും. വായനാദിന വായനാ പക്ഷാചരണ പരിപാടികളുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം രാവിലെ ചാലപ്പുറം ഗവൺമെന്റ് ഗഡബത് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി പാർലമെന്ററി കാര്യമന്ത്രാലയം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് അനക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഖത്തറിന്റെ വലയിൽ ഗോൾ മഴ പെയ്യിച്ച് കാനഡ ലോകകപ്പിൽ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കി. ഒപ്പം 4 പോയിന്റ് നേടി റൌണ്ട് ഓഫ് 32 യോഗ്യതയും ഉറപ്പാക്കി. സ്റ്റാർ ഗോൾ കീപ്പർ അബുനാട കാവൽ നിന്ന ഖത്തർ ഗോൾ മുഖത്ത് കളിയുടെ തുടക്കം മുതൽ തന്നെ കാനഡയുടെ ആക്രമണമായിരുന്നു. 16th minute ലാറിൻ തുടങ്ങി വെച്ച ഗോൾ വെട്ട ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കിന്റെ ബലത്തിൽ 0.5 dozen ഉയരുകയായിരുന്നു. പരുക്കൻ കളിയെ തുടർന്ന് 2 താരങ്ങൾ ചുവപ്പ് കാർഡ് കണ്ടതോടെ 9 പേരുമായാണ് ഖത്തർ മത്സരം പൂർത്തിയാക്കിയത്. ബോസ്നിയയെ 1-4 goals തകർത്ത് കാനഡയ്ക്കൊപ്പം സ്വിറ്റ്സർലൻഡും നോക്കൌട്ട് റൌണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 72nd minute മുതൽ ഗോളടി തുടങ്ങിയപ്പോൾ പിറന്നത് 5 goals. ഇന്നലെ രാത്രി നടന്ന മറ്റൊരു മത്സരത്തിൽ തകർത്ത് കളിച്ചിട്ടും ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ വിജയം നേടാൻ കഴിയാതെ സമനിലയിൽ കുരുങ്ങിയതോടെ സൌത്ത് ആഫ്രിക്കയ്ക്ക് വിലപ്പെട്ട 2 points നഷ്ടമായി. തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇരു ടീമുകളും പരാജയപ്പെട്ടിരുന്നു.
0: ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇന്ത്യൻ സമയം രാവിലെ 6:30 ആരംഭിച്ചു. രാത്രി 12:30 യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:30, ബ്രസീൽ ഹൈറ്റി മത്സരം 6:00. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമി ഫൈനലിലെത്തി. ന്യൂസിലാൻഡിൽ ഉറുഗ്വേയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പൂൾ എയിൽ 1st place. ഇന്ത്യ ഇന്ന് ചിലിയെ നേരിടും.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചിക നിധി ഝാഹ. अथ वार्ताः. भारत फ्रांसयोः आर्थिक औद्योगिक सहकारं प्रगाढं कर्तुं प्रयत्नस्य भागरूपेण प्रधानमन्त्रिणा नरेन्द्रमोदिना पेरिस नगरे प्रमुखैः फ्रांस देशीयैः वाणिज्य नेतृभिः सह अनेकानि उच्चस्तरीय मेलनानि विहितानि. प्रधानमन्त्री पेरिस नगरे मिस्ट्रल एआई संस्थायाः सह संस्थापकेन मुख्य कार्यकारी अधिकारिण्या सह आर्थर मेंश इत्यनेन सह अपि मिलितवान. सामाजिक प्रसार माध्यमे प्रधानमन्त्रिणा भारतस्य वर्धमान एआई इति पारिस्थितिक व्यवस्थायाः अवसराणां विषये अपि अवधानं प्रदत्तम्. प्रधानमन्त्री नरेन्द्रमोदी नवदिल्ल्यां प्रधानमन्त्री विकसित भारत रोजगार योजना इत्यस्यान्तर्गतं 2400 कोटि रूप्यकाणां प्रोत्साहकाणां वितरणं करिष्यति. नवदिल्ल्यां योजनायाः विषये प्रसारमाध्यमान् सम्बोधयन् श्रम रोजगार मन्त्री डॉ मनसुख मांडवीयाः अवोचत् यत् गतवर्षस्य अगस्त मासात् आरभ्य 63 लक्षतोऽधिकाः कर्मचारिणः पीएमवीवीआरवाई इत्यस्यान्तर्गतम् औपचारिक कार्यक्षेत्रे आनीताः सन्ति, येषु प्रायः 30% महिलाः सन्ति. सः इतोपि अवोचत् यत् अस्याः योजनायाः अन्तर्गतं प्रोत्साहिताः 80% अधिकाः संस्थाः 25% न्यूनाः लघुद्यमाः सन्ति इति. फ्रांस देशस्य राष्ट्रपतिः इमानुएल मैक्रोन ह्यः प्रधानमन्त्रिणः नरेन्द्रमोदिनः कृते हिन्दीभाषायाम् एकं भावपूर्णं सौप्रस्थानिक चलच्चित्रं प्रसारितवान्, यत्र सः प्रधानमन्त्रिणं प्रियं मित्रम् इति सम्बोधयन् अवदत् फ्रांसः भवन्तं स्निह्यति. मैक्रोनः हिन्द्याम् अवोचत् यत् प्रियमित्र नरेन्द्र, मुझे बहुत खुशी है आपका नाइस एवियन और पेरिस दौरे के लिए स्वागत करते. फ्रांस भारत की दोस्ती अमर रहे. फ्रांस राष्ट्रपति प्रधानमन्त्रिणः मोदिनः एतं प्रवासं अतीव फलदायकम् इति उद्घोषयत्. प्रवासार्थं च कार्तज्ञ भावं ज्ञापितवान्. आगामी फरवरी मासे पुनः मेलनस्य आकांक्षां प्रकटयन् सः अवोचत् यत् प्रवासाय अस्माकं मैत्रीभावाय च धन्यवादः. वयं शीघ्रमेव फरवरी मासे पुनः मेलनाय प्रतीक्षामहे. जय हिन्द. केन्द्रीय कृषि एवं कृषक कल्याण मंत्री शिवराज सिंह चौहान आभासीय माध्यमेन चतुर्णां राज्यानां कृते एमएसपी इति न्यूनतम समर्थन मूल्येन बृहत् परिमाणे तिलहन क्रयणस्य स्वीकृतिम् अयच्छत्. कृषि मन्त्रालयानुगुणम् एषः क्रयण संकल्पः तमिलनाडु गुजरात उत्तर प्रदेश हरियाणा इत्येतेषु राज्येषु मूल्य समर्थन योजनान्तर्गतं प्रचलति. अस्मिन् ग्रीष्मकालीन ऋतौ उत्तरप्रदेशः सर्वबृहत् लाभार्थी राज्यत्वेन उदितः, यस्य कृते 98,248,000 मेट्रिक टन मितं मुद्गम 97,780,000 मेट्रिक टन मितं माश अथ च 18,770,000 मेट्रिक टन मितं कलाय क्रयणस्य अनुमतिः दत्ता. नवीन एवं नवीकरणीय ऊर्जा मंत्रालयस्य सचिवः संतोष कुमार सारंगी न्यगादीत् यत् दृढ नीतिगत संरचनया अभिनव सर्वकारीय प्रयासैः भारतम् अद्य जगति नवीकरणीय ऊर्जा क्षेत्रे प्रमुख देशत्वेन समुदेति. नवदिल्ल्याम् आयोजिते हरित एवं सतत विकास सन्धिः इत्याख्ये 10वें संवाद सत्रे नवीकरणीय ऊर्जा ऊर्जा सुरक्षा इति विषये भाषमाणः श्री सारंगी गत दशके भारतस्य अभूतपूर्व प्रगतेः उल्लेखं कृतवान्. तेन प्रतिपादितं यत् एषः विकासः मुख्यतया नवीकरणीय क्रयण अनिवार्यता प्रतिस्पर्धात्मक निविदा दिशानिर्देशाः सहैव स्वचालित मार्गेण 100% वैदेशिक प्रत्यक्ष निवेशं करोति. इति वार्ताः।
2: എകെജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എകെജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി എകെജി ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം എകെജി ആശുപത്രി.
4: ഏവർക്കും എകെജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. പേരാവൂർ ഗവൺമെന്റ് ഐടിഐയിൽ NCTV അംഗീകൃത ക്രാഫ്റ്റ്സ്മാൻ സിവിൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്നീ കോഴ്സുകളിൽ പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 0492 9956 650. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 13 ITIകളിലായി 14 ട്രേഡുകളിൽ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ മക്കൾക്ക് സംവരണം ചെയ്ത സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ www.laborwelfarefund.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ തലശ്ശേരി ഉപജില്ലാ ഓഫീസിൽ നിന്ന് 6-8% പലിശ നിരക്കിൽ സ്വയം തൊഴിൽ വായ്പ നൽകുന്നു. തലശ്ശേരി, ഇരിട്ടി താലൂക്കുകളിലെ മുസ്ലിം, ക്രിസ്ത്യൻ തുടങ്ങിയ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തികൾക്കും OBC വിഭാഗത്തിൽ ഉൾപ്പെട്ട വ്യക്തികൾക്കും അപേക്ഷിക്കാം. കൂടാതെ വിവാഹ, വിദ്യാഭ്യാസ, വ്യക്തിഗത വായ്പകൾക്കും ഭവന നിർമ്മാണ വായ്പയ്ക്കും അപേക്ഷിക്കാം. സർക്കാർ ഉദ്യോഗസ്ഥർക്കും അനുയോജ്യമായ വായ്പ ലഭ്യമാണ്. താൽപ്പര്യമുള്ളവർ കോർപ്പറേഷന്റെ തലശ്ശേരി കീഴന്തിമുക്കിൽ പ്രവർത്തിക്കുന്ന ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ലളിതമായ ജാമ്യ വ്യവസ്ഥകൾ ബാധകം. ഫോൺ നമ്പർ 0492 9956 600. വാട്സപ്പ് നമ്പർ 8089770067. ഓൺലൈൻ വായ്പാ രജിസ്ട്രേഷന് www.ksbcdc.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: ജനസമക്ഷം.
4: എകെജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിലെ BRC സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികയിൽ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പഞ്ചായത്ത് ഓഫീസിൽ ഇന്ന് രാവിലെ 11:30 അഭിമുഖം. ഫോൺ നമ്പർ 0497285101. മയ്യിൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 22 പകൽ 11 കലക്ട്രേറ്റിൽ. പയ്യന്നൂർ കരിന്തളം പെരിങ്ങോമിലെ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂൾ അത്ലറ്റിക്സ് കോച്ചിന്റെ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 24 പകൽ 10 സ്കൂളിലെത്തണം. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് ഡോക്ടർക്കു വേണ്ടിയുള്ള അഭിമുഖം ഈ മാസം 22 പകൽ 12 കലക്ട്രേറ്റിൽ നടക്കും. ബയോഡേറ്റ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ എന്നിവ സഹിതം ഉദ്യോഗാർത്ഥികൾ ഹാജരാകണം. ഫോൺ നമ്പർ 0492 4931180. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ തളിപ്പറമ്പ് പട്ടുവത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, കൊമേഴ്സ് അധ്യാപകരെ നിയമിക്കുന്നു. അപേക്ഷ ഈ മാസം 24 വൈകിട്ട് 5 മുൻപ് കണ്ണൂർ സിവിൽ സ്റ്റേഷൻ അഡീഷണൽ ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ITDP ഓഫീസിൽ ലഭിക്കണം. ഫോൺ നമ്പർ 0497270357. മഹാത്മാഗാന്ധി കോളേജ് ഇരിട്ടിയിൽ ഹിന്ദി വിഷയത്തിൽ അധ്യാപക ഒഴിവ്. നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 23 പകൽ 11 കോളേജ് ഓഫീസിൽ നടക്കും. അർഹരായ ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, അസൽ സർട്ടിഫിക്കറ്റുകൾ, അസൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം ഹാജരാവേണ്ടതാണ്. UGC യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഒരു ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ കം മൈക്ക് ഓപ്പറേറ്റർ എന്നീ തസ്തികകളിൽ താൽക്കാലിക ഒഴിവ്. ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ ഈ മാസം 22-23 പകൽ 11 അഭിമുഖം. നിശ്ചിത യോഗ്യതയുള്ള, കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള, 18-36 ഇടയിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. ഫോൺ നമ്പർ 0497270205. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
2: ജനസമക്ഷം.
4: എകെജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. പനോനേരി ശിവക്ഷേത്രത്തിലെ ശ്രീകോവിൽ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഉത്തരം വെപ്പ് കർമ്മം മറ്റന്നാൾ രാവിലെ 9:30-10:30 ഇടയിൽ നടക്കും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ ഭാഗമായി കൊട്ടിയൂരിൽ നാളെയാണ് മകം കലംവരവ്. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ മലയാളം ഐച്ഛിക വിഷയമായി പഠിച്ചവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ബ്രണ്ണൻ മലയാളം സമിതിയുടെ വാർഷിക പൊതുയോഗവും ഈ മാസം 26-ാം തീയതി പകൽ 10 മണിക്ക് കോളേജ് ന്യൂ ബ്ലോക്ക് സെമിനാർ ഹാളിൽ നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999-447-6836, 9447-371-836, 8078-502-836. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
5: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
4: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
5: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
4: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
5: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
4: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
6: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
2: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകളാണ്.

0: പ്രിയ ശ്രോതാക്കളെ, ഞങ്ങൾ ഇന്ന് കൊട്ടിയൂരാണുള്ളത്. ഒരുപാട് ഭക്തരുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു ഭക്തനുണ്ട്, നമുക്ക് അവരെ പരിചയപ്പെടാം. പേരെന്താ?
1: വിജയനാഥൻ. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്, രണ്ടാമത്തെ പ്രാവശ്യമാണ്. നല്ല തിരക്കാണ്, എന്നെങ്കിലും ഞങ്ങൾക്ക് നന്നായിട്ട് തൊഴാനും ഒക്കെ പറ്റി. എല്ലാം അടുക്കും ചിട്ടയായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നു. സ്വയംഭൂവായ ഒരു ശിവനെയാണ് ഇവിടെ കാണുന്നത്. ആ സ്വയംഭൂവിനെ ഒന്ന് കണ്ട് തൊഴുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രാധാന്യമെന്ന് പറഞ്ഞാൽ, ഈ വർഷത്തിൽ ഈ കെട്ടിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവർ കത്തിച്ച് കളയുകയാണ് ഇവിടെ. ഈ രണ്ടാമതാണ് ഈ ഒരു വർഷാവർഷം ഉണ്ടായിരുന്ന വാള് കൊണ്ടുവന്ന് അത് ഈ ഏഴരക്ക ഇല്ലെന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇല്ലത്തിൽ അവരും ഇതിൻ്റെ ഈ വാള് കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ ഇതിലാണ് ഞാനിവിടെ വന്നതും. ഈ രണ്ടും എനിക്ക് അതുകൊണ്ടുള്ള വളരെ ജീവിതത്തിലൊരു ഭയങ്കര നേട്ടവും ആരോഗ്യത്തിനും, ഞാൻ നല്ല ആരോഗ്യം അല്ലാത്തൊരു മനുഷ്യനായിരുന്നു, ആരോഗ്യത്തിനൊക്കെ നല്ല വ്യത്യാസമുണ്ട്.
0: കഴിയുന്ന കാലത്തോളം വരാനുള്ള ആഗ്രഹം,
1: ഞാൻ ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ വരും തീർച്ചയായിട്ടും.
2: എൻ്റെ പേര് തങ്കമണി. ഞങ്ങൾ രണ്ട് വർഷമായിട്ട് വരുന്നു. ആദ്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര അനുഭവവും സന്തോഷവുമായിരുന്നു. ഇവിടെ വന്ന് തൊഴിച്ചിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആരോഗ്യപരമായിട്ടും എല്ലാം വളരെ സന്തോഷമാണ്. പറ്റുന്ന സമയം അത്രയും വരണം എന്നാണ് ആഗ്രഹം.
0: എങ്ങനെയായിരുന്നു യാത്ര ഇങ്ങോട്ടേക്ക്?
2: ഞങ്ങൾ ട്രെയിനിനാണ് വന്നത്, ബുക്ക് ചെയ്തൊക്കെ ആയിട്ടാണ് വന്നത്.
0: അപ്പോൾ നല്ല ഹാപ്പിയാണ്.
2: ആ, ഹാപ്പിയാണ്.
3: എവിടുന്ന്
0: വരുന്നത്?
3: പാലക്കാട്.
0: കുറേ വർഷമായോ അമ്പലത്തിൽ? എന്താണ് ഈ വർഷം ഇങ്ങനെ ഇവിടെ തൊഴണമെന്നൊരു ആഗ്രഹം?
3: പെട്ടെന്ന് വിചാരിച്ചു, വരണം തോന്നി വന്നു, വണ്ടി എടുത്ത് വന്നു.
0: ഇതിനെ കുറിച്ച് മുന്നേ കുറെ കേട്ടിട്ടുണ്ടാവും?
3: കേട്ടിട്ടുണ്ട്, വരാൻ സാധിച്ചിട്ടില്ല.
0: എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ?
3: കുഴപ്പമില്ല. രണ്ടര മണി മൂന്ന് മണിക്ക് വന്നാണ് ക്യൂ നിൽക്കാൻ.
0: വേറെ ഇറക്കി വന്നിട്ടുള്ള കൂടെ
3: അവരൊക്കെ പിന്നാലെ പെട്ടു, ആൾക്കാരൊക്കെ പിന്നാലെ പെട്ടു. രണ്ടാൾ മുമ്പിലുണ്ട്, അങ്ങോട്ട് ഇങ്ങോട്ട് പിരിഞ്ഞു കഴിഞ്ഞു. ഭഗവാന്റെ കാണിക്കുന്ന കൊണ്ട് കൈകാലം മുടക്കൂലാണ്ട് മഹായാതിനെ പ്രാർത്ഥിക്കുക. ഏകശക്തി പരാശക്തി ഏകബലം മഹാബലം എല്ലാം അയാൾ. നമ്മൾ ആരും ഒന്നുമല്ല, നമ്മളാരും ഒന്നുമല്ല, നമ്മളെ കുറേ പുഴുക്കൾ, നിസ്സാര പുഴുക്കൾ. പ്രാർത്ഥിക്കാൻ ചെയ്യുക, അത്രേ ഉള്ളൂ.
0: എത്ര മണിക്കൂറായി നിൽക്കുന്നത്?
4: മൂന്ന് മണിക്ക് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ട് മണിക്ക് വടകരയിൽ നിന്ന്, ആധാർ റോഡ് എന്ന് പറയും ഞങ്ങളുടെ സ്ഥലം, അവിടെ നിന്ന് കയറിയതാ. മൂന്ന് മണിയായിട്ടുണ്ടാവും ഇവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട്. കുളിയെല്ലാം കഴിഞ്ഞ്
5: അവിടുന്ന് ക്യൂന്ന് കൂടി എത്തിയതാണ്. നാലരക്ക് നിൽക്കുന്നുണ്ട് ക്യൂ.
0: അപ്പൊ എങ്ങനെയാണ് ഭക്ഷണമൊക്കെ കയ്യിലൊന്നും
5: കരുതിയിട്ടില്ല? ഒന്നും കരുതിയിട്ടില്ല. ഇല്ല, ഇതുവരെ ഇങ്ങനെ തിരക്കിലായിട്ടില്ല.
4: വെള്ളമല്ല ഇവിടുന്ന് തന്നിട്ടില്ല.
5: ഇവിടുന്ന് തന്ന കാപ്പി വെള്ളമല്ല ഇവിടുന്ന് കിട്ടി.
0: എങ്ങനെ വരാറുണ്ടോ ഈ അമ്പലത്തില്?
5: ഇപ്പം പത്ത് വർഷം മുന്നേ വന്നതാ, പത്ത് വർഷത്തോളായി വരാ. ഇപ്രാവശ്യം ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം വരണമെന്ന് വിചാരിച്ചത്, പക്ഷെ വരാൻ പറ്റിയില്ല. അപ്പൊ ഈ വർഷം ഒന്ന് വരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ വന്നു. അമ്മ വന്നിട്ടുണ്ട്, ഞങ്ങളൊരു ബസ്സിന് ആള് വന്നതാ.
0: ഓ, അമ്മ എത്ര വർഷമായി വരുന്നത്?
6: ഞാൻ കുറേ വർഷമായി വരുന്നു. ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ പിന്നെ വരണമെന്ന് തോന്നുന്നു. ആ സമയം വരുമ്പോ നമുക്ക്
4: കഴിയൂലെന്ന് വിചാരിച്ചാലും നമുക്ക് വരണം എന്ന് തോന്നുന്നുണ്ട്. കാലിന് സുഖമില്ലാത്ത പോലെയല്ല, എന്നാലും എല്ലാവരും വരും.
7: പേര് സുധീർ പ്രകാശ്.
0: എത്ര മണിക്കൂറായി ഇവിടെ ക്യൂ നിൽക്കുന്നത്?
7: ഇവിടെ ഇപ്പോൾ ഒരു രണ്ടര മണിക്കൂറിന് മേലെയായി. രാവിലെ ഒരു മൂന്ന് മണിക്ക് വന്നതാണ്, കുറ്റിയാടി നിന്നാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യം വന്നത്. ഇപ്പോൾ ഒരു അഞ്ച് കൊല്ലമായി കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ വന്നിട്ടില്ല. അതിനുശേഷം ഇപ്പാണ് വരുന്നത്. അതിനുശേഷമാണ് ഇപ്പം നടപ്പം തലവൊക്കെ നല്ല നവീകരിച്ചിട്ട് നല്ല ഉഷാറാക്കിയിട്ട് ഇവിടെ വന്നത്.
0: എവിടുന്ന് വരിക?
8: ചെങ്ങന്നൂർ.
0: ചെങ്ങന്നൂർ.
8: ഞങ്ങള് രണ്ട് ദിവസമായി വന്നിട്ട്.
9: ഞങ്ങൾ ഇന്നലെ രാജരാജേശ്വരി ക്ഷേത്രത്തൊക്കെ തൊഴുതിട്ട് ഇന്ന് രാവിലെ ഇവിടെ വന്ന്, ഇവിടെ ഏഴ് മണി ഒക്കെ ഇവിടെ വന്ന് 12 മണിക്ക് നിൽക്കുവാണ്.

0: മോനു എത്ര സമയായിരിക്കും നിക്കുന്നേ?
1: എനിക്കറിയില്ല,
2: സമയം അറിയില്ല. അമ്മയോട് ചോദിച്ചോ എന്തെങ്കിലും കഴിച്ചോ, ഭക്ഷണമൊക്കെ കഴിച്ചോ, വെള്ളമൊക്കെ കയ്യിലുണ്ടോ? കഴിച്ചു. എങ്ങനെയുണ്ട് വന്നിട്ട്? ആദ്യമായിട്ട് വരുവാണോ?
1: ആദ്യമായിട്ട്.
2: എവിടെ സ്ഥലം?
1: പൂക്കാട്.
3: വടകര. വടകര.
2: വടകരയാണ്. കുറെ പേരുണ്ടോ വന്നിട്ട്? നിങ്ങള് എങ്ങനെ എല്ലാരും കൂടിട്ട്
3: കാറിലോ?
2: കാറെടുത്തിട്ട് വന്നതാ. ഓക്കെ, എങ്ങനെയുണ്ട് വന്നിട്ട് ഇവിടെ?
3: ക്യൂ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല,
2: മഴയില്ലാത്തതുകൊണ്ട്
3: ഒന്നും പറയാനില്ല, ശ്രദ്ധിക്കാൻ.
4: ഹലോ, വടകര വില്യാപ്പള്ളി കുളത്തൂര്. എല്ലാ വർഷവും വരുന്നുണ്ട്. ഈ വർഷം കൂടുതൽ ഭക്തജനങ്ങളുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കൂടുതൽ ഭക്തർ ഒഴുകി വരുന്നുണ്ട്. ഒത്തിരി ആളുകൾ വന്നായിരുന്നു. പരിമിത സ്ഥലം തന്നെയാണ്. അതിപ്പോൾ പുറത്ത് അത് പാർക്കിങ്ങും കാര്യങ്ങളും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ആ പാലത്തിൻ്റെ സൈഡിലും ഭയങ്കര ക്യൂ ആയിരുന്നു. ഈ പ്രാവശ്യം ഫ്രീ ആയിട്ട് നടന്ന് വരാൻ പറ്റിയിട്ടുണ്ട്. സമയം വരണം, ഇവരെ ഒരു ഉൾവിളിയുണ്ട്. കാരണം ഇവിടെ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും വരാനുള്ള, അതുകൊണ്ടാണ് ക്യൂ നിന്നിട്ട് തന്നെ തുടരാനുള്ള അറിഞ്ഞു തുടങ്ങി. കാരണം മുമ്പ് 5 വർഷം മുന്നേ വരുമ്പോൾ ഇത്രയും, ഈ വർഷമാണ് കൂടുതൽ ആളെ കർണാടകയിൽ നിന്ന് ബസ്സെല്ലാം വരുന്നുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ തീർത്ഥാടകർ കൂടുതലായിട്ട് വരുമ്പോൾ.
5: എൻ്റെ പേര് ശശീന്ദ്രൻ. ഞാൻ കോഴിക്കോട് നന്മണ്ട ബാലുശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വന്നു നോക്കുമ്പോൾ 2 മണിക്കൂറിലധികം നിൽക്കുകയാണ്. പിന്നെ ചളിയുടെ ഭയങ്കര വാസനയാണ്. മൊത്തത്തിൽ സൗകര്യവും ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇവിടുന്ന് ഇറങ്ങിപ്പോണമെങ്കിലൊന്ന് പെണ്ണുങ്ങളെ കാര്യം സ്ത്രീകൾ ഈ വരിയിൽ നിന്ന് പോകാൻ പറ്റില്ല. മൂത്രം ഒക്കെ ഒഴിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 മണിക്കൂറിലധികം നിൽക്കുന്നത്. അപ്പോൾ ഷുഗറിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണിത്. ഇവിടെ തുറന്ന് വിടുന്നതും വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന് പ്രത്യേക പൂജ എന്തുള്ളത് കൊണ്ടായിരിക്കാം എന്നാണ് തോന്നുന്നത്. ഗ്യാപ്പ് ഇരുന്നത് ഒരു പൂജ കഴിഞ്ഞ് പിന്നെ ഒരു ഗ്യാപ്പ്. പിന്നെ തിരക്കാണ്, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഒന്നും പറ്റുന്ന മഴയാണ് കാര്യങ്ങൾ. ആദ്യം അങ്ങനെ അല്ലായിരുന്നു. ഇപ്പം കർണാടക, തമിഴ്നാട്, ആന്ധ്ര എല്ലാ സ്ഥലത്തും കൂടുതൽ ആൾ വരുന്നുണ്ട്. ബാക്കി കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്തായാലും നമ്മൾ ഏതായാലും വന്ന ദർശനം അത് ആണല്ലോ നമ്മളെ മുഖ്യമാക്കും. അത് കഴിഞ്ഞിട്ടേ പോവും. എത്രയായാലും അസുഖമുള്ള ഒരാളാണ്, എന്നാലും ദർശനം കഴിഞ്ഞിട്ടേ പോവും. ഇനിയും വരും. ആ വരെ വരുമോ? ഇതിപ്പോൾ 4 ഞങ്ങളൊരു 23 പേരുണ്ട്. ബാലുശ്ശേരി എന്ന് ഒരുമിച്ച് വന്നതാണ്. ഞാൻ ഇപ്പോൾ 4th പ്രാവശ്യമാണ് വരുന്നത്. ഇനിയും വരണം, കാണാം. ശരി ശരി, ഓക്കെ.
0: ഭക്തരിവിടെ ഇങ്ങനെ ചോറൂണ് കയ്യാലയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിലൊരാളെ പരിചയപ്പെടാം. പേരെന്താ?
6: അർജുൻ.
0: എവിടെ നിന്ന് വരിക?
6: ഞങ്ങൾ കോഴിക്കോട്.
0: എങ്ങനെയാണ് ഈ ഒരു ചോറൂണും കർമ്മങ്ങളും ഇവിടെ വെച്ച് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എങ്ങനെയുണ്ടായത്?
6: ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ്. എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് ഇവിടെ വരാറില്ല. അപ്പം വൈഫിൻ്റെ അച്ഛനൊരു നേർച്ച ഉണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയതാണ്. അച്ഛൻ വരുന്നത് ഒരു കുറേ വർഷമായി. ഞാൻ ഫസ്റ്റ് ടൈമാണ്. വൈഫും മുന്നേ വന്നിട്ടുണ്ട്.
7: പക്ഷേ ഇത്തവണയാണ് ഇത്രയധികം ക്രൗഡ് ഉള്ളത്. ആ വന്നിട്ടുണ്ട്.
8: കടമേരി.
9: കടമ്പേരിൽ നിന്ന്
8: ദേവി.
9: ദേവി എത്ര വർഷമായി ഇവിടെ കുട്ടിയൂരേക്ക്
8: വരാൻ? കുറച്ച് ഒരു 5-6 കൊല്ലം നടന്നു വന്നു.
9: അതിൻ്റെ ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് പറയാം.
8: നല്ലതാണ്. നല്ല എല്ലാ വീട്ടിലും കാര്യം ഇറങ്ങി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടാ വരിക. നല്ല വളർന്നിക്കാറോടി നടക്കുക.
9: നിങ്ങൾ എത്ര പേരാ ഇപ്പോ വരാറ്?
8: കൊറേ ആള് വരും. നമ്മളെ നടന്ന് വന്നിട്ടില്ലാ.
9: നിങ്ങൾ നടന്ന് വരാറാന്ന് പതിവ് പറഞ്ഞു. എത്ര വർഷമായി എങ്ങനെ ഇളനീർ കാറ് കൂടെ വരുന്നത്?
10: 4 വർഷമായി. 40 വർഷം
9: എന്നിട്ട് നടന്ന് കടമ്പേരി ഇങ്ങോട്ടേക്കുള്ള യാത്ര. ചേച്ചിയുടെ പേര്?
10: ശോഭ.
8: കഞ്ഞിപ്പുരയിൽ നിൽക്കും.
9: കഞ്ഞിപ്പുരയിൽ നിൽക്കും.
8: ആ എന്നിട്ട് ആടുന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓരോ കൂടെ പിന്നെയും പിറ്റൊന്ന് നടക്കുക.
9: പിന്നെ ദിവസം എടുക്കും ഇങ്ങോട്ടേക്ക്?
8: ഒരാഴ്ച എടുക്കൂല്ല, എല്ലാം കൂടി ഒരാഴ്ചയായി.
9: കടമ്പേരിയിൽ നിന്ന് 1 ആഴ്ച മുന്നേ പുറപ്പെടും.
8: ആ നല്ല ഇതാ, നടന്നു വരുവാണ്.
9: എത്ര ദൂരമുണ്ട് കടമ്പേരിയിൽ നിന്ന്?
8: എത്ര ദൂരം?
10: ഒരുപാട്.
8: അത് ഇളനീക്കാറോടി നടന്ന നല്ലതാന്ന് പറഞ്ഞു. ഇളനീര് ഇവിടുത്തെ കഞ്ഞിപ്പുര ഉണ്ട് ഞാളെ നാട്ടില്, ഒരു പുതുക്കുടി എന്നറിയും. അവിടുന്ന് ഓലോടി വരുന്നത് ആ പെണ്ണുങ്ങളെ ഒതിക്കും, സഹായിക്കുകയും ചെയ്യും. ഭക്ഷണം വെക്കുകയും സഹായിക്കാറുണ്ട്. പിന്നെ നല്ല നല്ല ഇതാ വന്നറിയുമ്പോ അങ്ങ് നടന്ന് ഒന്നും ഉണ്ടാവില്ല, ഒരു ഒന്നും ഉണ്ടാവില്ല. നടന്ന് നമുക്ക് നടക്കുക നല്ല ഇതായിരിക്കും. നേരം
9: ഇപ്പോഴത്തെ
8: അന്തരീക്ഷം
10: എങ്ങനെയാ? ഇപ്പം തിരക്കാം.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിങ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
0: മരച്ചില്ലകൾ കുലുക്കി താഴെ വീഴ്ത്തി വേദനിക്കുന്ന അമ്മയുടെ മക്കളെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന ഭീമസേനോട് ക്ഷമിക്കാൻ അറിയില്ല അദ്ദേഹത്തിന്. ഇന്ദ്രപ്രസ്ഥത്തിലെ പുത്തൻ മാളികയിൽ സ്ഥലജല വിഭ്രാന്തിയിൽ പെടുത്തി ആക്ഷേപിച്ച് ചിരിച്ച പാഞ്ചാലിയുടെ മുഖവും മറക്കാനാവില്ല അദ്ദേഹത്തിന്.
2: ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങൾ ചോദിച്ചു വാങ്ങി അർജുനനൊഴികെ ആരെയും കൊല്ലില്ലെന്ന് പ്രതിജ്ഞയെടുപ്പിച്ചു. ശരീരവും മനസ്സും തളർത്തിയിട്ടാ ആ പുതിയ അമ്മ സ്വന്തം മകനെ അടർക്കളത്തിലേക്ക് അയച്ചത്.
3: വിധവകൾ പെരുകുന്നു, ആൺമക്കൾ നഷ്ടമായ അമ്മമാർ പെരുകുന്നു, പടക്കളത്ത് മരിച്ചു വീഴുന്ന ഓരോ യോദ്ധാവിനെയും ഓർത്ത് വിലപിക്കാൻ സ്ത്രീകൾ.
4: യുദ്ധാനന്തര ഹസ്തിനാപുരയുടെ അകത്തളങ്ങളിൽ പരാജിത പക്ഷത്തിന്റെ പരിദേവനങ്ങൾ.
0: ആൾക്കൂട്ടം നോക്കി നിൽക്കെ ഒരു പെണ്ണ് പരിഹസിച്ച് കൈകൊട്ടി ചിരിച്ചപ്പോ ഉള്ളുലഞ്ഞു അങ്ങയുടെ മകന്റെ മനസ്സിലേക്ക് കനല് കോരിയിട്ട പാഞ്ചാലിയോട്, അച്ഛന്റെ ആദ്യം പറഞ്ഞ് പരിഹസിച്ച ആ നീജയോട് പ്രതികാരം ചെയ്യാനിറങ്ങി തിരിച്ചവനാ എന്റെ ഭർത്താവ്, അമ്മയുടെ മകൻ സുയോധനൻ.
4: മഹാഭാരത കഥയിലെ പ്രതിനായക സ്ഥാനത്തിരിക്കുന്ന ദുര്യോധനന്റെ ഭാര്യ ഭാനുമതിയുടെ തുറന്ന പറച്ചിലുകൾ.
2: സുയോധനന്റെ സൗഹൃദത്തിന് പകരമാവില്ല ഭാരത സിംഹാസനവും കുന്തി മഹാറാണിയുടെ പുത്രപദവിയും എന്നാണ് ധീരനായ കർണൻ മറുപടി നൽകിയത്.
4: പ്രഥമ കൗന്ദയൻ എന്ന സ്ഥാനത്തോടൊപ്പം ഭാരത സിംഹാസനവും മരണാനന്തര ബഹുമതിയായി ലഭിച്ച അംഗരാജ കർണന്റെ ഭാര്യ വൃഷാലിയുടെ വിചാരങ്ങൾ.
3: ആയിരങ്ങൾക്കാശ്രയമായ ആരാധനാമൂർത്തി, കേശവനെ ശപിച്ച നീച സ്ത്രീ എന്ന വിശേഷണമല്ലേ ഇനി ഗാന്ധാരിക്ക്?
4: നൂറുമക്കളിൽ ഒരാൾ പോലും അവശേഷിക്കാതെ യുദ്ധമുഖത്ത് നെഞ്ച് തകർന്നും തുടയില്ല തകർന്നും വീണു മരിച്ച ധീരയോദ്ധാക്കളുടെ കൗരവ മാതാവ് ഗാന്ധാരി ദേവി.
2: അപമാന ശരങ്ങളേറ്റ് നിലംപതിച്ച എന്റെ പതിയെ കൈപിടിച്ചുയർത്തിയത് സുയോധനനാ. കർണനും സുയോധനനും ഗാഢ സൗഹൃദത്തിന്റെ വിശ്വമാതൃകയാ.
4: അധികാര തർക്കത്തിന്റെ അടക്കം പറച്ചിലുകൾ ഒടുവിൽ പൊട്ടിത്തെറികളാവുകയാണ്. ദുരന്തങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഇരുൾ വനങ്ങളിലൂടെ കനൽപാതകൾ താണ്ടുന്ന വിധവകളുടെ വിരഹവില്ലാപ്പം.
0: ന്യായവാദങ്ങളുടെ കഞ്ചുകമണിയിക്കാൻ ആരും വരില്ല. കൗരവകുമാരന്മാരുടെ കബന്ധങ്ങളിലും കുരുപത്നിമാരുടെ കണ്ണീരിലും വിജയം കണ്ടെത്തുകയല്ലേ പൗരജനവും പാണ്ഡവ ബന്ധുക്കളും.
4: റേഡിയോ മലബാറിന്റെ അവതാരകരുടെ അഭിനയത്തികവിന് ഒരവസരം കൂടി. ഭാനുമതി.
2: ചില വന്യമൃഗങ്ങളിൽ മാത്രം കാണുന്ന ക്രൂരതയാ തുടയെല്ല് തകർത്ത് വേദനയുടെ അഗാധതയിലേക്ക് തള്ളിവിട്ട് ക്ഷിപ്രമരണം പോലും അനുവദിക്കാതെയാ സുയോധനനെ.
0: സ്യമന്ത പഞ്ചകത്തിൽ തുടയെല്ല് തകർന്ന് വേദന കൊണ്ട് പുളഞ്ഞ് രണ്ട് പകലും ഒരു രാത്രിയും സഹിച്ച് കിടന്നില്ലേ? പിന്നെ ഇതൊക്കെ സഹിക്കാൻ ഭാനുമതിക്കാവണം. ആവും.
4: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 ഭാനുമതി.
0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സസ്യശാതുലതയും, തലയെടുപ്പിൻ്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
5: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.
6: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. 1 മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസ് സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. ഫ്രാൻസിലേക്കും സ്ലോവാക്യയിലേക്കുമുള്ള സന്ദർശനത്തിന്റെ 3-ാം ഘട്ടമായാണ് അദ്ദേഹം ഫ്രാൻസിലെത്തിയത്. ഇന്ത്യ ഫ്രാൻസ് സൌഹൃദം വരും കാലങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രിക്ക് യാത്രയയപ്പ് നൽകി ഹിന്ദിയിൽ ആശംസകൾ നേർന്നുകൊണ്ടുള്ള വീഡിയോ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ പങ്കുവച്ചു. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപാര മേഖലയെ മാത്രം അടിസ്ഥാനമാക്കി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടം നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് ഈ ബന്ധത്തിൽ വ്യാപാരത്തോടൊപ്പം വിശ്വസ്തതയ്ക്കും പ്രാധാന്യം നൽകുന്ന കാലമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
7: ഹർ ദേശ് റിലയബിൾ സപ്ലൈ ചെയിൻ ചാത്താ ഹൈ, ഹർ ദേശ് സ്റ്റേബിൾ പാർട്ണർഷിപ്പ് ചാത്താ ഹൈ, ഹർ ദേശ് ഐസേ സാഥിയോ കി തലാസ് മേ ഹൈ, ജിൻ പർ ലംബേ സമയ തക് ഭരോസ കിയാ ജാ സകേ. और ऐसे समय में भारत विश्व में एक ट्रस्टेड पार्टनर के रूप में उभर रहा है.
6: പാരീസിൽ നടന്ന വിവാടെക് ഉച്ചകോടിയെയും ശ്രീ നരേന്ദ്രമോദി ഇന്നലെ അഭിസംബോധന ചെയ്തു. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ നടക്കുന്ന അന്താരാഷ്ട്ര അരിവാൾ രോഗ ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ഒഡീഷയിലെ റായ്രംഗ്പൂരിലെത്തുന്ന രാഷ്ട്രപതി എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ലഡാക്കിലെ ലേയിൽ എത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ലുകുങ് ഗ്രാമം നാളെ സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി പ്രാദേശിക സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തും. യുദ്ധസ്മാരകവും അദ്ദേഹം സന്ദർശിക്കും. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വൈകിട്ട് ഓൺലൈനായാണ് പരിപാടി നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFO ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ റിഫൈനറികളും ഉയർന്ന കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. പെട്രോൾ ഡീസൽ ശേഖരം ആവശ്യത്തിന് നിലനിർത്തുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അവർ അറിയിച്ചു.
8: हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर वर्क कर रही हैं. रिटेल आउटलेट्स पर और डिस्ट्रीब्यूटरशिप्स पर ऑपरेशन नॉर्मल है. LPG बैकलॉग घटकर 3.1 डेज हो गया है. पिछले 3 दिनों में 1.36 करोड़ बुकिंग्स के अगेंस्ट 1.47 करोड़ डिलीवरीज की गई हैं और मार्च से लेकर अब तक 10.02 लाख PNG कनेक्शंस गैसिफाई किए गए हैं. 3.22 लाख कनेक्शंस के लिए एडिशनल इंफ्रास्ट्रक्चर क्रिएट किया गया है.
6: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഒരുക്കം വിലയിരുത്താൻ ഗവർണർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്ത സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദാംശങ്ങൾ ആരാഞ്ഞു. ഒരു പ്രത്യേക യോഗമെന്ന നിലയിലല്ല ഉദ്യോഗസ്ഥരെ വിളിച്ചതെന്നും യോഗാ ദിനത്തെക്കുറിച്ചുള്ള ആശയവിനിമയം മാത്രമാണ് നടന്നതെന്നും ഗവർണറുടെ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയെ ഔദ്യോഗികമായി അറിയിച്ചു. യോഗം ചേർന്നതിലുള്ള സർക്കാരിന്റെ അസംതൃപ്തി രേഖപ്പെടുത്തി ചീഫ് സെക്രട്ടറി ലോക്ഭവന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കു കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധറിനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമാണ് ഡോക്ടർ ആർ ശ്രീധറെന്ന് ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ വിശേഷിപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sec.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
6: കേരളത്തിൽ വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
9: 10 വർഷത്തിനുശേഷം അധികാരത്തിലെത്തിയ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ജനക്ഷേമ പദ്ധതികൾക്കും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്കും മുൻഗണനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ധനകാര്യവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ 9 മണിക്ക് നിയമസഭാ നടപടികൾ ആരംഭിക്കുന്നതോടെ ബജറ്റ് പ്രസംഗം തുടങ്ങും. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വരുമാന വർധന ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സർക്കാർ പുറത്തുവിട്ട ധവളപത്രത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വിഭവ സമാഹരണത്തിനായി പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കിടയിലും സാധാരണക്കാർക്കും ജീവനക്കാർക്കും ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സൂചന നൽകിയിട്ടുണ്ട്. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരന്റി പദ്ധതികൾക്കുള്ള തുക വകയിരുത്തലും സർക്കാർ ജീവനക്കാരുടെ DA വർധന അടക്കമുള്ള ആനുകൂല്യങ്ങളും ബജറ്റിന്റെ പ്രധാന ആകർഷണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
6: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഇന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. ഇന്ന് വായനാ ദിനം. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായനാ ആഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമാകും. PN പണിക്കർ ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഭൂതപൂർവമായ വികസനമാണ് ഉണ്ടായത്. അഷ്ടലക്ഷ്മി എന്നറിയപ്പെടുന്ന 8 സംസ്ഥാനങ്ങളെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ച് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം 47,270 കോടി രൂപ ചെലവഴിച്ച് 46,290 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത് സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിൽ ഇന്നലെ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
10: ലക്ഷദ്വീപ് BJP പാർട്ടി ഘടകവുമായുള്ള പ്രത്യേക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. ശേഷം കവരത്തിദ്വീപിലെ തീരപ്രദേശങ്ങൾ സന്ദർശിക്കുകയും മത്സ്യത്തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. 3 ദിവസം കവരത്തിദ്വീപിൽ തുടരുന്ന അദ്ദേഹം വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനം, പ്രകൃതി പത്ത് യാത്ര എന്നീ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ വികസന യാത്രകളുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി വിവിധ ഔദ്യോഗിക പരിപാടികളിലും പാർട്ടി പരിപാടികളിലും പങ്കെടുക്കും.
6: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ബി

ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിന് തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. വാർത്തകൾ കഴിഞ്ഞു. സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ രാവിലെ 11 മണിക്ക്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
3: വായനയുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു വായനാ ദിനം കൂടി കടന്നുപോകുന്ന സാഹചര്യത്തിൽ അയ്യപ്പ പണിക്കരുടെ വായന എന്ന കവിതയിലേക്ക് ശ്രോതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ.
4: തലയറുത്തു കൊടുത്തു ഞാനൊരു തൊപ്പി വാങ്ങിച്ചു, ചെവി ചെത്തിക്കൊടുത്തു ഞാനൊരു റേഡിയോ വാങ്ങി, കണ്ണു ചൂഴ്ന്നു കൊടുത്തു ഞാനൊരു വിളക്കു വാങ്ങിച്ചു, കൈകൾ വെട്ടിക്കൊടുത്തു ഞാനൊരു വാച്ചു വാങ്ങിച്ചു, കാൽ മുറിച്ചു കൊടുത്തു ഞാനൊരു ചെരുപ്പ് വാങ്ങിച്ചു, എന്നെ തന്നെ കൊടുത്തു ഞാനൊരു വീട് വാങ്ങിച്ചു, തൊപ്പിയുമിട്ടു റേഡിയോ വച്ച് വിളക്കു കൊളുത്തി, വാച്ചും കെട്ടി ചെരുപ്പുമിട്ട് ഇന്നാ വീട്ടിലിരുന്നു ഞാനൊരു ചെറുകഥ.

തലയേക്കാൾ തൊപ്പിയെ മാനിക്കുന്നവരും ഇന്ദ്രിയങ്ങളെക്കാൾ കൃത്രിമമായ ഇന്ദ്രിയ സുഖങ്ങൾ മോഹിക്കുന്നവരുമാണ് വർത്തമാനകാല സമൂഹത്തിലേറെയും. സ്വന്തമായുള്ളതൊക്കെ നഷ്ടപ്പെടുത്തി അന്ധമായ അനുകരണത്തിന്റെ പേരിൽ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്ന പ്രവണതയെയാണ് കവിത കളിയാക്കുന്നത്. അതായത്, ഇന്ന് വളർന്ന് പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഉപഭോഗ സംസ്കാരത്തെയാണ് കവിത നിശിതമായി വിമർശിക്കുന്നത് എന്ന് പറയാം. യഥാർത്ഥ ജീവിതക്രമങ്ങൾ നഷ്ടപ്പെടുത്തി കൃത്രിമമായ ചര്യകൾ സ്വീകരിക്കുന്ന സമൂഹം വസ്തുതകൾ സ്വന്തം കണ്ണിലൂടെ സ്വന്തം അനുഭവത്തിലൂടെ അറിയാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഏറ്റുപറഞ്ഞ് ഊറ്റം കൊള്ളുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ വായനയില്ലാതായില്ലെന്നതിൽ എഴുതിയിരിക്കുന്നു എന്ന് വിസ്മയിക്കുന്നത്. കവി വായിച്ച ചെറുകഥയിലെ വായനയില്ലാതായില്ല എന്ന പ്രസ്താവന അത്രമേൽ പ്രസക്തമാണ്. പുസ്തക വായന മരിക്കുകയാണെന്ന പരിദേവനം തികച്ചും അവാസ്തവമാണെന്ന് തെളിയിക്കുന്ന വരികൾ. നമുക്കറിയാം, ഇന്ത്യയിൽ പ്രതിവർഷം 200 കോടിയോളം പുസ്തകങ്ങൾ വിറ്റഴിയുന്നുണ്ട്. പുസ്തകങ്ങൾ നൽകുന്ന സ്നേഹവായ്പ് അനുഭവിക്കുന്നവർ ഒരുപാട് ജന്മങ്ങളാണ് അനുഭവിച്ചറിയുക. എന്നാൽ വായനയില്ലാത്തവന് ജന്മം ഒന്നു മാത്രമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. പുതുതലമുറയ്ക്ക് വായനശാല വെറും ഇരിപ്പിടം. അവിടെ

0: ചില്ലുകൂട്ടിൽ ഉറങ്ങുന്ന പുസ്തകങ്ങൾ അവരെ മാടി വിളിക്കുന്നുണ്ട്. പുസ്തകങ്ങൾക്കൊപ്പമിരുന്ന് പുസ്തകങ്ങളെ ഹൃദയത്തോട് ചേർത്ത് അതിൻ്റെ ഗന്ധം ആസ്വദിച്ച് അതിനെ പ്രണയിച്ച് കൂടെ കൂട്ടി വായിച്ചു വളർന്ന് അറിവ് പകരണം. പുസ്തക വായന നമുക്ക് നൽകുന്നത് അപാര കരുത്താണ്. വായിപ്പോർ കരുളുന്നനേകവിധമാം വിജ്ഞാനമേതെങ്കിലും ചോദിപ്പോർ പുചിതോത്തരങ്ങൾ അരുളിത്തീർക്കുന്നു സന്ദേഹവും. വാദിപ്പോർ കുതകുന്ന യുക്തി പലതും ചൂണ്ടിക്കൊടുക്കും. വൃഥാ ഖേദിപ്പോർ കരുളുന്നു സാന്ത്വനവജസ്സുൽകൃഷ്ടമാം പുസ്തകം.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
5: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
3: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇന്ന് June 19, വായനാ ദിനം. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും വായനാ ദിന ആശംസകൾ. 1996 മുതൽ കേരള ഗവൺമെൻറ് June 19

വായനാ ദിനമായി ആചരിക്കുന്നു. ജൂൺ 19 മുതൽ 25 വരെ ഒരാഴ്ചക്കാലം വായനാ വാരമായും കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു. കേരള ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. കേരള സർക്കാർ 1996 മുതൽ അദ്ദേഹത്തിൻ്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു. സ്കൂളുകളിൽ ഇ റീഡിംഗ് പ്രചരിപ്പിക്കുവാനായി റീഡിംഗ് ക്ലബ്ബുകളും IT ക്ലബ്ബുകളും ഇലക്ട്രോണിക് ക്ലബ്ബുകളും ആരംഭിക്കാൻ ഈ സമയം വിനിയോഗിക്കുന്നു. 2017 മുതൽ ഈ ദിനം ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നു. കേരളത്തിലെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവയിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ. അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2017 കേരളത്തിൻ്റെ വായനാ ദിനമായ ജൂൺ 19 ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു. തുടർന്നുള്ള ഒരു മാസക്കാലം ദേശീയ വായനാ മാസമായും ആചരിച്ചു വരുന്നു. ആലപ്പുഴ ജില്ലയിൽ നീലംപേരൂരിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകിയമ്മയുടെയും മകനായി 1909 മാർച്ച് 1 പുതുവയിൽ നാരായണ പണിക്കർ ജനിക്കുന്നത്. അദ്ദേഹം ഒരു LP സ്കൂൾ അധ്യാപകനായിരുന്നു. 1926 അദ്ദേഹം തൻ്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു. ഒരു സാധാരണ ഗ്രന്ഥശാലാ പ്രവർത്തകനായി പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ അഹോരാത്രമുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് കേരള ഗ്രന്ഥശാലാ സംഘം സ്ഥാപിതമാകുന്നത്. ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ നായകൻ, കാൻഫെഡിൻ്റെ സ്ഥാപകൻ തുടങ്ങി ഒട്ടനവധി സംഭാവനകൾ മലയാളത്തിനു നൽകി. പിന്നീട് കേരള നിയമസഭ അംഗീകരിച്ച കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു. അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകൾക്ക് ഒരു സംഘടിത രൂപം ഇല്ലായിരുന്നു. 1945 അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വെച്ച് അദ്ദേഹം വിളിച്ചു ചേർത്ത തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘം രൂപീകരണ യോഗത്തിൽ 47 ഗ്രന്ഥശാലകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരായിരുന്നു. ദിവാനോടുള്ള പ്രതിഷേധം മൂലം ക്ഷണക്കത്ത് ലഭിച്ച ഭൂരിപക്ഷം ഗ്രന്ഥശാലകളും പങ്കെടുത്തില്ല. ഈ സംഘത്തിന് അംഗീകാരം ലഭിക്കുകയും 1946 മുതൽ 250 രൂപ പ്രവർത്തന ഗ്രാൻറ് ലഭിക്കുകയും ചെയ്തു. 1977 ഗ്രന്ഥശാലാ സംഘം സർക്കാർ ഏറ്റെടുത്തു. അതുവരെ ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹമായിരുന്നു. ഗ്രന്ഥശാലാ പ്രവർത്തകർ ആദരവോടെ പണിക്കർ സർ എന്ന് വിളിക്കുന്ന അദ്ദേഹം നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽപ്പെട്ട് പിന്നീട് ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ആരും അല്ലാതായിത്തീരുകയും അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനം, കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി, രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തകനായി മാറുകയും ചെയ്തു. 1995 ജൂൺ 19 തൻ്റെ 86 വയസ്സിൽ അന്തരിച്ച അദ്ദേഹത്തിൻ്റെ ചരമദിനം കേരളത്തിൽ 1996 മുതൽ വായനാ ദിനമായി ആചരിക്കുന്നു. ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായും ആചരിക്കുന്നു. വായനാദിന സന്ദേശം വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നതാണ്. പി എൻ പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന അമ്പലപ്പുഴ ഗവൺമെൻറ് LP സ്കൂൾ അദ്ദേഹത്തിൻ്റെ സ്മാരകമായി പി എൻ പണിക്കർ സ്മാരക ഗവൺമെൻറ് LP സ്കൂളായി 2014 വിദ്യാഭ്യാസ വകുപ്പ് പുനർനാമകരണം ചെയ്തു. ഗ്രന്ഥശാലകളില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനായി അദ്ദേഹം പ്രവർത്തിച്ചു. 1829 തിരുവനന്തപുരത്ത് സ്ഥാപിക്കപ്പെട്ട പബ്ലിക് ലൈബ്രറിയാണ് കേരളത്തിൽ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് അടിത്തറയിട്ടത്. സ്വാതിതിരുനാൾ തിരുവിതാംകൂർ രാജാവായിരുന്ന കാലത്ത് രാജകുടുംബാംഗങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഈ ലൈബ്രറി പിന്നീട് ഒരു പബ്ലിക് ലൈബ്രറിയായി രൂപാന്തരപ്പെട്ടു. ഇതിനെ തുടർന്ന് രാജഭരണകാലത്ത് അവരുടെ പ്രോത്സാഹനവും പിൽക്കാലത്ത് പുരോഗമന ചിന്താഗതിക്കാരായ ജനങ്ങളുടെ പരിശ്രമവും മൂലം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ഗ്രന്ഥശാലകൾ സ്ഥാപിക്കപ്പെടുകയുണ്ടായി. 1937 ജൂൺ 14 കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് വെച്ച് 1 മലബാർ വായനശാലാ സമ്മേളനം നടന്നു. കെ ദാമോദരൻ കാര്യദർശിയും ഇ രാമൻ മേനോൻ അധ്യക്ഷനുമായുള്ള മലബാർ വായനശാലാ സംഘം ആ സമ്മേളനത്തിൽ വെച്ച് രൂപീകരിക്കപ്പെട്ടു. ഇതേ കാലയളവിൽ കൊച്ചിയിൽ സമസ്ത കേരള പുസ്തക

ഗ്രന്ഥാലയ സമിതി എന്ന പേരിൽ ഗ്രന്ഥശാലകളുടെ ഒരു സംഘടന ഉണ്ടാവുകയും ഗ്രന്ഥവിഹാരം എന്ന ഒരു ത്രൈമാസിക അവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിൽ 1945 സെപ്റ്റംബർ 14 അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വെച്ച് ഗ്രന്ഥശാലകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സമ്മേളനം വിളിച്ചുകൂട്ടി. 47 ഗ്രന്ഥശാലകളുടെ പ്രതിനിധികൾ ആ യോഗത്തിൽ പങ്കെടുത്തു. യോഗം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരായിരുന്നു. പി എൻ പണിക്കർ സെക്രട്ടറിയും അഡ്വക്കേറ്റ് പി കുഞ്ഞൻകുറുപ്പ് പ്രസിഡന്റുമായുള്ള പി കെ മെമ്മോറിയൽ ഭരണസമിതിയാണ് പ്രസ്തുത സമ്മേളനത്തിന് നേതൃത്വം നൽകിയത്. അന്ന് രൂപീകരിക്കപ്പെട്ട അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘമാണ് കേരളത്തിലെ ഗ്രന്ഥശാലകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ലൈബ്രറി കൗൺസിൽ ആയി പരിണമിച്ചത്. പി എൻ പണിക്കർ എന്ന ക്രാന്തദർശിയായ മനുഷ്യന്റെ അക്ഷീണ പ്രയത്നത്താൽ 1945 അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ തിരുവിതാംകൂറിലെ 47 ഗ്രന്ഥശാലകൾ ചേർന്ന് രൂപം നൽകിയ അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘമാണ് കേരള ഗ്രന്ഥശാലാ സംഘമായി മാറിയത്. ആ കാലയളവിൽ 100-ലധികം ഗ്രന്ഥശാലകൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും പല കാരണങ്ങളാൽ ഭൂരിപക്ഷം പേരും പങ്കെടുത്തില്ല. ശ്രീ പി എൻ പണിക്കരെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 1948 അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘത്തിന് സർക്കാർ അംഗീകാരം ലഭിച്ചു. അതേ വർഷം തന്നെ ഗ്രന്ഥലോകം മാസിക മുഖപത്രമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ സ്ഥാപനം 1950 തിരുകൊച്ചി ഗ്രന്ഥശാലാ സംഘമായും കേരള സംസ്ഥാന രൂപീകരണത്തോടെ കേരള ഗ്രന്ഥശാലാ സംഘമായും രൂപാന്തരം പ്രാപിച്ചു. നമുക്ക് വായിച്ചു വളരാം, ചിന്തിച്ച് പ്രഗത്ഭരാകാം. പി എൻ പണിക്കരുടെ ഈ മുദ്രാവാക്യം നമുക്ക് ഉയർത്തിപ്പിടിക്കാം. മുൻവർഷത്തെ പോലെ ഈ വർഷവും റേഡിയോ മലബാർ വായനാ വസന്തവുമായി നിങ്ങൾക്കരികിലേക്ക് വരികയാണ്. വായനയുടെ അക്ഷരാലയമായ ഗ്രന്ഥശാലകളിലെ ലൈബ്രറിയന്മാർ മലയാളത്തിലെ പ്രശസ്തമായ കഥകൾ വായിക്കുകയാണ് ഈ പരിപാടിയിലൂടെ. വായിക്കണമെന്നാഗ്രഹിച്ച കഥകൾ വായിച്ചു കേൾപ്പിക്കാം വായനാ വസന്തത്തിലൂടെ.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്.

0: കണ്ണൂർ. ഫോൺ 9747471174. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999476836. 9447371836. 8078502836.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
2: മധുരഗീതങ്ങൾ
1: മധുരഗീതങ്ങളിൽ ശരത്കാലം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ആദ്യ ഗാനം 1970 കെ സുകുമാരൻ നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന ചിത്രത്തിലേതാണ്. സത്യൻ, മധു, ജയഭാരതി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. കേൾക്കാം പി മാധുരി പാടിയ ശരത്കാലയാമിനി എന്ന് തുടങ്ങുന്ന ഗാനം.

ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ.ടി. ഉമ്മറാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രം അംഗീകാരം. 1977 IV ശശിയുടെ സംവിധാനത്തിലാണ് ചിത്രം പുറത്തിറങ്ങിയത്. വിൻസെന്റ്, സുകുമാരൻ, KP ഉമ്മർ, ശ്രീദേവി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമായിരുന്നു ഇതാ ഒരു മനുഷ്യൻ. 1978 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച് MS വിശ്വനാഥനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. മധു, ജയൻ, ജയഭാരതി, ഷീല എന്നിവരാണ് മുഖ്യ നടീനടന്മാർ. ഇതിലെ S ജാനകി പാടി മനോഹരമാക്കിയ ഗാനം കേൾക്കാം. ശരത്കാല ചന്ദ്രിക വിട പറഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ശരത്കാലം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സത്യൻ അന്തിക്കാട് ഗാനരചന നിർവഹിച്ച് രവീന്ദ്രൻ സംഗീതം പകർന്ന് ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ധ്രുവസംഗമം എന്ന ചിത്രത്തിലെ ഗാനം, മോഹൻലാൽ, സുകുമാരൻ, ശുഭ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രത്തിനു വേണ്ടി ഗാനം ആലപിച്ചിരിക്കുന്നത് കെ.ജെ. യേശുദാസ്.

ശീതള ശരത്കാല സന്ധ്യകൾ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. തൃച്ചൂർ ബിജുവിന്റെ ഗാനരചനയ്ക്ക് കോട്ടയം ജോയിയുടെ സംഗീതം. ആലാപനം കെ ജെ യേശുദാസ്. 1982 ജെ സി ജോർജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കോമരം എന്ന ചിത്രത്തിലെ ഗാനം. ജയൻ, മമ്മൂട്ടി, സീമ, ജലജ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

1983 മോഹൻലാൽ, ശങ്കർ, മേനക എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് എം മണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു എങ്ങനെ നീ മറക്കും. ചുനക്കര രാമൻകുട്ടി എഴുതിയ വരികൾക്ക് ശ്യാമാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ ഗാനഗന്ധർവൻ പാടി മനോഹരമാക്കിയ ശരത്കാല സന്ധ്യ ചിരി തൂകി നിന്നു കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

ശരത്കാലം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം 1984 പുറത്തിറങ്ങാത്ത ചിത്രമായ അല്ലിമലർക്കാവ് എന്ന ചിത്രത്തിലെ ഗാനം. ഏറ്റുമാനൂർ സോമദാസിന്റെ വരികൾക്ക് കോട്ടയം ജോയിയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ആലാപനം KG മാർക്കോസ്.

മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം കെ എസ് ചിത്രപാടിയ ഗാനം. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമാണ് ഈണം പകർന്നിരിക്കുന്നത്. ചിത്രം എന്നും

0: 1989 സോഫിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആഴിക്കൊരു മുത്ത് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ചുനക്കര രാമൻകുട്ടിയുടേതാണ് വരികൾ. സംഗീതം MG രാധാകൃഷ്ണൻ, സുകുമാരൻ, വിൻസെന്റ്, സീമ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രത്തിനു വേണ്ടി ഗാനഗന്ധർവൻ പാടിയ ശരത്കാല സന്ധ്യകൾ വിരുന്നു വന്നു എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.
1: ശരത്കാല സന്ധ്യകൾ വിരുന്നു വന്നു

പ്രിയ ശ്രോതാക്കളെ, ശരത്കാലം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1991 പുറത്തിറങ്ങാത്ത ഹോളിഡേ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. മാനുവൽ മാമച്ചൻ എഴുതിയ വരികൾക്ക് മോഹൻ സിത്താരയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ആലാപനം KS ചിത്ര. ഗാനം ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ.

സുരേഷ് ഗോപി, ലാലു അലക്സ്, മാമുക്കോയ, ഗീത, കവിയൂർ പൊന്നമ്മ, സുവർണ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു 1995 ജോസ് തോമസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സാദരം എന്ന ചിത്രം. ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ജോൺസൺ. ഇതിലെ കെ ജെ യേശുദാസും സുജാതാ മോഹനും പാടി മനോഹരമാക്കിയ ശരത്കാല സന്ധ്യ എന്ന് തുടങ്ങുന്ന ഗാനം ആസ്വദിക്കാം മധുര ഗീതങ്ങളിലൂടെ.

മമ്മൂട്ടിയെ നായകനാക്കി വിനയൻ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമായിരുന്നു 2001 പുറത്തിറങ്ങിയ രാക്ഷസ രാജാവ്. എസ് രമേശൻ നായർ, വിനയൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിലെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം മോഹൻ സിതാര. ഇതിലെ എം ജി ശ്രീകുമാർ പാടി മനോഹരമാക്കിയ ഗാനം കേൾക്കാം.

0: ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ കേരള സംസ്ഥാന ബജറ്റ് അവതരണം തത്സമയ പ്രക്ഷേപണം കേൾക്കണം. ആകാശവാണി റിലേ.
1: നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബജറ്റ് അവതരിപ്പിക്കുന്നത് ധനമന്ത്രി കൂടിയായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനാണ്. അദ്ദേഹം നിയമസഭയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളുമായുമൊക്കെ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. കൃത്യം 9 മണിക്കാണ് നമ്മുടെ ബജറ്റ് അവതരണത്തിൻ്റെ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത്. ഏവർക്കും അറിയാവുന്നതുപോലെ ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ബജറ്റ് അവതരിപ്പിക്കുന്ന 3-ാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. അതിന് മുന്നോടിയായി നടന്ന ചർച്ചകളെക്കുറിച്ചൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെയും അറിഞ്ഞതാണ്. വിഷൻ 2031 എന്ന ഡോക്യുമെൻറ്റിലൂടെ, ഒപ്പം 8 June നടന്ന വിവിധ മേഖലകളിലുള്ള 12 ചർച്ചകളിലൂടെ, കൂടിയാലോചനകളിലൂടെയാണ് ബജറ്റ് രൂപപ്പെട്ടിരിക്കുന്നത്. പൊതുവേ ഒരു ചടങ്ങുണ്ട്, ധനമന്ത്രി ബജറ്റ് അവതരണത്തിൻ്റെ തലേന്ന് മുഖ്യമന്ത്രിയെ വിളിച്ച് ഈ ഒരു പ്രസംഗം അറിയിക്കുന്ന ഒരു ചടങ്ങുണ്ട്, വായിച്ചു കേൾപ്പിക്കുന്ന. ഒപ്പം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അടുത്ത ദിവസം ബജറ്റ് അവതരിപ്പിക്കപ്പെടാറുള്ളത്. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി തന്നെയാണ് ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആ ഒരു ചടങ്ങ് ഇവിടെ ഉണ്ടായിട്ടില്ല. ധനസമാഹരണം സർക്കാരിന് മുന്നിൽ ധവളപത്രമൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം ധനസമാഹരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതോടൊപ്പം ജനക്ഷേമ പദ്ധതികളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുപക്ഷെ ഈ ബജറ്റിൽ ഏറ്റവും അധികം ചർച്ചാ വിഷയമാവുക തെരഞ്ഞെടുപ്പ് കാലത്ത് UDF അവതരിപ്പിച്ച ഇന്ദിരാ ഗ്യാരണ്ടി തന്നെയായിരിക്കും. ഇപ്പോൾ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര പോലുള്ള പദ്ധതികൾ ആൾറെഡി തന്നെ നടപ്പിലായി കഴിഞ്ഞു. അദ്ദേഹം ബജറ്റ് അവതരണത്തിനായി തയ്യാറെടുക്കുകയാണ്. ഒപ്പം വികസന പദ്ധതികളാണ് മറ്റ് ജനങ്ങൾ ഉറ്റുനോക്കുന്ന മറ്റൊന്ന്. തുറമുഖ കേന്ദ്രീകരിച്ചുള്ള വികസനം സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തിച്ചേർന്നിട്ടില്ല. വികസന പദ്ധതികളിലാണ് കൂടുതലായത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തുറമുഖം കേന്ദ്രീകരിച്ചുള്ള വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ പ്രഖ്യാപനത്തെക്കുറിച്ചാണ്. ഒപ്പം ഇന്ന് 19 June വായനാ ദിനം കൂടിയാണ്. നല്ലൊരു വായനക്കാരൻ എന്ന രീതിയിൽ കൂടി ശ്രദ്ധേയനാണ് മുഖ്യമന്ത്രി. ഒപ്പം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വ്യവസായ ചരക്ക് നീക്ക ഹബിൻ്റെ സാധ്യതകൾ, ഒപ്പം കടൽ അധിഷ്ഠിതമായൊരു സാമ്പത്തിക വ്യവസ്ഥയിൽ ഉൾപ്പെടാവുന്ന മിഷൻ സമുദ്ര പോലുള്ള പദ്ധതികൾ, കൊച്ചിയിൽ കപ്പൽ നിർമ്മാണ ശാലയുടെ സാധ്യതകളൊക്കെയാണ് വലിയ വികസന പദ്ധതികളായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അംഗങ്ങൾ ഓരോരുത്തരായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നിയമസഭയിലേക്ക്. ഒപ്പം ജനക്ഷേമ നടപടികളിലും പ്രധാനമായി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി, ഇടനിലക്കാരില്ലാതെ മത്സ്യങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കാനുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇടനിലക്കാരില്ലാതെ മത്സ്യങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികളെക്കുറിച്ചും, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾ, ഇതൊക്കെയാണ് ആ മേഖലയുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ ധവളപത്രം അവതരിപ്പിച്ചതിന് ശേഷമുള്ള ധനപ്രതിസന്ധി മറികടക്കാനുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ വരുമാനം മെച്ചപ്പെടുത്താനും, ഒപ്പം കേന്ദ്രവിഹിതം അതിൻ്റെ കേന്ദ്ര പദ്ധതികളായ അമൃത്, സ്മാർട്ട് സിറ്റി, ദേശീയപാത വികസനം, അത്തരത്തിലുള്ള പദ്ധതികളുള്ള സംസ്ഥാന വിഹിതം പരമാവധി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വികസനത്തിൻ്റെ സാധ്യതകളാണ് സാമ്പത്തിക മേഖലയിൽ ഈ ഒരു ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഗതാഗത രംഗത്ത് തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽപാതയെക്കുറിച്ചുള്ള സാധ്യതകൾ കൂടി, അംഗങ്ങളെല്ലാവരും തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹം സ്പീക്കർ എത്തിച്ചേരുന്നതിനായി കാത്തിരിക്കുകയാണ്. ഒപ്പം പെൻഷൻ പ്രായം ഉയർത്താനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ശമ്പള പരിഷ്കരണം ഉണ്ടായേക്കുമോ? 2 ഗഡു DA സംസ്ഥാന സർക്കാർ ജീവനക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം പങ്കാളിത്ത പെൻഷന്റെ സർക്കാർ വിഹിതം നിലവിൽ 10% എന്നുള്ളത് 14 എത്തുമോ എന്നുള്ള സാധ്യതയും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രതീക്ഷയാണ്. ഒപ്പം ക്ഷേമ പെൻഷൻ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ വലിയ ചർച്ചാ വിഷയമായ ക്ഷേമ പെൻഷൻ 2000 നിന്ന് എത്രയിലേക്ക്, 3000 ഉയർത്തുമെന്നുള്ള ഒരു ഇതാണ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത്. അത് എത്രയായി മാറുമെന്നുള്ളതിനെ കുറിച്ചുള്ള പ്രതീക്ഷയുണ്ട്. കൂടാതെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇതിൽ ഉണ്ടായിട്ടുള്ള മറ്റൊന്ന്, ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള പ്രതിമാസ സഹായം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം ഇപ്പോൾ നിയമസഭയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ധനാഗമ മാർഗമായ കിഫ്ബി, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ള ഒരു പ്രധാന ധനാഗമ മാർഗമായ കിഫ്ബിയുടെ പുനഃസംഘടന ഏത് തരത്തിൽ, ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കസേരയിലേക്ക് എത്തുകയാണ്. സഭാംഗങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ അഭിവാദനം ചെയ്യുന്നു. നമ്മൾ 9 മണിയാണ് ഇപ്പോൾ സമയം, 9 മണിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ വികസന പദ്ധതികൾക്ക് പുതിയ ദിശാബോധം നൽകുന്ന ബജറ്റിൻ്റെ അവതരണം ഉണ്ടാകും. എയിംസുമായി ബന്ധപ്പെട്ട, കേരളത്തിലേക്കുള്ള എയിംസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ചയിലുണ്ട്. അപ്പം തിരുവനന്തപുരത്തെ തലസ്ഥാനത്തിൻ്റെ തീരസംരക്ഷണം, അപ്പം ഭൂനിയമങ്ങളുടെ മാറ്റം, ഇന്ധനസിസ്. നമ്മൾ ഈ പ്രക്ഷേപണം ബജറ്റിൻ്റെ തത്സമയ അവതരണത്തിനായി നിയമസഭയിലേക്ക്.
2: ബജറ്റ് അവതരിപ്പിക്കാവുന്നതാണ്
3: സാർ. 2027 മുതൽ 2028-29 വരെയുള്ള പുതുക്കിയ മീഡിയം ടേം ഫിസ്കൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റ്, മീഡിയം ടേം ഫിസ്കൽ പ്ലാൻ, 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ വാർഷിക ധനവിവര മേശപ്പുറത്ത് വയ്ക്കുന്നു. പുതുക്കിയ വാർഷിക ധനവിവര പത്രിക എന്നിവ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. സാർ, കേരള സംസ്ഥാനത്തിൻ്റെ 2026-27 പുതുക്കിയ ബജറ്റ് ഞാൻ നിയമസഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. UDF സർക്കാരിൻ്റെ ഈ പുതുക്കിയ ബജറ്റ് അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു ദിശ സൂചികയായിരിക്കും. വ്യക്തവും നിർണായകവുമായ ജനവിധിയോടെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ പൊതുജന ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യ മേഖലകൾ എന്നിവ സമീപകാലത്ത് കടുത്ത വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും നേരിടുകയാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ വികസന സൂചികകൾ കുറച്ചു വർഷങ്ങളായി സ്തംഭനാവസ്ഥയിലാണ്. കൂടാതെ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ ഒരാശങ്കയായി നിലകൊള്ളുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും പിന്നോക്കാവസ്ഥയിലുള്ളവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് സാമൂഹ്യ നീതിയോടുകൂടിയ സാമ്പത്തിക വളർച്ചയും പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തോടുകൂടിയ ആധുനിക അടിസ്ഥാന സൗകര്യ വികസനവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലെ പുതുയുഗ കേരളം സൃഷ്ടിക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തീർപ്പാകാതെയുള്ള പ്രതിബദ്ധതകളും സാമ്പത്തിക ബാധ്യതകളും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിൻ്റെ നിലവിലെ യഥാർത്ഥ ധനസ്ഥിതിയെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിനും സുതാര്യവും ഉത്തരവാദിത്വപൂർണവുമായ സാമ്പത്തിക വീണ്ടെടുക്കൽ തന്ത്രത്തിന് അടിത്തറയിടുന്നതിനുമാണ് ധവളപത്രം ജനങ്ങൾക്ക് മുൻപാകെ ഈ സർക്കാർ സമർപ്പിച്ചിട്ടുള്ളത്. നിലവിൽ 5.07 ലക്ഷം കോടി രൂപയുടെ ആകെ കടബാധ്യത, മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 77% വരുന്ന ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയടങ്ങുന്ന നിർബന്ധിത ചെലവുകൾ, റവന്യൂ വരുമാനത്തിന്റെ 20.9% വരുന്ന പലിശ അടവുകൾ എന്നീ വലിയ സാമ്പത്തിക വെല്ലുവിളികളാണ് കേരളം നേരിടുന്നത്. സംസ്ഥാനത്തിന്റെ മൂലധന ചെലവ് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 1.3%. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നാണ്. 2015-16 കേരളത്തിന്റെ തനത് നികുതി വരുമാനം GSTP 6.94%. ഇത് പ്രധാന സംസ്ഥാനങ്ങളുടെ ശരാശരിയേക്കാൾ 0.59% മുകളിലായിരുന്നു 15-16. 2025-26 GSTP 6.41% നിൽക്കുന്ന കേരളത്തിന്റെ തനതു വരുമാനം ഇപ്പോൾ സമാന സംസ്ഥാനങ്ങളുടെ ശരാശരിയായ 6.84%, പ്രധാന സംസ്ഥാനങ്ങളുടെ ശരാശരിയായ 7%, ദേശീയ ശരാശരിയായ 7.14% താഴെയാകുകയും ചെയ്തു. 2026 ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിൽ തെറ്റായ അനുമാനത്തിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 14,137.69 കോടി രൂപ, മറ്റു ഗ്രാന്റുകൾ, കേന്ദ്ര നികുതി വിഹിതം എന്നീ ഇനങ്ങളിലായി ആകെ 20,500 കോടി രൂപ അധികമായാണ് കഴിഞ്ഞ സർക്കാർ കണക്കാക്കിയിരുന്നത്. ഇക്കാരണത്താൽ ഈ സർക്കാർ പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, മറ്റു ഗ്രാന്റുകൾ, കേന്ദ്ര നികുതി വിഹിതം എന്നീ ഇനങ്ങളിലായി ആകെ 20,500 കോടി രൂപയുടെ കുറവുണ്ടാകുകയാണ്. പ്രതീക്ഷിത വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഗണ്യമായ കുറവ് കണക്കിലെടുക്കാതെയാണ് പദ്ധതി അടങ്കൽ 35,750 കോടി രൂപയായി മുൻ സർക്കാർ നിശ്ചയിച്ചിരുന്നത്. ഈ കുറവ് കണക്കിലെടുക്കുമ്പോൾ യഥാർത്ഥ പദ്ധതി അടങ്കലിൽ ആനുപാതികമായ കുറവുണ്ടാവും. കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളിൽ ക്ഷാമബത്ത കുടിശ്ശിക ഇനത്തിൽ 21,670 കോടി രൂപയും ക്ഷാമാശ്വാസ കുടിശ്ശിക ഇനത്തിൽ 14,387 കോടി രൂപയും ബിൽ ഡിസ്കൗണ്ടിംഗ് വഴി ബാങ്കുകൾക്കും കരാറുകാർക്കുമായി നൽകാനുള്ള 3,431 കോടി രൂപയും മാറ്റിവെക്കപ്പെട്ട 9,245 കോടി രൂപയുടെ മറ്റു ബാധ്യതകളും കിഫ്ബിയുടെ 21,000 കോടി രൂപയുടെ വായ്പാ തിരിച്ചടവിന്റെ ബാധ്യതയും ദേവളപത്രപ്രകാരം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ പെൻഷൻ കമ്പനിയുടെ 17,279 കോടി രൂപയുടെ ബാധ്യതയും ചേർത്ത് 2026 മാർച്ച് 31 വരെ ആകെ 87,012 കോടി രൂപയാണ് ഈ സർക്കാരിന് നൽകേണ്ടി വരുന്നത്. ഇതിനു പുറമെ ഏകദേശം 35,000 കോടി രൂപ ചെലവ് വരുന്ന കിഫ്ബിയുടെ പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ടതിന്റെ ബാധ്യതയും ഈ സർക്കാരിന്റെ ചുമലിലാണ്. സർക്കാർ എടുത്ത വായ്പയുടെ പലിശ നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് കിഫ്ബി ഓഫ് ബജറ്റ് ബോറോയിങ് വായ്പ എടുക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ വായ്പയും കടബാധ്യതയും അനുവദനീയമായ പരിധിക്കപ്പുറത്തേക്ക് വർദ്ധിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കിഫ്ബിയുടെ നിലവിലെ പ്രവർത്തന രീതി സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് നടപടി കൈക്കൊള്ളുന്നതാണ്. 1-7-2024 മുതൽ നടപ്പിലാക്കേണ്ട ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുകയും ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ ഇതിലും കൂടുതൽ ബാധ്യത ഈ സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും. പദ്ധതി അടങ്കൽ വർദ്ധിപ്പിക്കാതെ പദ്ധതി ചെലവ് പെരുപ്പിച്ചു കാണിക്കാൻ കഴിഞ്ഞ സർക്കാർ യഥാർത്ഥ പദ്ധതി കണക്കുകളിൽ കിഫ്ബിയുടെയും ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കണക്കുകൾ ബജറ്റ് എസ്റ്റിമേറ്റിൽ ചേർക്കാതെ പദ്ധതി ചെലവിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഈ തെറ്റായ പ്രവണത പദ്ധതി ചെലവിന്റെ യഥാർത്ഥ വസ്തുത പ്രതിഫലിപ്പിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും സ്വതവേ ദുർബലമായ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷം ഉളവാക്കിയിട്ടുള്ള അനിശ്ചിതത്വം മൂലം പ്രവാസി പണത്തിൽ റെമിറ്റൻസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറവും എണ്ണവിലയിലെ മാറ്റങ്ങൾ സൃഷ്ടിച്ച പണപ്പെരുപ്പവും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന ദേവളപത്രത്തിലെ കണ്ടെത്തലുകളുടെയും മേൽ പ്രതിസന്ധികളുടെയും പശ്ചാത്തലത്തിലാണ് ഈ സർക്കാരിന്റെ പ്രഥമ ബജറ്റ് ഞാൻ അവതരിപ്പിക്കുന്നത്. സർ, ഇത്തരം കടുത്ത പ്രതിസന്ധികൾക്കിടയിലും ഈ സർക്കാർ പ്രഖ്യാപിച്ച 6 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര, വയോജന ക്ഷേമ വകുപ്പ് രൂപീകരണം എന്നിവ സർക്കാർ ഇതിനോടകം നടപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ ആശാവർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ഹെൽപ്പർമാർ എന്നീ വിഭാഗങ്ങളുടെ ഓണറേറിയവും പാചക തൊഴിലാളികളുടെ വേതനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി ഉയർത്തുകയാണ് സർക്കാരിന്റെ പ്രാഥമിക ലക്ഷ്യം. സർ, സംസ്ഥാനത്തിന്റെ ജനസംഖ്യയിൽ ഘടനാപരമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകേണ്ട വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്ന യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലവസരവും നൽകിക്കൊണ്ട് അവരെ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ ഘടനാപരമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെമോഗ്രാഫിക് ചേഞ്ചസ് ആണ്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡായി മാറിയിരിക്കുന്ന യുവാക്കളുടെ എണ്ണം സംസ്ഥാനത്തിന്റെ ജനസംഖ്യയിൽ കുറഞ്ഞു വരികയാണ്. ഇതുകൂടാതെ യുവാക്കൾ തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നുണ്ട്. ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റം സംബന്ധിച്ച് ഒരു സമഗ്രമായ പഠനം അനിവാര്യമാണ്. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകേണ്ട വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്ന യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലവസരവും നൽകിക്കൊണ്ട് അവരെ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ പങ്കാളികളാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ജനസംഖ്യ ആനുപാതികമായി വർദ്ധിച്ചു വരുന്ന വയോജനങ്ങൾക്ക് സംസ്ഥാനത്ത് ആവശ്യമായ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം അവരുടെ കഴിവും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു സിൽവർ ഇക്കോണമിയും സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായ പരാധീനതകളും ഘടനാപരമായ മാറ്റങ്ങളും പരമ്പരാഗത മാർഗങ്ങളിൽ കൂടി മാത്രം പരിഹരിക്കാൻ സാധിക്കുകയില്ല. ആധുനികവും നൂതനവുമായ മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് വിവിധ മേഖലകളിൽ വൻകിട നിക്ഷേപം ആകർഷിച്ച് ഖജനാവിൽ പണം സമാഹരിച്ചുകൊണ്ട് ആ സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഉറപ്പാക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്വപ്ന പദ്ധതികളെക്കുറിച്ചാണ് ഞാൻ ഇനി വ്യക്തമാക്കാൻ പോകുന്നത്. സർ, മിഷൻ സമുദ്ര. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റും. കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റും നിർമ്മാണ മേഖലകൾ, സ്റ്റഫിംഗ് സെന്ററുകൾ, ഡ്രൈ പോർട്ട് എന്നിവ ആരംഭിക്കും. ആഗോള ഷിപ്പിംഗ് വ്യവസായം ഹരിത ഇന്ധനങ്ങളിലേക്ക് മാറിയ അവസരം പ്രയോജനപ്പെടുത്തി ഗ്രീൻ ബങ്കറിംഗ് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്തെ ഉയർത്തും. മദർഷിപ്പ് നിർമ്മാണം, അവയുടെ അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ഇതിനായി ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കും. ഇത്തരത്തിലുണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ തീരപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാർക്ക് സംവരണം നൽകും. സർ, സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത്, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ്, കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും. വൻകിട ചെറുകിട തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ഘട്ടംഘട്ടമായി ജലഗതാഗത സംവിധാനം വികസിപ്പിക്കും. ആദ്യഘട്ടത്തിൽ കാര്യക്ഷമമായ ചരക്ക് ഗതാഗതം, തുടർന്ന് യാത്രാസേവനങ്ങൾ, അവസാന ഘട്ടത്തിൽ ജലാശയങ്ങളെ ബന്ധിപ്പിച്ച ഏകീകൃത നെറ്റ്വർക്ക് എന്നിവ സ്ഥാപിക്കും. പോർട്ട് സിറ്റി ഉൾപ്പെടുന്ന മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ വകയിരുത്തുന്നു. സർ, മാരിടൈം മ്യൂസിയം പുരാതന തുറമുഖമായ മുസിരീസ് മുതൽ പേരുകേട്ട ബേപ്പൂർ ഉരു നിർമ്മാതാക്കൾ വരെയും കൊല്ലം ട്രേഡ് റൂട്ട് മുതൽ ആധുനിക കാലത്തെ വിരിഞ്ഞ മാഴക്കടൽ തുറമുഖം വരെയും കേരളത്തിന് മാരിടൈം ചരിത്രത്തിൽ കേന്ദ്രസ്ഥാനമുണ്ട്. ഈ പൈതൃകം സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിവ് നൽകുന്നതിനുമായി കേരളത്തിന്റെ സമുദ്രയാത്രാ ചരിത്രം, കപ്പൽ നിർമ്മാണ പാരമ്പര്യം, വാണിജ്യ പൈതൃകം, കടൽ മേഖലാ ജീവിത സംസ്കാരം എന്നിവയെ ഒരുമിപ്പിക്കുന്ന ഒരു അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. സംവേദനാത്മക പ്രദർശനങ്ങൾ, പൌരാണിക രേഖകളുടെ ശേഖരങ്ങൾ, ഗവേഷണ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം ടൂറിസത്തിന്റെ അടിത്തറയായിരിക്കും ഇത്. കേരളത്തെ മുൻനിര ഇക്കോണമിയും മാരിടൈം ലോജിസ്റ്റിക്സ് ഹബുമായി ആക്കി മാറ്റുന്നതിനുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തിന് നിദർശനമായിരിക്കും ഈ മ്യൂസിയം. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആൻഡ് റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ. ലോകോത്തരമായ വിഴിഞ്ഞത്തെ ആഴക്കടൽ തുറമുഖം, തീരദേശത്തെ നിർണായകമായ ധാതു സമ്പത്ത്, അപൂർവ ധാതുക്കളുടെ നിക്ഷേപങ്ങൾ, ബഹിരാകാശ സാങ്കേതിക സ്ഥാപനങ്ങൾ, സമാനതകളില്ലാത്ത സാധ്യതകളുള്ള ഒരു ബ്ലൂ ഇക്കോണമി എന്നിങ്ങനെ സവിശേഷ ഘടകങ്ങൾ ഒത്തുചേരുന്ന തെക്കൻ ജില്ലകളാണ് തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും. ഈ 3 ജില്ലകളെയും തന്ത്രപരമായ ദേശീയ പ്രാധാന്യമുള്ള ഒരു ഏകീകൃത സാമ്പത്തിക മേഖലയായി യോജിപ്പിക്കുന്ന സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കും. തിരുവനന്തപുരം മേഖല 1 കേരളത്തിന്റെ നോളജ് ആൻഡ് സ്പേസ് ടെക്നോളജി ഹബായും, കൊല്ലം മേഖല 2 ധാതു സംസ്കരണത്തിന്റെയും അപൂർവ ധാതുക്കളുടെയും കേന്ദ്രമായും, മേഖല 3 ആലപ്പുഴ ഇന്ത്യയുടെ ബ്ലൂ ഇക്കോണമി തലസ്ഥാനമായും മാറും. ഒറ്റപ്പെട്ട പദ്ധതികളിലൂടെയല്ല, സംയോജിത പ്രാദേശിക ക്ലസ്റ്ററുകളിലൂടെയാണ് ആധുനിക സാമ്പത്തിക വളർച്ച കൂടുതലായി സംഭവിക്കുന്നത്. ലോജിസ്റ്റിക്സ്, സാങ്കേതിക വിദ്യ, ഉൽപാദനം, ഗവേഷണം, പ്രകൃതി വിഭവങ്ങൾ എന്നിവയെ ഒരൊറ്റ വികസന ചട്ടക്കൂടിലേക്ക് ബന്ധിപ്പിക്കുന്നതിലൂടെ ഈ ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി ശക്തമായ ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുകയും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുകയും ഭാവിയിൽ കേരളത്തിന്റെ തന്നെ തന്ത്രപ്രധാനവും സമുദ്രബന്ധിതവുമായ വികസന മേഖലകളിൽ മുൻനിര സ്ഥാനത്ത് എത്തിക്കുന്നതിനും ഇത് സഹായകമാകും. ഈ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ഭരണപരവും നയപരവുമായ ഇടപെടലുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനൊരു വിദഗ്ധ ഏജൻസി വഴി വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കും. റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോറിനായി 100 കോടി രൂപയും സദേൺ കേരള ഇക്കണോമിക് കോറിഡോറിനായി 50 കോടി രൂപയും വകയിരുത്തുന്നു. സാർ, വർദ്ധിച്ചു വരുന്ന വ്യോമയാന ആവശ്യകത, കയറ്റുമതി ലോജിസ്റ്റിക്സ്, വിനോദസഞ്ചാര മേഖലകളിലെ സാധ്യതകൾ എന്നിവ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെയും കേന്ദ്രീകരിച്ച് കേരളത്തെ ഏഷ്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി വികസിപ്പിക്കുന്നതിനുള്ള വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 200 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഇതിൽ സേവന മേഖലകൾ, ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ, ഹോസ്പിറ്റാലിറ്റി, വ്യോമയാന അനുബന്ധ വ്യാപാര സേവന മേഖലകൾ എന്നിവ ഉൾക്കൊള്ളുന്ന എയ്റോ പാർക്ക്, എയ്റോ സിറ്റി പദ്ധതികളും നടപ്പിലാക്കും. ഫാർമ മേഖലകളിലെ കയറ്റുമതി ശക്തിപ്പെടുത്തുന്നതിനായി സംയോജിത പാക്ക് ഹൌസ് സൗകര്യവും ഫാർമ കാർഗോ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണ്. സാർ, കൊച്ചിൻ എയർപോർട്ടിനോടനുബന്ധമായി അന്താരാഷ്ട്ര ഒരു ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ ആരംഭിക്കും. സാർ, ഇൻവെസ്റ്റ് കേരളം കൈക്കൊള്ളുന്നതാണ്. സാർ, കൊച്ചിൻ എയർപോർട്ടിനോടനുബന്ധമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ ആരംഭിക്കും. സാർ, ഇൻവെസ്റ്റ് കേരളം മികച്ച മനുഷ്യ വിഭവശേഷി, ഉയർന്ന സാക്ഷരത, മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സൂചികകൾ, ശക്തമായ ഉപഭോക്തൃ വിപണി, സാമൂഹ്യ സ്ഥിരത എന്നിവ കേരളത്തിന്റെ വലിയ ശക്തികളാണ്. എന്നാൽ ഭൂമി ലഭ്യതയിലെ പരിമിതികൾ, ഉയർന്ന ഭൂവിലയും വേതന നിരക്കും, നടപടിക്രമങ്ങളിലെ കാലതാമസം എന്നീ ഘടകങ്ങൾ കേരളത്തെ നിക്ഷേപ സൗഹൃദമല്ലാതാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഈ തടസ്സങ്ങൾ മാറിയാൽ മാത്രമേ സാമ്പത്തിക വളർച്ചയ്ക്കും സമഗ്ര പ്രാദേശിക വികസനത്തിനും ഉതകുന്ന തരത്തിലുള്ള നിക്ഷേപകരെ ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായി ഡാറ്റ അധിഷ്ഠിത ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ ഒരു പ്രത്യേക സെൽ രൂപീകരിക്കും. ഭൂമി ഏറ്റെടുക്കലിൽ നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് സമയബന്ധിതമായി സത്വര നടപടികൾ സ്വീകരിക്കും. നിക്ഷേപകർക്ക് ആവശ്യമായ ഭൂമി, നിയമപരമായ വിവിധ അനുമതികൾ, നിക്ഷേപാനന്തര പിന്തുണ എന്നിവ ഓരോ ഘട്ടത്തിലും ഉറപ്പുവരുത്തുന്ന ഒരു ഏകജാലക സംവിധാനമായിരിക്കും ഇൻവെസ്റ്റ് കേരളം സെൽ. ഇതിനുള്ള മാർഗരേഖയായി പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ പ്രോട്ടോകോൾ നടപ്പിലാക്കും. സാർ, പദ്ധതി നിർവഹണം ത്വരിതപ്പെടുത്തുന്നതിലൂടെയും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലൂടെയും കേരളത്തിലുടനീളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വ്യാവസായിക വൈവിധ്യവൽക്കരണത്തിനും സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിനും സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് മികച്ച സംഭാവന നൽകും. നിക്ഷേപത്തിന് തയ്യാറായ പദ്ധതികളുടെ ഒരു നിര, ഒരു പൈപ്പ് ലൈൻ നിലനിർത്തുന്നതിലൂടെ കേരളത്തിന്റെ ദീർഘകാല വികസന ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതും വിവിധ മേഖലകളിൽ മുൻഗണനാടിസ്ഥാനത്തിൽ നിക്ഷേപം ആകർഷിക്കുന്നതുമായ പ്രവർത്തനങ്ങൾ ഈ സംവിധാനം വഴി ഏറ്റെടുക്കാൻ കഴിയും. സാർ, പദ്ധതികളുടെ പുരോഗതിയും പൂർത്തീകരണവും കൃത്യമായി നിരീക്ഷിച്ച് വിജയകരമാകുമെന്ന് ഉറപ്പുവരുത്തുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും മുഖ്യമന്ത്രി അധ്യക്ഷനായും വ്യവസായ മന്ത്രി ഉപാധ്യക്ഷനായും ബന്ധപ്പെട്ട മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കൌൺസിൽ രൂപീകരിക്കും. സർക്കാരിന്റെ നിക്ഷേപ പ്രോത്സാഹന സംവിധാനങ്ങളിൽ മികച്ച പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതിനും പുതുയുഗ കേരളത്തിന് വഴിയൊരുക്കുന്നതിനും ഇതൊരു നിർണായകമായ ചുവടുവയ്പായിരിക്കും. സാർ, കേരള MSME ഗ്രോത്ത് സ്കീം. സംസ്ഥാനത്തെ വ്യാവസായിക വളർച്ചയിൽ MSME പങ്ക് നിസ്തുലമാണ്. ആധുനിക സാമ്പത്തിക വ്യവസ്ഥയിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ വെറും തൊഴിൽ സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമല്ല, നവീകരണത്തിന്റെയും പ്രാദേശിക വികസനത്തിന്റെയും പ്രധാന ചാലക ശക്തികളാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ഇ കോമേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോമേഷൻ എന്നിവയുടെ സഹായത്തോടെ ഇന്ന് MSME ആഗോള വിപണികളിലേക്ക് എത്തിച്ചേരാനും വലിയ കമ്പനികളുമായി മത്സരിക്കാനും കഴിയുന്നു. ഈ ലക്ഷ്യം മുൻനിർത്തി 10,000 MSME സംരംഭങ്ങൾ സംസ്ഥാനമൊട്ടാകെ ആരംഭിക്കുന്നതിന് ആവശ്യമായ സഹായം നൽകുന്ന സമഗ്ര പദ്ധതിയായ കേരള MSME ഗ്രോത്ത് സ്കീമിന് രൂപം നൽകും. ഇവർക്ക് നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സഹായവും പ്രോത്സാഹനവും ടാക്സ് ഇൻസെന്റീവും സർക്കാർ നൽകും. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സംരംഭങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ട്, ടെക്നോളജി ഫണ്ട്, ചാലഞ്ച് ഫണ്ട് എന്നിവ ലഭ്യമാക്കും. സാങ്കേതിക മാനേജ്മെന്റ് മേഖലകളിൽ മാർഗനിർദ്ദേശം നൽകുന്നതിനായി ടെക്നോമെന്ററെയും മാനേജ്മെന്റ് മെന്ററുമാരുടെയും സേവനം ഉറപ്പാക്കും. ഈ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തുന്നു. സാർ, വൺ കേരള കരുതൽ മിഷൻ. മാരക രോഗങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കാത്തതും കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് കഴിയാത്ത തരത്തിൽ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നതുമായ ഒരു വിഭാഗം ഇന്നും കേരളത്തിലുണ്ട്. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അർഹരായ ഗുണഭോക്താക്കൾക്ക് സഹായം നേരിട്ടെത്തിക്കുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. സർക്കാരിതര സംഘടനകൾ, സി എസ് ആർ ഫണ്ടുകൾ, സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമുള്ള സഹായം എന്നിങ്ങനെ സംഭാവനയായി ലഭിക്കുന്ന ഓരോ രൂപയും അർഹരായവരിൽ തന്നെ എത്തിച്ചേരണമെന്ന സുതാര്യവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ തത്വമായിരിക്കും ഈ മിഷന്റെ അടിസ്ഥാനം. ഇതിന്റെ ഭരണപരവും പ്രവർത്തനപരവുമായ ചെലവുകൾ സർക്കാർ നേരിട്ട് വഹിക്കുകയും സംഭാവനകൾ പൂർണ്ണമായും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിരിക്കും ഉപയോഗിക്കപ്പെടുക എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സമയബന്ധിതമായ സഹായം ഉറപ്പാക്കുന്നതിനൊപ്പം സംഭാവന നൽകുന്നവരിൽ വിശ്വാസം വളർത്തിയെടുക്കുന്നതിനായി ഡിജിറ്റൽ വെരിഫിക്കേഷൻ സംവിധാനങ്ങൾ, സുതാര്യമായ ഗുണഭോക്തൃ തിരിച്ചറിയൽ പ്രോട്ടോക്കോളുകൾ, തത്സമയ പൊതുവെളിപ്പെടുത്തൽ റിയൽ ടൈം പബ്ലിക് ഡിസ്ക്ലോഷർ സംവിധാനങ്ങൾ തുടങ്ങിയവ ഇതിനായി പ്രയോജനപ്പെടുത്തും. ഈ പദ്ധതിക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഗ്ലോബൽ ജോബ് വാച്ച് ടവർ. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയും ചെയ്യുന്നതിനായി എന്ന സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷൻ സ്ഥാപിക്കും. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പുതിയ തൊഴിൽ പ്രവണതകൾ നിരീക്ഷിച്ച് ഭാവിയിൽ ആവശ്യമായി വരുന്ന നൈപുണ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി വ്യവസായ അക്കാഡമിക് പങ്കാളിത്തം ശക്തിപ്പെടുത്തി പ്രധാന മേഖലകളിലെ തൊഴിൽ ശക്തി ആസൂത്രണത്തിന് മിഷൻ പിന്തുണ നൽകും. സർ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, അത്യാധുനിക നിർമ്മാണ മേഖല, ആരോഗ്യ പരിപാലനം, ഹരിത സമ്പദ് വ്യവസ്ഥ, ലോജിസ്റ്റിക്സ്, ടൂറിസം, അന്തർദേശീയ തൊഴിൽ മേഖലകൾ എന്നിവയ്ക്ക് മിഷൻ പ്രത്യേക പ്രാധാന്യം നൽകും. ഈ പദ്ധതിക്കായി പ്രാരംഭഘട്ടത്തിൽ 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, സ്പേസ് ഇക്കോണമി. ബഹിരാകാശ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾ യുവ എഞ്ചിനീയർമാർക്ക് അപ്സ്ട്രീം സാറ്റലൈറ്റ് റോക്കറ്റ് നിർമ്മാണം മുതൽ ഡൌൺസ്ട്രീം ഡാറ്റ അനലിറ്റിക്സ് വരെയുള്ള മേഖലകളിൽ വൻ തൊഴിലവസരങ്ങളാണ് തുറന്നിടുന്നത്. സാറ്റലൈറ്റ് ടെക്നോളജിക്ക് ഊന്നൽ നൽകിയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ ആരംഭിക്കും. ഇതിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ നടപടികൾ സ്വീകരിക്കും. സ്വകാര്യ സാറ്റലൈറ്റ് നിർമ്മാണ വിക്ഷേപണ സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനം നൽകും. ഇവർക്കായി ഭൂമി ലഭ്യമാക്കും. സ്പേസ് പാർക്കിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കും. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, അടുത്ത പദ്ധതി കേരള നോളജ് വാലി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്നതിനും അതുവഴി ഉയർന്ന ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിന് പുറത്തു പോകുന്ന പ്രവണത മാറ്റുന്നതിനും ഈ സർക്കാർ ദൃഢനിശ്ചയമെടുത്തിട്ടുണ്ട്. ഏറ്റവും സമകാലിക അക്കാഡമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി കേരള നോളജ് വാലി സ്ഥാപിക്കും. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ദേശീയ അന്തർദേശീയ സർവകലാശാല റാങ്കിങ്ങുകളിൽ മുൻനിരയിലുള്ള സർവകലാശാലകളെയും ലോകോത്തര പാരമ്പര്യ സർവകലാശാലകളെ, ലെഗസി യൂണിവേഴ്സിറ്റീസിനെ ആകർഷിക്കുന്ന രീതിയിലാകും ഈ വിദ്യാഭ്യാസ കേന്ദ്രം രൂപകൽപ്പന ചെയ്യുക. ഉയർന്ന അക്കാഡമിക് മികവും ശാസ്ത്രവൈദഗ്ധ്യവും അടങ്ങുന്ന ഒരു ഉപദേശക സമിതിയുടെ മാർഗനിർദ്ദേശങ്ങളോടെ പ്രവർത്തിക്കുന്നതും ഇന്ത്യയിലെയും വിദേശത്തെയും മുൻനിര സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ദൃഢമായ വ്യാവസായിക അക്കാഡമിക് ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതുമാകും ഈ കേന്ദ്രം. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരങ്ങൾ കണ്ടെത്താനും ഗവേഷണ നേട്ടങ്ങൾ സംരംഭങ്ങളാക്കി മാറ്റാനും കേരളത്തെ ഏഷ്യയുടെ തന്നെ ഭൌതിക തലസ്ഥാനമാക്കി മാറ്റാനും കഴിയുന്ന ഊർജ്ജസ്വലവും സ്വയം പര്യാപ്തവുമായൊരു പശ്ചാത്തലമായിരിക്കും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇതിനായി സ്വകാര്യ സർവകലാശാല ബില്ലിൽ കാലോചിതമായ മാറ്റങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കും. ഈ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റിയും തദ്ദേശീയ വിജ്ഞാന മേഖലയും ആദിവാസി സമൂഹങ്ങളുടെ സവിശേഷമായ സാംസ്കാരിക പൈതൃകം, പരമ്പരാഗത വിജ്ഞാന സമ്പ്രദായങ്ങൾ, വികസന അഭിലാഷങ്ങൾ എന്നിവയെ അംഗീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പുരോഗതി, ഗവേഷണം, നവീകരണം, സാമൂഹ്യ സാമ്പത്തിക പരിവർത്തനം എന്നിവ ലക്ഷ്യമാക്കി വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി ആൻഡ് ഇൻഡിജിനസ് നോളജ് സോൺ എന്ന സുപ്രധാനമായ സംരംഭം സ്ഥാപിക്കാൻ 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഒരു ദേശീയ നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസത്തെ ഉപജീവന മാർഗങ്ങൾ സാങ്കേതിക വിദ്യ, സാമൂഹ്യ വികസനം എന്നിവയുമായി സമന്വയിപ്പിച്ച് ദേശീയ അന്തർദേശീയ തലങ്ങളിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കും. പദ്ധതിയുടെ സ്ഥാപനഘടന, നടപ്പിലാക്കൽ പ്രക്രിയ, വിഭവ സമാഹരണ തന്ത്രം എന്നിവ സംബന്ധിച്ച് ശുപാർശകൾ സമർപ്പിക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കും. ആദിവാസി സംരംഭകത്തെയും സംരംഭകത്വത്തെയും തദ്ദേശീയ പഠനങ്ങളെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തെയും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയെയും നൈപുണ്യ വികസനത്തെയും എന്നിവയ്ക്കായുള്ള ഒരു ലോകോത്തര കേന്ദ്രമായി വിഭാവനം ചെയ്യുന്നു ഈ സ്ഥാപനം. സർ, അടുത്തത് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, പരിശീലന കേന്ദ്രങ്ങൾ, ഗവേഷണ ലാബോറട്ടറികൾ, ഡയഗ്നോസ്റ്റിക് കേന്ദ്രങ്ങൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവയും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആവശ്യമായ അനുബന്ധ സൗകര്യങ്ങളും സംയോജിപ്പിച്ച് വികസിപ്പിക്കുന്ന ആരോഗ്യ സംവിധാനമാണ് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി. ഇതുവഴി ഉയർന്ന നിലവാരത്തിലുള്ള ആരോഗ്യ സേവനങ്ങൾ നൽകും. മെഡിക്കൽ വിദ്യാഭ്യാസവും ഗവേഷണവും മെഡിക്കൽ ടൂറിസവും പ്രോത്സാഹിപ്പിക്കാൻ ഇതിന് സഹായകമാവും. ഈ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, അടുത്തത് റിസർച്ച് പാർക്ക്. രാജ്യത്തെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളെയും ഗവേഷണ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി ശാസ്ത്രീയ അറിവുകളെ സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ കേരളത്തിലെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റിസർച്ച് സംവിധാനങ്ങളും നൂതന ആശയങ്ങളും IIT മദ്രാസ് റിസർച്ച് പാർക്ക് മാതൃകയിൽ വിപുലീകരിക്കും. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനും തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനും കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജ് ഓഫ് ദി യൂണിവേഴ്സിറ്റി പദവി നൽകും. ഇതിലൂടെ സാങ്കേതിക പരിജ്ഞാനമുള്ള യുവജനങ്ങളുടെ സേവനം സംസ്ഥാനത്തിന് തന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയും. സർ, റിസർച്ച് പാർക്കിനായി 60 കോടി രൂപ വിലയിരുത്തുന്നു. സർ, അടുത്തത് കേരള സിൽവർ ഇക്കോണമി. വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും. സർ, വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. അടുത്തത് കെയർ ഗിവർ പദ്ധതിയാണ്. വിട്ടുമാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ,

രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിനായി തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിന് സർക്കാർ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലും തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിലും 6 മാസ കാലയളവിലേക്കുള്ള സർക്കാർ അംഗീകാരത്തോടെയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. ഇതിലൂടെ ആവശ്യമുള്ളവർക്ക് പരിചരണവും തൊഴിൽരഹിതരായ യുവജനങ്ങൾക്ക് മാന്യമായ തൊഴിലും ലഭ്യമാകും. മുതിർന്ന പൌരന്മാരെ സജീവരാക്കുന്നതിന് വയോജന പാർക്കുകളും പകൽ വീടുകളും ഫിറ്റ്നസ് സെന്ററുകളും ഒരുക്കും. ഭൂനിയമങ്ങളിലെ പരിഷ്കരണമാണ്. ഭൂമിയുടെ ലഭ്യതക്കുറവ്, ഭൂമി സ്വായത്തമാക്കുന്നതിനുള്ള പരിമിതികൾ, നിയമപരമായ വ്യക്തതയില്ലായ്മ എന്നിവയാണ് കേരളത്തിലെ വ്യാവസായിക അടിസ്ഥാന സൗകര്യ അഭിലാഷങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സം. സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾക്കായി നിക്ഷേപകർ ഭൂമി തേടുമ്പോൾ പോലും വിശാലമായ ഭൂമി ഉപയോഗിക്കപ്പെടാതെയോ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയോ ചെയ്യുന്നു. ഈ ഘടനാപരമായ വെല്ലുവിളിയെ അഭിസംബോധന ചെയ്യുന്ന സമഗ്രമായൊരു ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കും. വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മിച്ചമുള്ളതും ഉപയോഗിക്കാത്തതുമായ ഭൂമി ഉപയോഗിച്ചൊരു ലാൻഡ് ബാങ്ക് സൃഷ്ടിക്കുന്നതിനായി ഒരു ലാൻഡ് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുകയും ആവശ്യമായ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യും. മുൻകാലങ്ങളിൽ പ്രസക്തമായിരുന്ന ഭൂനിയമങ്ങൾ പരിശോധിക്കുകയും കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമായവ പരിഷ്കരിക്കുകയും ചെയ്യും. ഭൂപരിഷ്കരണം 2 എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. വാണിജ്യ സംരംഭങ്ങൾക്കായി ഭൂമി പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയ വേഗത്തിലാക്കും. വലിയ പദ്ധതികൾക്കായി ലാൻഡ് പൂളിംഗ് ഫ്രെയിംവർക്ക് അവതരിപ്പിക്കും. ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയകൾ സമയബന്ധിതവും സുതാര്യവും പ്രൊഫഷണലായും കൈകാര്യം ചെയ്യുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും സർക്കാർ ഏജൻസികളായ കിൻഫ്രയെയും ഇൻകലിനെയും ശക്തിപ്പെടുത്തും. ഈ നയം കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയുടെയും ജനങ്ങളുടെയും പ്രയോജനത്തിനായി ഭൂവിഭവങ്ങളെ ഉപയോഗപ്രദമാക്കുന്നതിന് സഹായിക്കും. സർ, അടുത്തത് റിന്യൂവബിൾ എനർജിയാണ്. നിലവിലെ ആഗോള ഊർജ പ്രതിസന്ധിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഫോസിൽ ഇന്ധനങ്ങൾ ഉയർത്തുന്ന പരിസ്ഥിതി മലിനീകരണ ഭീഷണികളും മറികടക്കുന്നതിന് പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ വലിയ തോതിലുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. കേരളത്തിലെ നിരവധി റിസർവോയറുകൾ ഫ്ലോട്ടിംഗ് സോളാർ പാനൽ സിസ്റ്റം ഉപയോഗിക്കുവാൻ അനുയോജ്യമാണ്. പമ്പ്ഡ് ഹൈഡ്രോ എനർജി സ്റ്റോറേജ് കേരളത്തിന്റെ ഭാവി ഊർജ രംഗത്തിന് പ്രതീക്ഷ നൽകുന്ന സാങ്കേതിക വിദ്യയാണ്. പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾക്കൊപ്പം അവയെ ഗ്രീൻ അമോണിയ, ഗ്രീൻ മെഥനോൾ, ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയാക്കി മാറ്റുന്നതിലൂടെ ഒരു ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി കേരളത്തെ മാറ്റുവാൻ കഴിയും. ഇതിനു പുറമെ പീക്ക് ഡിമാൻഡ് നേരിടാൻ വൻകിട ബാറ്ററി സ്റ്റോറേജ് സംവിധാനം സ്ഥാപിക്കും. കമ്മ്യൂണിറ്റി ബേസ്ഡ് ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനം എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. പുനരുപയോഗ ശേഷിയുള്ള ഊർജം, ഗ്രീൻ ഹൈഡ്രജൻ, ഇതര ഊർജ സ്രോതസ്സുകൾ എന്നിവയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുന്നു. സർ, സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ, സംയോജിത അടിസ്ഥാന സൗകര്യം, നിയമങ്ങളിലും ചട്ടങ്ങളിലുമുള്ള വ്യക്തത എന്നിവ ആവശ്യമുള്ള ബൃഹത്തായ വ്യാവസായിക സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് വ്യക്തിഗത വ്യവസായ പാർക്കുകൾക്കപ്പുറമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, ഒരു സ്ഥാപന ചട്ടക്കൂട് കേരളത്തിൽ അത്യാവശ്യമാണ്. ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ, സമർപ്പിതവും ആസൂത്രിതവുമായ ഒരു സാമ്പത്തിക മേഖല, അനുമതികൾക്കുള്ള സുഗമമായ നടപടിക്രമങ്ങൾ, പദ്ധതി വേഗവും വിജയവും വാഗ്ദാനം നൽകുന്ന ഭരണരീതി എന്നിവ നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ സർക്കാർ കൊണ്ടുവരും. ഉൽപാദനം, ലോജിസ്റ്റിക്സ്, സാങ്കേതികവിദ്യ, റിന്യൂവബിൾ എനർജി തുടങ്ങിയ മേഖലകളിലെ ആങ്കർ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി പ്രത്യേക നിക്ഷേപ മേഖല രൂപരേഖ തയ്യാറാക്കി കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപ മേഖലകളുമായി മത്സരിക്കാൻ പ്രാപ്തമാക്കും. സർ, ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് ഇന്ന് കേരളം. കായിക കേരളത്തിൽ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ലോക നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആവശ്യമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും ആധുനിക സൗകര്യങ്ങളോട് കൂടിയതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, ബ്രാൻഡ് കേരളം, സുഗന്ധ വ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ആയുർവേദ കൂട്ടുകൾ, കശുവണ്ടി, കയർ എന്നീ കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ലോക പ്രശസ്തമാണ്. എന്നിരുന്നാലും
അവ പലപ്പോഴും ആഗോള വിപണികളിൽ ഇടനിലക്കാരുടെ ലേബലുകളിലാണ് എത്തുന്നത്. ഇതുവഴി കേരളത്തിലെ ഉൽപ്പാദകർക്ക് അർഹിക്കുന്ന മൂല്യം ലഭിക്കാതെ വരുന്നു. ഇതിനു പരിഹാരമായി ഈ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഗുണനിലവാരവും ബ്രാൻഡിംഗും ഉറപ്പുവരുത്താൻ ഒരു സമഗ്രമായ വിപണി വികസന സംരംഭമായ ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ഓരോ മലയാളിയെയും കേരളത്തിന്റെ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിക്കും വിധം അഭിലഷ

ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ഓരോ മലയാളിയെയും കേരളത്തിന്റെ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിക്കും വിധം അഭിലഷ്

വ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ അത്യാവശ്യമാണ്. ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ സമർപ്പിതവും ആസൂത്രിതവുമായ ഒരു സാമ്പത്തിക മേഖല, അനുമതികൾക്കുള്ള സുഗമമായ നടപടിക്രമങ്ങൾ, പദ്ധതി വേഗവും വിജയവും വാഗ്ദാനം നൽകുന്ന ഭരണരീതി എന്നിവ നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ സർക്കാർ കൊണ്ടുവരും. ഉൽപാദനം, ലോജിസ്റ്റിക്സ്, സാങ്കേതിക വിദ്യ, റിന്യൂവബിൾ എനർജി തുടങ്ങിയ മേഖലകളിലെ ആങ്കർ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി പ്രത്യേക നിക്ഷേപ മേഖലാ രൂപരേഖ തയ്യാറാക്കി കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപ മേഖലകളുമായി മത്സരിക്കാൻ പ്രാപ്തമാക്കും. സർ, ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് ഇന്ന് കേരളം. കായിക കേരളത്തിൽ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ലോക നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആവശ്യമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും ആധുനിക സൗകര്യങ്ങളോട് കൂടിയതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, ബ്രാൻഡ് കേരളം. സുഗന്ധവ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ആയുർവേദ കൂട്ടുകൾ, കശുവണ്ടി, കയർ എന്നീ കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാര ലോക പ്രശസ്തമാണ്. എന്നിരുന്നാലും അവ പലപ്പോഴും ആഗോള വിപണികളിൽ ഇടനിലക്കാരുടെ ലേബലുകളിലാണ് എത്തുന്നത്.

പ്രദർശിപ്പിക്കുന്നതിനും നൃത്ത സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഇതിനു പുറമെ സിനിമാ തിയേറ്ററുകൾ, ലൈബ്രറി, ആർട്ട് ഗാലറി, ചരിത്ര മ്യൂസിയം, സാഹിത്യ ഭാഷാ മ്യൂസിയം, എഴുത്തുകാരുടെയും മറ്റു പ്രതിഭാശാലികളുടെയും ശബ്ദ മ്യൂസിയം, കുട്ടികൾക്കും വയോജനങ്ങൾക്കും പ്രത്യേക ഇടങ്ങൾ, വിശ്രമവേളകൾ കുടുംബമായി ചെലവഴിക്കുന്നതിനുള്ള ഇടം, ഫുഡ് കോർട്ടുകൾ, ബുക്ക് ഷോപ്പുകൾ, ആർട്ട് മെറ്റീരിയൽ ഷോപ്പുകൾ, ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൌസുകൾ, ഡോർമിറ്ററികൾ എന്നിവ സജ്ജീകരിക്കും. കലാസാഹിത്യ ആസ്വാദകർക്കും വിദ്യാർത്ഥികൾക്കും ഒരു വിനോദ വിജ്ഞാന കേന്ദ്രമായി ഇത് മാറും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. ഈ കൾച്ചറൽ പാർക്കിന്റെ നടത്തിപ്പിനായി കൾച്ചറൽ ടൂറിസം ട്രസ്റ്റ് രൂപീകരിക്കും. സർ, മൺമറഞ്ഞ പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ തൃശൂരിൽ ഒരു പുതിയ മ്യൂസിക് അക്കാദമി ആരംഭിക്കും. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, പാചകകലാ ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിന്റെ തനതായ പാചകകലയെയും രുചികളെയും ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്താനും പാചകകല, ബേക്കറി, ഹോട്ടൽ മാനേജ്മെന്റ്, ഭക്ഷ്യ ഉൽപാദനം, ഭക്ഷ്യസുരക്ഷ എന്നിവയിൽ പരിശീലനവും വിദ്യാഭ്യാസവും നൽകുന്നതിനായി പാചകകല ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. പ്രൊഫഷണൽ ഷെഫുമാരെ പരിശീലിപ്പിക്കുക, ഭക്ഷ്യ വ്യവസായത്തിന് വിദഗ്ധരെ സൃഷ്ടിക്കുക, പാചക മേഖലയിലെ നവീകരണവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുക, ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയാണ് പാചകകലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിക്കായി പ്രാരംഭമായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് പ്രോഗ്രാം. ഉരുൾപൊട്ടലുകൾ, തീരശോഷണം, മുണ്ടകൈ ചൂരൽമലയിലെ ഹൃദയഭേദകമായ ദുരന്തം, വെള്ളപ്പൊക്കങ്ങൾ എന്നിങ്ങനെ നിരവധി വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങൾ കഴിഞ്ഞ ദശകത്തിൽ കേരളം നേരിട്ടു. ഓരോ ദുരന്തവും ശാസ്ത്രീയമായ തയ്യാറെടുപ്പിന്റെയും മുൻകരുതലിന്റെയും അനിവാര്യത വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി നിലവിലുള്ള സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, കാലാവസ്ഥാ മോഡലിംഗ്, ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ്, റിസ്ക് അനലിറ്റിക്സ്, അടിയന്തര പ്രതികരണ ഏകോപനം എന്നിവ സമന്വയിപ്പിക്കുന്ന ഒരു അത്യാധുനിക കേന്ദ്രമായി കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് സെന്റർ സ്ഥാപിക്കും. സർ, കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളുടെ പ്രതിരോധത്തിനും സ്ട്രാറ്റജിക് സംവിധാന കേന്ദ്രം നിലവിൽ വരുന്നതിലൂടെ ദുരന്ത നിവാരണത്തിലും ഇത് കേരളം ഒരു മാതൃകയായി മാറും. ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി 15 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള സ്കൂൾ ഓഫ് പ്ലാനിംഗ്, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ. ആഗോളതലത്തിൽ ഡിസൈൻ ആർക്കിടെക്ചർ മേഖല ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സമകാലിക ഡിസൈൻ വിദ്യാഭ്യാസം ക്ലാസ് മുറിയിലെ പരമ്പരാഗത വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് മാറി സൃഷ്ടിപരവും നൂതനവും വിമർശനാത്മകമായ ചിന്തയും നേതൃപാഠ കഴിവുകളും പരിപോഷിപ്പിച്ചുകൊണ്ട് വിവിധ പഠനശാഖകളും വ്യവസായ അധിഷ്ഠിതവുമായൊരു മാതൃകയിലേക്ക് മാറേണ്ടതുണ്ട്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് PPP മോഡലിൽ കേരള സ്കൂൾ ഓഫ് പ്ലാനിംഗ്, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ സ്ഥാപിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളുന്നതാണ്. കുട്ടികൾക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ കോഴ്സുകളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും, അർബൻ പ്ലാനിംഗിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിനൊപ്പം ഗവേഷണത്തിനും സൌകര്യമുണ്ടാവും. ഇതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വിവിധ വകുപ്പുകളിലെ എഞ്ചിനീയർമാർക്കും ആർക്കിടെക്റ്റുകൾക്കും അവർക്കൊരു റീ ഓറിയന്റേഷൻ കോഴ്സുകളും ഈ സ്ഥാപനത്തിൽ ആരംഭിക്കും. അപ്പൊ കേരളത്തിന്റെ മൊത്തം ഡിസൈൻ മാറും. സർ, പ്രവാസികളുടെ പങ്കാളിത്തം. കേരള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് പ്രവാസി നിക്ഷേപം. പതിറ്റാണ്ടുകളായി ഗൾഫ് രാജ്യങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി ജോലി ചെയ്യുന്ന മലയാളികൾ അയക്കുന്ന പണം കേരളത്തിന്റെ ഉപഭോഗശേഷിയും ജീവിത നിലവാരവും ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ ഭാവിയിലെ കേരള വികസനത്തിന് പണമയക്കൽ മാത്രം മതിയാകില്ല. പ്രവാസികൾ നിക്ഷേപകരായും സംരംഭകരായും അറിവ് പങ്കിടുന്നവരായും മാറേണ്ടതുണ്ട്. സ്റ്റാർട്ടപ്പുകൾ, ടൂറിസം, കാർഷിക മൂല്യവർദ്ധിത സംരംഭങ്ങൾ, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിൽ കൂട്ടായ നിക്ഷേപം നടത്താൻ അവർക്ക് കഴിയും. റെമിറ്റൻസ് ഇക്കോണമി എന്ന നിലയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമി എന്ന നിലയിലേക്ക് കേരളത്തെ മാറ്റുന്നതിൽ പ്രവാസികളുടെ പങ്കുറപ്പാക്കുന്നതിനായി പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കും. സർ, ഗ്ലോബൽ ഫർണിച്ചർ ഹബ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലൈവുഡ് നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പെരുമ്പാവൂർ.

ഫർണിച്ചർ ഹോംവെയർ നിർമ്മാണ ഇടനാഴിയായി ഇത് മാറിയിരിക്കുന്നു. കൊച്ചി ആലുവ പെരുമ്പാവൂർ ബെൽറ്റിനെ ഒരു ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ സ്വപ്നം. ഗ്ലോബൽ ഫർണിച്ചർ ഹബ് ഈ പദ്ധതിക്കായി 10 കോടി രൂപ വിലയിരുത്തുന്നു. സാർ, ഇന്ന് ഇന്ത്യൻ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോഗ സംസ്ഥാനമാണ് കേരളമെങ്കിലും സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയിൽ പിന്നിലാണ്. നമുക്ക് കേരളത്തെ ഒരു സ്വർണ്ണ വിനിമയ കേന്ദ്രമാക്കി മാറ്റാൻ സാധിക്കും. ഇതിനായി കൊച്ചി തൃശൂർ ബെൽറ്റിനെ ഒരു പ്രധാന ആഭരണ നിർമ്മാണ ഇടനാഴിയാക്കി മാറ്റേണ്ടതുണ്ട്. സ്വർണ്ണ വിനിമയ കേന്ദ്രവും ആഭരണ നിർമ്മാണ പാർക്കും സ്ഥാപിക്കുന്നതിന് സർക്കാർ പിന്തുണ നൽകും. സാർ, ഈ പദ്ധതിക്കായി ഗ്ലോബൽ ഗോൾഡ് ഹബ്ബ് സ്ഥാപിക്കുന്നതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ രണ്ട് നഗരങ്ങളിലും മുൻപന്തിയിൽ എത്തിക്കുന്നതിന് കാലാകാലങ്ങളിലായി വിവിധ സർക്കാരുകൾ വാഗ്ദാനം ചെയ്യുകയും എന്നാൽ ഇതുവരെ നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നതുമായ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ ഈ സർക്കാർ നടപ്പാക്കും. സാർ, ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ജെൻസി ആൻഡ് ന്യൂ ജെൻ ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ മാറ്റിമറിക്കുന്ന ശക്തികളിലൊന്നാണ് ജെൻസി. ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചു വളർന്ന ഇവർക്ക് സാങ്കേതിക വിദ്യ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. റോബോട്ടിക്സ്, ഡാറ്റ സയൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, വെർച്വൽ റിയാലിറ്റി തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റങ്ങൾ ഇവർ ഏറ്റവും വേഗത്തിൽ സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ധാർമ്മികത, സ്വകാര്യതയുടെ സംരക്ഷണം, സൈബർ സുരക്ഷ, മാനുഷിക മൂല്യങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്റ്റാർട്ടപ്പുകൾ, ഇന്നവേഷൻ ഹബ്ബുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, സ്മാർട്ട് വ്യവസായങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ യുവതലമുറയുടെ സൃഷ്ടിപരമായ കഴിവുകളും മികവുകളും സാങ്കേതിക മികവുകളും ഒരുമിപ്പിക്കാവുന്നതാണ്. ഈ മേഖലയുടെ വികസനത്തിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. മലയാളം നമ്മുടെ അഭിമാനവും വിജ്ഞാന പൈതൃകവുമാണ്. നിർമ്മിത ബുദ്ധിയുടെ ഈ യുഗത്തിൽ അത് പിന്തള്ളപ്പെട്ടു പോകരുത്. മലയാളത്തിന്റെ ഒരു തുറന്ന ഡാറ്റാ സെറ്റ് എല്ലാവർക്കും സൗജന്യമായി ലഭ്യമാക്കിയും വിപണിയിലെത്തിക്കാവുന്ന മലയാളം AI മാതൃകകളുടെ വികസനത്തിന് പിന്തുണ നൽകിയും കേരളം ഒരു മലയാളം AI സംരംഭം ആരംഭിക്കും. ഇതിനായി 10 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, മുൻ സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റ് എസ്റ്റിമേറ്റിൽ കണക്കാക്കിയ പ്രതീക്ഷിത വരുമാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഗണ്യമായ ഇടിവ് കണക്കിലെടുത്തുകൊണ്ട് 2026-27 വർഷത്തെ പദ്ധതി അടങ്കൽ തുക 35,750 കോടി രൂപയിൽ നിന്നും 30,370 കോടി രൂപയായി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. പദ്ധതി അടങ്കൽ തുക കുറഞ്ഞത് കാരണം മുൻ സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റ് എസ്റ്റിമേറ്റിൽ കണക്കാക്കിയ തുകയേക്കാൾ പട്ടികജാതി പട്ടികവർഗ മേഖലയ്ക്കുണ്ടായ കുറവ് പരിഹരിക്കാനായി പട്ടികജാതി മേഖലയ്ക്ക് 527.68 കോടി രൂപയും പട്ടികവർഗ മേഖലയ്ക്ക് 152.52 കോടി രൂപയും പ്രത്യേക പദ്ധതിക്കായി അധിക തുകയായി വിലയിരുത്തുന്നു. ഇതിനു പുറമെ മത്സ്യബന്ധന മേഖലയ്ക്ക് അവർക്കും കുറവ് വരാതിരിക്കാൻ 50 കോടി രൂപയും അധികമായി വകയിരുത്തുന്നു. സാർ, തദ്ദേശ സർക്കാരുകൾ 7 സംസ്ഥാന ധനകാര്യ കമ്മീഷൻ 26-27 പുതുക്കിയ ശുപാർശകൾ സമർപ്പിക്കുകയും ആയത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 26-27 പുതുക്കിയ ബജറ്റ് പ്രകാരം തദ്ദേശ സർക്കാരുകൾക്കുള്ള ജനറൽ പർപ്പസ് ഗ്രാന്റ് ഇനത്തിൽ 3,236.77 കോടി രൂപയും മെയിൻറ്റനൻസ് ഗ്രാന്റ് ഇനത്തിൽ 4,315.69 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം പുതുക്കിയ പദ്ധതി വിഹിതത്തിന്റെ 28.5% 8,655.45 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുള്ള വികസന ഫണ്ടായി നീക്കിവയ്ക്കുന്നു. വികസന ഫണ്ടിന് പുറമെ ഖരമാലിന്യ സംസ്കരണ പരിപാടി പദ്ധതിയിൽ കീഴിൽ നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കായി അർബൻ ലോക്കൽ ബോഡി ഗ്രാന്റായി 160 കോടി രൂപയും പുതുക്കിയ വിഹിതമായി നീക്കിവച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം യഥാസമയത്ത് ലഭ്യമാക്കുന്നതിനും നടപടികൾ സ്വീകരിക്കും. സാർ, ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC അനുവദിച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള ചെലവുകൾക്കായി 600 കോടി രൂപ വകയിരുത്തുന്നു. ക്ഷേമ പദ്ധതികൾ. സാർ, അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും പ്രതിമാസ ഓണറേറിയം 1,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഇതിന് 66.20 കോടി രൂപ നീക്കിവയ്ക്കുന്നു. സാർ, ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 3,000 രൂപ വർദ്ധിപ്പിച്ച് 9,000 രൂപയിൽ നിന്ന് 12,000 രൂപയാക്കി ഉയർത്തി. ഇതിന് 78.40 കോടി രൂപ വകയിരുത്തുന്നു. വിദ്യാലയ പാചക തൊഴിലാളികളുടെ വിദ്യാലയങ്ങളിലെ വേതന 1,000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 13.30 കോടി രൂപ വകയിരുത്തുന്നു.
സംസ്ഥാനത്തെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരുടെയും ആയമാരുടെയും സേവനങ്ങൾ മാനിച്ച് അവരുടെ പ്രതിമാസ ഓണറേറിയം നിലവിലുള്ള തുകയേക്കാൾ 1000 രൂപ വർദ്ധിപ്പിച്ചു. ഇതിനായി 4.72 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാനത്തെ ആസൂത്രണ ബോർഡിനെ സർക്കാരിന്റെ ഒരു തിങ്ക് ടാങ്കായിട്ട് നമ്മൾ പുനഃസംഘടിപ്പിക്കാൻ പോയാൽ മുൻഗണനാ പദ്ധതികളുടെ നടത്തിപ്പ് നിരീക്ഷിക്കുന്നതിനും ആശയങ്ങളെ പ്രായോഗിക പദ്ധതികളാക്കി മാറ്റുന്നതിനുമായി സിവിൽ സൊസൈറ്റി സംഘടനകളും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു കണ്ണിയായി ആസൂത്രണ ബോർഡ് പ്രവർത്തിക്കും. സർ കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി ആകെ പദ്ധതി അടങ്കൽ തുകയായി 1534.98 കോടി രൂപ വകയിരുത്തുന്നു. റബ്ബറിന്റെ വിലയിടിവിൽ നിന്നും റബ്ബർ കർഷകരെ സഹായിക്കാനായി ആരംഭിച്ചിട്ടുള്ള റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് സ്കീം പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള റബ്ബറിന്റെ നിലവിലെ താങ്ങുവില 200 രൂപയിൽ നിന്നും 250 രൂപയായി വർദ്ധിപ്പിക്കും. ഫ്രൂട്ട് ഫാമുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഫലവർഗ്ഗങ്ങളും പുഷ്പവും ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകും. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനം കാര്യക്ഷമമാകാനും കമ്മീഷൻ അവാർഡ് പ്രഖ്യാപിച്ച കർഷകരുടെ പ്രമാണങ്ങൾ തിരിച്ചു നൽകാനും നടപടികൾ സ്വീകരിക്കും. നെല്ലിന്റെ സംഭരണം കാര്യക്ഷമമാക്കും. സംഭരണ വില കർഷകർക്ക് കൃത്യമായി ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കും. സർ, കൃഷി സഖി വനിതാ കർഷക വികസന പരിപാടി എന്നുള്ള പുതിയ പദ്ധതി കാർഷിക മേഖലയിൽ വനിതകളുടെ ശക്തമായ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിന് തുടങ്ങും. കാർഷിക വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. സംസ്ഥാനത്ത് ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പദ്ധതി തയ്യാറാക്കും. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കാലാവസ്ഥ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനുമുള്ള ശേഷി ശക്തിപ്പെടുത്തുന്നതിനും കേരള കാർബൺ ഫാമിംഗ് ആൻഡ് സോയിൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് എന്ന പദ്ധതി നടപ്പിലാക്കും. സർ, മൃഗസംരക്ഷണത്തിന് ആ മേഖലയ്ക്ക് 258.88 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ മൃഗസംരക്ഷണ വകുപ്പിന് 137.24 കോടി രൂപയും കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന് 29.89 കോടി രൂപയും കേരള സ്റ്റേറ്റ് പൌൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 8 കോടി രൂപയും MBIക്ക് 5.85 കോടി രൂപയും കേരള ഫീഡ്സിന് 19.20 കോടി രൂപയും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയ്ക്ക് 52 കോടി രൂപയും കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന് 6.70 കോടി രൂപയും ഉൾപ്പെടുത്തുന്നു. സർ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം, വിധവകളുടെയും അശരണരുടെയും സാമ്പത്തിക സുരക്ഷ എന്നിവ ലക്ഷ്യമാക്കി കെപ്കോ ആശ്രയ പദ്ധതി, സ്കൂൾ കുട്ടികൾക്കായി സ്കൂൾ പൗൾട്രി ക്ലബ്ബ്, കേജുകളിലെ കോഴി വളർത്തൽ, അതുപോലെ കന്നുകാലികൾ ഉൽപ്പാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിന് ഹൈഫർ റിയറിംഗ് സെന്ററുകൾ എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കും. സർ, ക്ഷീരവികസന മേഖലയ്ക്ക് 102.88 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ ഗ്രാമീണ ക്ഷീര വിപുലീകരണത്തിനും കാർഷിക ഉപദേശക സേവനങ്ങൾക്ക് 9 കോടി രൂപയും ക്ഷീര സഹകരണ സംഘങ്ങൾക്കുള്ള സഹായമായ 21 കോടി രൂപയും പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ലാബറട്ടറികളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ 7 കോടി രൂപയും വാണിജ്യ ക്ഷീരവികസന പ്രവർത്തനങ്ങളും മിൽക്ക് ഷെഡ് വികസന പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുന്നതിനുള്ള 36.37 കോടി രൂപയും കാലിത്തീറ്റ സബ്സിഡി നൽകുന്നതിൽ 7 കോടി രൂപയും തീറ്റപ്പുല്ലുകളുടെ ഉൽപ്പാദനവും സംരക്ഷണത്തിലുള്ള 8.5 കോടി രൂപയും ഉൾപ്പെടുന്നു. ഇതിനൊരു ടാർഗറ്റ് ഉണ്ട്. കേരളത്തിൽ നിലവിൽ 70 ലക്ഷം ലിറ്റർ പാലാണ് പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നത്. സംസ്ഥാനത്തിന് ആവശ്യം 86 ലക്ഷം ലിറ്റർ പാലിന്റെ ആവശ്യകതയുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ പാലിന്റെ പ്രതിദിന ഉൽപ്പാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്താനും അധികമായി വരുന്ന പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സർ, ഡയറി ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് മുഖേന ക്ഷീരസാന്ദ്രം പദ്ധതി നടപ്പിലാക്കും. തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയിൽ പുതിയ സംസ്ഥാന തീറ്റപ്പുൽ ഫാം മാതൃകാ ക്ഷീര യൂണിറ്റ് സ്ഥാപിക്കുന്നതിനും നടപടികൊള്ളും. സർ, മത്സ്യബന്ധന വകുപ്പിന് 133.43 കോടി രൂപയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് 34 കോടി രൂപയും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന് 33.5 കോടി രൂപ ഉൾപ്പെടെ 200.93 കോടി രൂപ വകയിരുത്തുന്നു. ഇതിനു പുറമെ മത്സ്യബന്ധന വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു. കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിക്കും. പിന്നോക്കാവസ്ഥയിലുള്ള ഇവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കും. മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കും. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ
സമൂഹത്തിന് മറ്റ് തൊഴിൽ മാർഗങ്ങൾ കണ്ടെത്താനുള്ള പരിശീലന പരിപാടികൾ ആരംഭിക്കും. സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനായി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ സഹായം നൽകും. പട്ടയം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ തീരദേശ നിവാസികൾക്കും പട്ടയം ലഭ്യമാക്കും. മത്സ്യബന്ധനത്തിന് പോകാൻ സർക്കാർ മുന്നറിയിപ്പ് പ്രകാരം മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കാത്ത ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേതന സഹായം ലഭ്യമാക്കും. ഹൈടെക് ഫിഷ് നഴ്സറികൾക്കും അലങ്കാര മത്സ്യകൃഷിക്കുമായി സർക്കാർ പ്രോത്സാഹനം നൽകും. തീരദേശ പ്രദേശത്തെ സംരക്ഷിക്കുന്നതിനുള്ള കടൽ ഭിത്തി, ബ്രേക്ക് വാട്ടർ, ബീച്ച് നറിഷ്മെന്റ് അടക്കമുള്ള ശാസ്ത്രീയ നടപടികൾ സ്വീകരിക്കും. മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. സർ, വനം വന്യജീവി വകുപ്പ്. വനം വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 243.80 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് മലയോര കർഷകരും മറ്റു ജനങ്ങളും വന്യജീവി ആക്രമണങ്ങളുടെ ഭീഷണിയിലാണ്. കേരളത്തിലെ കടുവ, പുലി എന്നിവയുടെ ശാസ്ത്രീയ സെൻസസ് നടത്തി അവയെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നിയമവിധേയമായ നടപടി സ്വീകരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും. ഇതിനായി ആകെ 192.20 കോടി രൂപ വകയിരുത്തുന്നു. വന്യജീവി ശല്യം ഏറെ രൂക്ഷമായ പ്രദേശങ്ങളിൽ കൂടുതൽ RRT സംഘത്തെ വിന്യസിക്കും. സർ, പരിസ്ഥിതി വകുപ്പ്. പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾക്കായി 22.02 കോടി രൂപ വകയിരുത്തുന്നു. വായു, ജലം, ഭൂമി, പ്രകാശ മലിനീകരണം തടയുന്നതിന് സീറോ ടോളറൻസ് നയം നടപ്പിലാക്കും. 2050 കേരളത്തെ പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കും. സോയിൽ കാർബൺ സെക്വസ്ട്രേഷൻ വർദ്ധിപ്പിക്കുന്ന കൃഷിരീതികൾ പ്രോത്സാഹിപ്പിച്ച് കാർബൺ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സംസ്ഥാനതല സംവിധാനം രൂപപ്പെടുത്തി കർഷകർക്ക് നേരിട്ടുള്ള സാമ്പത്തിക നേട്ടം ഉറപ്പാക്കും. സർ, മലയോര കർഷകക്ഷേമം. മലയോര മേഖലയിൽ ബഹുവിള കർഷക കൃഷിരീതി, മൾട്ടി ക്രോപ്സ് പ്രോത്സാഹിപ്പിക്കും. ഇതിനായി ആവശ്യമായ നിയമനിർമ്മാണം നടത്തും. മലയോര മേഖലയിൽ പട്ടയ വിതരണത്തിന് തടസ്സമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സമയബന്ധിതമായി പരിഹാരം കാണും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ CHR കേസ്, 1964 റൂൾ, പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ കേസ് എന്നിവ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വേഗത്തിലാക്കി കർഷക താൽപര്യം സംരക്ഷിച്ച് പട്ടയ വിതരണം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കും. ഏലം പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാൻ പാടില്ലെന്ന സർക്കാർ ഉത്തരവ് നിയമവിധേയമായി പുനഃപരിശോധിക്കും. പട്ടയഭൂമിയിൽ നിലവിലുള്ള നിർമ്മാണങ്ങൾ ഉപാധിരഹിതമായി ക്രമവൽക്കരിച്ചു നൽകും. സർ, ഗ്രാമവികസനം. ഗ്രാമവികസന മേഖലയ്ക്കാകെ 2138.80 കോടി രൂപ സാർ വകയിരുത്തുന്നു. തൊഴിലുറപ്പ് പദ്ധതി. ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ഏറെ സഹായകരമായിരുന്ന UPA സർക്കാർ നടപ്പിലാക്കിയ ജനകീയ പദ്ധതിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെ നിർത്തലാക്കുന്ന രീതിയിൽ VBG റാംജിയായി പരിഷ്കരിച്ച് പുനർനാമകരണം ചെയ്യുകയും സംസ്ഥാന വിഹിതം 40% വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നപ്പോൾ സംസ്ഥാന വിഹിതമായി നൽകേണ്ടിയിരുന്നത് ഏകദേശം 250 കോടി രൂപയായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയം കാരണം ഇത് 2090.96 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. ഈ ജനകീയ പദ്ധതി തുടർന്നും നടപ്പിലാക്കുന്നതിന് ആദ്യഘട്ടം എന്ന നിലയിൽ 1422.60 കോടി രൂപ സംസ്ഥാന വിഹിതമായി വകയിരുത്തുന്നു. സെറോൾ, ഗ്രാമസഭയിൽ നേരിട്ട് സാധിക്കാത്ത ഗ്രാമസഭാംഗങ്ങൾക്ക് ഓൺലൈനിലായി പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തും. സാർ, ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. വിലങ്ങാട് പാക്കേജ്. 2024 ഉരുൾപൊട്ടലിൽ കോഴിക്കോട് ജില്ലയിലെ നാദാപുരം മണ്ഡലത്തിലെ വിലങ്ങാട് വില്ലേജിൽ നിരവധി വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, കൃഷി തുടങ്ങിയവയ്ക്ക് വൻ നാശനഷ്ടമുണ്ടായി. അടിസ്ഥാന സൗകര്യ പുനർനിർമ്മാണം, ദുരിതബാധിതരുടെ പുനരധിവാസം, കാർഷിക മേഖലയുടെ പുനരുജ്ജീവനം, പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള മാതൃക സൃഷ്ടിക്കൽ എന്നീ ലക്ഷ്യത്തോടെ വിലങ്ങാട് വില്ലേജിന്റെ സമഗ്രവും സുസ്ഥിരവുമായ പുനർനിർമ്മിതിക്ക് വിലങ്ങാട് പാക്കേജ് പ്രഖ്യാപിക്കുന്നു. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ വയനാട്, കാസർഗോഡ്, ഇടുക്കി എന്നീ പിന്നോക്ക ജില്ലകൾക്കായുള്ള പ്രത്യേക പാക്കേജ്, അത് സമഗ്രമായി പുനഃസംഘടിപ്പിക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഈ പിന്നോക്ക ജില്ലകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരും. വികസന പദ്ധതികൾ നടപ്പിലാക്കും. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നടപടികളും അവിടെ കൈക്കൊള്ളും. സർ, എൻഡോസൾഫാൻ ബാധിതർക്കുള്ള ധനസഹായം. എൻഡോസൾഫാൻ ബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കും. ദുരിതബാധിതരായ കുടുംബങ്ങളെ സർക്കാർ ഏറ്റെടുക്കാൻ നടപടി സ്വീകരിക്കും. സഹകരണം. സഹകരണ മേഖലയ്ക്കായി
ആകെ 114.44 കോടി രൂപ വകയിരുത്തുന്നു. സമീപകാലത്ത് സഹകരണ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് നിക്ഷേപകരുടെ ഇടയിൽ മങ്ങലേറ്റിട്ടുണ്ട്. ഇത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കും. സഹകരണ മേഖലകളിലെ സംഘങ്ങളിലെ നിക്ഷേപ തുക യഥാസമയം മടക്കി നൽകാൻ കഴിയുന്ന തരത്തിൽ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സപ്ലൈകോയുടെ നേതൃത്വത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലും വൈദ്യുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പുനരുപയോഗ ഊർജ പദ്ധതികളിലും സഹകരണ മേഖലയെ കൂടി പങ്കാളിയാക്കുന്നതാണ്. സർ, സംസ്ഥാനത്തിന്റെ പുനരുപയോഗ ഊർജ സാധ്യതകളിൽ സഹകരണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 100% ഊർജ സ്വയം പര്യാപ്ത സഹകരണ സംഘങ്ങൾ എന്ന പദ്ധതി നടപ്പാക്കുന്നതാണ്. സഹകരണ മേഖലയിൽ PCP പൊതുസഹകരണ പങ്കാളിത്തം മാതൃകയിൽ പദ്ധതികൾ ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകും. സർ, ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും. ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ പരിപാലനത്തിനുമായി 559.39 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇത് വൻകിട ഇടത്തരം ജലസേചനത്തിനായി 213.39 കോടി രൂപയും ചെറുകിട ജലസേചനത്തിനായി 176.27 കോടി രൂപയും കമാൻഡ് ഏരിയ വികസനത്തിനായി 1.50 കോടി രൂപയും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ സംരക്ഷണത്തിനുമായി 168.23 കോടി രൂപയും ഉൾപ്പെടുന്നു. സർ, ജലവിതരണ കാര്യക്ഷമത ശക്തിപ്പെടുത്തും. അതിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യങ്ങൾക്കും കനാൽ സംവിധാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും പരിപാലനത്തിനുമായി നെയ്യാർ ജലസേചന പദ്ധതി കൂടി മെച്ചപ്പെടുത്തും. ജലസേചന വകുപ്പിന് കീഴിലുള്ള ഇറിഗേഷൻ മ്യൂസിയം, അണക്കെട്ടുകളിലെ ഡാം ടൂറിസം, കനാൽ ടൂറിസം പദ്ധതി, ഇറിഗേഷൻ ഗസ്റ്റ് ഹൌസുകളുടെ നിർമ്മാണം തുടങ്ങിയവ PPP മോഡലിൽ വികസിപ്പിക്കുന്നതാണ്. സർ, ഊർജ മേഖലയ്ക്ക് 1284.75 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ ഊർജമേഖലാ വികസനത്തിനായി KSEB വിവിധ ധനസ്രോതസ്സുകളിലൂടെ 1218.71 കോടി രൂപയും പാരമ്പര്യേതരവും പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾക്കായി 66.04 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വ്യവസായ മേഖലയ്ക്കുള്ള ആകെ വിഹിതം 115.48 കോടി രൂപയാണ്. ഗ്രാമ ചെറുകിട വ്യവസായങ്ങൾക്കായി 445.51 കോടി രൂപയും ചെറുകിട വൻകിട വ്യവസായങ്ങൾക്കായി 669.97 കോടി രൂപയും ധാതുക്കൾക്കായി 8.20 കോടി രൂപയും ITക്കായി 434.40 കോടി രൂപയും ഉൾപ്പെടെ വ്യവസായവും ധാതുക്കളും എന്ന മേഖലയ്ക്ക് ആകെ 1558.08 കോടി രൂപ വകയിരുത്തുന്നു. സർ, വിവര സാങ്കേതിക വിദ്യ. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. പരമ്പരാഗത വ്യവസായം. സംസ്ഥാനത്തെ പരമ്പരാഗത വ്യവസായങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ കൂടുതലുള്ള കശുവണ്ടി, കയർ, കൈത്തറി അടക്കമുള്ള പരമ്പരാഗത വ്യവസായങ്ങൾക്ക് സർക്കാർ സഹായം അത്യാവശ്യമാണ്. ഇതിനായി ഇൻകം സപ്പോർട്ട് സ്കീം നൽകും. കശുവണ്ടി വ്യവസായത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സമഗ്ര പാക്കേജിന് രൂപം നൽകും. പൂട്ടിക്കിടക്കുന്ന ഫാക്ടറികൾക്ക് ബാങ്കുകളുമായി ചേർന്ന് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിക്കായി നടപടികൾ സ്വീകരിക്കും. കൈത്തറി കരകൗശല വ്യവസായങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ വിൽക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നിർമ്മിക്കുകയും നൂതന യന്ത്ര സാമഗ്രികൾ ലഭ്യമാക്കാനും തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും പ്രത്യേക പ്രോത്സാഹനം നൽകും. സംസ്ഥാനത്തെ പ്രതിസന്ധി നേരിടുന്ന മൺപാത്ര തൊഴിലാളികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നടപ്പിലാക്കും. കയർ ഉൽപ്പന്നങ്ങളുടെ വിപണി ഉറപ്പുവരുത്താൻ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹനം നൽകും. കയർ മേഖലയ്ക്ക് 107.64 കോടി രൂപയും കശുവണ്ടി മേഖലയ്ക്കായി 56 കോടി രൂപയും വകയിരുത്തുന്നു. വിപണി സഹായമായി 50% കയർ ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ തുല്യവിഹിതം 10 കോടി വിലയിരുത്തുന്നു. കയർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദനം, വിപണനം, കയറ്റുമതി എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ സഹായം നൽകുന്നതിനുള്ള പദ്ധതിക്കായി 11 കോടി വകയിരുത്തുന്നു. വില സ്ഥിരത ഫണ്ടായി 35 കോടി വകയിരുത്തുന്നു. സർ, ഇൻക്യുബേഷൻ സെന്റർ. പുതുതലമുറ സംരംഭകർക്ക് അവരുടെ നൂതന ആശയങ്ങളെ പ്രായോഗിക ബിസിനസ് നിർദ്ദേശങ്ങളാക്കി മാറ്റുന്നതിന് സഹായകമാകുന്ന ഇടമാണ് ഇൻക്യുബേഷൻ സെന്റർ. വളർന്നുവരുന്ന സംരംഭകർക്ക് ഏറ്റവും നഷ്ടസാധ്യത കുറഞ്ഞ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കിയാണ് ഇൻക്യുബേഷൻ സെന്ററിന്റെ പ്രാഥമിക ഉദ്ദേശം. സ്റ്റാർട്ടപ്പുകൾക്കും വ്യക്തിഗത സംരംഭകർക്കും ബിസിനസ് സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിന് ആയി മാനേജ്മെന്റ് പരിശീലനം, ഓഫീസ് സൗകര്യം, പ്രാഥമിക മൂലധന സഹായം എന്നിവ ലഭ്യമാക്കും. ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. ഗതാഗതത്തിന് തുറമുഖങ്ങൾ, ലൈറ്റ് ഹൗസസ് ആൻഡ് ഷിപ്പിംഗ് എന്നിവയുടെ വികസനത്തിന് 77.17 കോടി രൂപയും റോഡുകൾ, പാലങ്ങൾ എന്നിവയ്ക്ക് 985.77 കോടി രൂപയും റോഡ് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് 179.47 കോടി രൂപയും ഉൾനാടൻ ജലാഗതം മെച്ചപ്പെടുത്തുന്നതിന് 113.59 കോടി രൂപയും
മറ്റ് ഗതാഗത സേവനങ്ങൾക്ക് 222.83 കോടി രൂപ ഉൾപ്പെടെ ഗതാഗത മേഖലയ്ക്ക് ആകെ 1578.83 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ ജലഗതാഗതം മെച്ചപ്പെടുത്തും. അതിനായി വെള്ളത്തിന് മുകളിൽ ഉയർന്ന് സഞ്ചരിക്കുന്ന ഹൈഡ്രോ ഫോയിൽ ജലഗതാഗത സംവിധാനം സംസ്ഥാനത്ത് നടപ്പിലാക്കും. സാർ, സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകും. മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങളുടെ സമയബന്ധിതമായ തീർപ്പാക്കലിന് ശക്തമായ IT അടിസ്ഥാന സൗകര്യങ്ങളും വിശ്വസനീയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്ടിവിറ്റിയും അത്യാവശ്യമാണ്. അതിനാൽ വകുപ്പിലെ ICT അടിസ്ഥാന സൗകര്യങ്ങൾ, നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നവീകരിക്കുന്നതിന് 20 കോടി രൂപ വകയിരുത്തുന്നു. നികുതി വെട്ടിപ്പ് തടയുന്നതിന് പ്രത്യേക ടാക്സ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വിങ് രൂപീകരിക്കും. വിനോദസഞ്ചാര മേഖലയ്ക്ക് 325.36 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിൽ ടൂറിസത്തെ മുൻഗണനാ മേഖലയായി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും. വ്യവസായങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ടൂറിസം മേഖലയ്ക്കും ലഭ്യമാക്കാൻ ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടികൾ സ്വീകരിക്കും. തോട്ടം മേഖലയിൽ കൂടുതൽ സ്ഥലം ടൂറിസത്തിനായി ഉപയോഗിക്കാവുന്ന രീതിയിൽ ആവശ്യമായ നിയമ ഭേദഗതി കൊണ്ടുവരും. ആലപ്പുഴ ജില്ലയിൽ UPA സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കിയ മെഗാ ടൂറിസം സർക്യൂട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ടൂറിസം അമിനിറ്റി സെന്ററുകളും ഹൌസ് ബോട്ട് ടെർമിനലുകളും പരിഷ്കരിച്ച് ഉപയോഗപ്പെടുത്തും. ആലപ്പുഴയിൽ ഹൌസ് ബോട്ട് മാലിന്യം ഉൾപ്പെടെ സംസ്കരിക്കുന്നതിന് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കും. അർത്തുങ്കൽ ബസലിക്ക, അമ്പലപ്പുഴ ക്ഷേത്രം, കാക്കലം പള്ളി, മണ്ണാർശാല, കൃഷ്ണപുരം കൊട്ടാരം, മാതാ അമൃതാനന്ദ മൈമഠം, ഓച്ചിറ ക്ഷേത്രം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കും. പാതിരാമണൽ ദ്വീപ് ഇക്കോ ടൂറിസം കേന്ദ്രം, അതിന് മാസ്റ്റർ പ്ലാനോട് കൂടിയ പദ്ധതി നടപ്പാക്കും. മുഹമ്മദ് ജെട്ടിയിൽ നിന്ന് ദ്വീപിലേക്ക് സഞ്ചാരികൾക്ക് വേണ്ടി റോപ്പ് വേ സൗകര്യം ഏർപ്പെടുത്തും. മുസ്ലിം ടൂറിസം പദ്ധതി പ്രദേശങ്ങളിലെ പുരാതന സ്മാരകങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സൗഹൃദമായ ടൂറിസം വികസിപ്പിക്കുന്നതിനായി മുസ്ലിം ടൂറിസം പദ്ധതി കൂടുതൽ വിപുലമാക്കും. സർ, ലൈവ് മ്യൂസിയം, പൈതൃക മ്യൂസിയങ്ങൾ, പരമ്പരാഗത ജലപാതകളിലൂടെ ബോട്ട് യാത്ര എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഈ പദ്ധതിക്കായി 19 കോടി രൂപ വകയിരുത്തുന്നു. ഫോർട്ട് കൊച്ചി, മൂന്നാർ, കോവളം, ആലപ്പുഴ എന്നിവ ഉൾപ്പെടെയുള്ള വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഗ്രീൻ മാർഷൽസ് പദ്ധതി ആരംഭിക്കും. സ്ത്രീകളെ ഉൾപ്പെടെ പരിശീലിപ്പിക്കും. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയെ പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിൽ വികസിപ്പിക്കുന്നതിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കും. ഇക്കോ, ജൈവ വൈവിധ്യ, കണ്ടൽക്കാട്, ഫാം, കാർഷിക, ഗ്രാമീണ ജീവിതാനുഭവ വിനോദസഞ്ചാര മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. കേരളത്തിന്റെ തനത് പാരമ്പര്യവും ഭക്ഷ്യ സംസ്കാരവും സാംസ്കാരിക പൈതൃകവും സംരക്ഷിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കമ്മ്യൂണിറ്റി അധിഷ്ഠിത ടൂറിസം ഹബ്ബുകളും സാംസ്കാരിക ടൂറിസം ഹബ്ബുകളും സ്ഥാപിക്കും. ബ്രാൻഡ് വയനാട് എന്ന ആശയം അവതരിപ്പിക്കും. അഷ്ടമുടി ടൂറിസം പ്രോത്സാഹിപ്പിക്കും. സ്ത്രീകൾ നയിക്കുന്ന ടൂറിസം സംരംഭങ്ങൾ, ഹോംസ്റ്റേകൾ, ഉത്തരവാദിത്ത ടൂറിസം പദ്ധതികൾ എന്നിവ സംസ്ഥാനത്തുടനീളം വിപുലീകരിക്കും. ഡിജിറ്റൽ ടൂറിസം പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ള സ്മാർട്ട് ടൂറിസം ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കും. സർ, ശാസ്ത്ര സേവനങ്ങളും ഗവേഷണവും. ശാസ്ത്ര സേവനങ്ങൾക്കും ഗവേഷണത്തിനുമായി 205.18 കോടി രൂപ വകയിരുത്തുന്നു. പ്രധാനപ്പെട്ട ശാസ്ത്ര സ്ഥാപനങ്ങൾ: ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻസ്, CEWRDM, MBGIPS, NATPAC, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി, NHRI, KFRI, ശ്രീനിവാസ് രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിൽ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുന്ന വിധത്തിൽ പുനഃസംഘടിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കാകെ 1477.57 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവും അക്കാഡമിക് നിലവാരവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമായി 1032.28 കോടി രൂപ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ വകയിരുത്തുന്നു. കായിക വിനോദങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം അനിവാര്യമാക്കും. മറ്റേ ഗേൾ ഫ്രണ്ടിലേക്കി ഉള്ള പദ്ധതി, പെൺകുട്ടികളെ ശാക്തീകരിക്കുന്ന ആർത്തവ ശുചിത്വ സംരംഭം, എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിനുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, സാനിറ്ററി നാപ്കിനുകൾ സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ സംസ്കരണത്തിലുള്ള സൗകര്യം ഒരുക്കുക, സ്കൂൾ ടോയ്ലറ്റുകൾ വൃത്തിയും ശുചിയുള്ളതുമായി സൂക്ഷിക്കുക തുടങ്ങിയ ഗേൾ ഫ്രണ്ട്ലി ക്യാമ്പസ് കൂടിയാക്കി മാറ്റും. സർ, ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനും കേരളത്തെ ഒരു ആഗോള വിജ്ഞാന ഹബ്ബായി മാറ്റുന്നതിനുമായി ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ എന്ന ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നതാണ്. ഈ പദ്ധതിക്കായി 25 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഉന്നത വിദ്യാഭ്യാസം. സമഗ്രമായ മാറ്റം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരും. നിരവധി പദ്ധതികൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസത്തെ തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കും. ഗവേഷണത്തിന് പ്രാധാന്യം കൊടുക്കും. സർ, അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ മുൻകൂട്ടി മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താൻ ഫ്യൂച്ചർ റെഡിനെസ് തിങ്ക് ടാങ്ക് രൂപീകരിക്കും. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്നു പഠിക്കാൻ അവസരമൊരുക്കുന്ന സെമസ്റ്റർ ഇൻ കേരള പദ്ധതി പുനരാരംഭിച്ച് അക്കാഡമിക് ടൂറിസം ശക്തിപ്പെടുത്തും.
സംസ്ഥാന സർവകലാശാലകൾക്കിടയിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ നടപ്പാക്കും. ഇത് സ്റ്റുഡന്റ് മൊബിലിറ്റി ഉറപ്പുവരുത്താൻ സഹായിക്കും. അന്താരാഷ്ട്രാടിസ്ഥാനത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ലോകത്തിന് പരിചയപ്പെടുത്താൻ എഡ്യൂക്കേഷൻ ഫെയറുകൾ സംഘടിപ്പിക്കും. എല്ലാ പ്രധാന സർവകലാശാലകളിലും സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റിയുണ്ട്. ഉദാഹരണത്തിന് ഹാർവാർഡിൽ 100 രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ജെ എൻ യു ഇന്ത്യയുടെ പരിച്ഛേദമാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റിക്ക് പ്രധാന പരിഗണന നൽകും. സംസ്ഥാനത്തെ കോളേജുകളിൽ റാഗിങ്ങും ആക്രമണങ്ങളും ഒരു പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നു. സാർ, ഇത് തടയാൻ കേരളത്തിലെ ക്യാമ്പസുകൾ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും, റാഗിംഗ് തടയാനും വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പുവരുത്താനും സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ടും സംസ്ഥാനത്ത് നടപ്പാക്കും. സാർ, ബിരുദധാരികൾക്ക് വേഗത്തിൽ ജോലി ലഭിക്കാൻ സഹായിക്കുന്ന ബ്രിഡ്ജ് പ്രോഗ്രാമുകളും കോഴ്സുകളും നടപ്പിലാക്കും. അക്കാഡമിക് വിഷയങ്ങൾ അമിത രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കാൻ അക്കാഡമിക് കൌൺസിൽ രൂപീകരിക്കും. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാനും പരിഹരിക്കാനും കോളേജുകളിൽ ഓംബുഡ്സ്മാൻ സംവിധാനം നടപ്പിലാക്കും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി ആകെ 232.11 crore നീക്കിവയ്ക്കുന്നു. ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സിറ്റി സ്ഥാപിക്കുന്നതിന് 10 crore വകയിരുത്തുന്നു. കലാ സാംസ്കാരിക മേഖല. കലാ സാംസ്കാരിക മേഖലയ്ക്ക് ആകെ 203.93 crore വകയിരുത്തുന്നു. തൃശൂർ ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ തേക്കിൻകാട് മൈതാനം നവീകരിക്കുന്നതിന് നടപടി കൈക്കൊള്ളുന്നതാണ്. ഇതിനായി 10 crore വകയിരുത്തുന്നു. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ കീഴിൽ അന്താരാഷ്ട്ര നിലവാരത്തോടെ ശിവഗിരി തീർത്ഥാടന പ്ലാറ്റിനം ജൂബിലി സ്മാരക കൺവെൻഷൻ സെന്റർ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. മഠത്തിന്റെ ചരിത്ര പ്രാധാന്യവും സ്വതന്ത്ര മാനവികതയും സാമൂഹ്യ പ്രതിബദ്ധതയും പരിഗണിച്ച് സെന്ററിന് നിർമ്മാണത്തിനുള്ള ധനസഹായമായി 5 crore വകയിരുത്തുന്നു. കായിക യുവജന മേഖലയ്ക്ക് 173.77 crore വകയിരുത്തുന്നു. കോളേജ് ക്യാമ്പസുകളിലെ കളിസ്ഥലങ്ങൾ പൂർണ്ണമായും ഉപയോഗക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. 2036 ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പ്രാപ്തിയുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കാൻ വിഷൻ 2036 നടപ്പാക്കും. സാർ, വൈദ്യശുശ്രൂഷയും പൊതുജന ആരോഗ്യവും ആരോഗ്യ മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകും. വൈദ്യശുശ്രൂഷയ്ക്കും പൊതുജനാരോഗ്യ മേഖലയ്ക്കുമുള്ള പദ്ധതി വിഹിതമായി 276.02 crore വകയിരുത്തുന്നു. കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന ആരോഗ്യ ചികിത്സാ ചെലവ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറച്ചുകൊണ്ടുവരാൻ സർക്കാർ ഇടപെടൽ നടത്തും. കാസർഗോഡ്, ഇടുക്കി, വയനാട്, മഞ്ചേരി മെഡിക്കൽ കോളേജുകളിലെ അവസ്ഥ ഇപ്പോഴും ശോചനീയമായി തുടരുകയാണ്. ഇവിടങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, ജീവനക്കാർ, ഉപകരണങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ തിരുവനന്തപുരത്തെ 2nd മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാക്കും. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. ഇതിനെല്ലാമായി 100 crore വകയിരുത്തുന്നു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്നുള്ള പദ്ധതി നടപ്പിലാക്കും. ആയുഷ് ടൂറിസം, മറ്റ് അനുബന്ധ വകുപ്പുകൾ എന്നിവ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മികച്ച ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കും. തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും അവർക്ക് എയിംസ് നിലവാരത്തിലുള്ള സേവനങ്ങളും അക്കാഡമിക് മികവും കൈവരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകും. സ്കൂൾ ഹെൽത്ത് ബ്രിഗേഡ് രൂപീകരിക്കും. അത്യാഹിത ട്രോമ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഡിജിറ്റലൈസ് സംവിധാനം ലഭ്യമാക്കിക്കൊണ്ടും ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. പകർച്ചവ്യാധികളെ ഫലപ്രദമായി തടയുന്നതിനും നേരിടുന്നതിനും ആരോഗ്യവകുപ്പും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തി സംവിധാനങ്ങൾ സൃഷ്ടിക്കും. 40 കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി, ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നിവയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കും. KMCSLന്റെ മരുന്ന് സംഭരണ പ്രക്രിയ പുനഃപരിശോധിക്കുകയും കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. ആദിവാസി മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്ററുകൾ ആരംഭിക്കും. തീരദേശ മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി കോസ്റ്റൽ കെയർ യൂണിറ്റുകൾ സ്ഥാപിച്ച് ചികിത്സ ഉറപ്പാക്കും. ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കും. രോഗനിർണയ ടെസ്റ്റുകൾക്കായി ലാബ് സൌകര്യങ്ങൾ കുറവുള്ള ഗ്രാമീണ മേഖലകളിൽ മൊബൈൽ ടെസ്റ്റിംഗ് ലാബ് സൌകര്യം ഏർപ്പെടുത്തും. ആദ്യഘട്ടം 2 crore വീതം ചെലവിൽ 10 ലാബുകൾ സജ്ജീകരിക്കുന്നതാണ്. ഇതിനായി 20 crore വകയിരുത്തുന്നു. സംസ്ഥാനത്ത് സ്പൈനൽ മസ്കുലാർ അട്രോഫി അടക്കമുള്ള അപൂർവ രോഗങ്ങൾക്ക് മരുന്നുകൾ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കും.
ജലവിതരണവും മാലിന്യ നിർമ്മാർജ്ജനത്തിനുമായി 895.59 കോടി രൂപ മാറ്റിവെക്കുന്നു. പല പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് വെള്ളത്തിൽ നിന്നാണ്. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. ഇതിനായി കോളേജ് ലാബുകളും പ്രയോജനപ്പെടുത്തും. ഭവന നിർമ്മാണ മേഖലയ്ക്കായി 58.15 കോടി രൂപ വകയിരുത്തുന്നു. നഗരവികസനത്തിന് 997.88 കോടി രൂപ വകയിരുത്തുന്നു. വിവര വിനിമയവും പ്രചാരണവും മേഖലയ്ക്കായി 36.23 കോടി രൂപയും തൊഴിലും തൊഴിലാളി ക്ഷേമത്തിനും 650.46 കോടി രൂപയും വകയിരുത്തുന്നു. ഭരണപരമായ ചെലവുകൾ കുറച്ചുകൊണ്ടുവരുന്നതിനും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി സമാന സ്വഭാവമുള്ള ക്ഷേമനിധി ബോർഡുകൾ ലയിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളും. ഗിഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം തൊഴിലാളികളുടെ ഉന്നമനത്തിനായി പ്രത്യേക പദ്ധതികൾക്ക് രൂപം നൽകും. IT അടക്കമുള്ള പ്രൊഫഷണൽ തൊഴിൽ മേഖലയിൽ ഓഫീസ് വെൽനസ് ഉറപ്പുവരുത്താൻ നടപടികൾ സ്വീകരിക്കും. പട്ടികജാതി പട്ടികവർഗ ക്ഷേമം. പട്ടികജാതി ക്ഷേമത്തിനായി പട്ടികജാതി ഉപപദ്ധതിക്ക് ആകെ സംസ്ഥാന പദ്ധതി അടങ്കലിന്റെ 9.81% 2,979 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 1,638.0 കോടി രൂപ പട്ടികജാതി വികസന വകുപ്പിനും ബാക്കി 1,341.30 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുമായി വകയിരുത്തുന്നു. ഇതിനു പുറമെ പട്ടികജാതി ഉപപദ്ധതിക്കായി 527.68 കോടി രൂപ അധിക വിഹിതമായി വകയിരുത്തുന്നു. സംസ്ഥാന പദ്ധതി വിഹിതത്തിന്റെ 2.83% 850.48 കോടി രൂപ പട്ടികവർഗ ഉപപദ്ധതിക്കായി നീക്കിവച്ചിട്ടുണ്ട്. ഇതിൽ 657.93 കോടി രൂപ പട്ടികവർഗ വികസന വകുപ്പിനും ശേഷിക്കുന്ന 201.55 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുമായി വകയിരുത്തുന്നു. ഇതിനു പുറമെ പട്ടികവർഗ ഉപപദ്ധതിക്കായി 152.52 കോടി രൂപ അധിക വിഹിതമായി വകയിരുത്തുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പുതിയ ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കും. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ ജോലിയിൽ അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തും. ഇ ഗ്രാൻസ്, വിദ്യാർത്ഥികളുടെ ഇ ഗ്രാൻസ് സമയബന്ധിതമായി നൽകാൻ നടപടികൾ സ്വീകരിക്കും. പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ഉപജീവനം എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നതിന് 164.16 കോടി രൂപ വകയിരുത്തുന്നു. ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിന് 77.91 കോടി രൂപ വകയിരുത്തുന്നു. മുന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമത്തിന് 31.29 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി മാറ്റിയെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഭിന്നശേഷിക്കാർക്ക് തടസ്സരഹിത യാത്ര ഉറപ്പുവരുത്താൻ ബാരിയർ ഫ്രീ കർശന നടപടി സ്വീകരിക്കും. ഇതിന്റെ ഭാഗമായി പൊതു ഇടങ്ങളിൽ റാമ്പ് അടക്കമുള്ള സൌകര്യങ്ങൾ ഉറപ്പുവരുത്തും. ഭിന്നശേഷിക്കാരുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരങ്ങൾ സർക്കാർ ഒരുക്കും. അംഗൻവാടികൾ വഴി പഠന വൈകല്യങ്ങളും ഭിന്നശേഷിയും നേരത്തെ തിരിച്ചറിയാനുള്ള സ്ക്രീനിംഗ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കും. സാമൂഹിക സുരക്ഷയും ക്ഷേമവും മേഖലയ്ക്കായി 590.11 കോടി രൂപ വിലയിരുത്തുന്നു. നിർദ്ധനരായ രോഗികൾക്ക് സഹായെത്തിക്കാൻ മുൻ UDF കാലഘട്ടത്തിൽ കാര്യക്ഷമമായി നടപ്പിലാക്കിയ കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതി, ശ്രുതി തരംഗം, സ്നേഹപൂർവം, സ്നേഹസ്പർശം, താലോലം, ക്യാൻസർ സുരക്ഷ, സ്നേഹസാന്ത്വനം, പകൽ വീട്, വയോമിത്രം, ആശ്വാസകിരണം, സുഹൃതം അടക്കമുള്ള പദ്ധതികളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കും. അർഹമായ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകാൻ നടപടി സ്വീകരിക്കും. Type 1 പ്രമേഹ രോഗബാധിതരായ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള ഇൻസുലിൻ നൽകാനും ബ്രിട്ടിൽ ഡയബറ്റിക്കായ കുട്ടികൾക്ക് ഇൻസുലിൻ പമ്പ് നൽകാനും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സെൻസർ നൽകാനും നടപടി സ്വീകരിക്കും. ഇൻസുലിൻ പമ്പ് തദ്ദേശീയമായി നിർമ്മിക്കാൻ സർക്കാർ സഹായം നൽകും. മിഠായി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തും. മിഠായി സാറ്റലൈറ്റ് സെന്ററുകളിൽ എൻഡോക്രൈൻ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തും. സർ, സംസ്ഥാനത്ത് സാമ്പത്തിക കുടുംബാരോഗ്യ കാരണങ്ങൾ മൂലമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിനു പരിഹാരമായി സോഷ്യൽ വർക്ക് പ്രൊഫഷണലുകളുടെ സഹായം ലഭ്യമാക്കും. പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കും. സർ, ദേവസ്വം വികസന പ്രവർത്തനങ്ങൾ. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം എന്നീ ക്ഷേത്രങ്ങൾ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലിൽ വികസിപ്പിച്ച് ദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളാക്കാൻ നടപടി സ്വീകരിക്കുന്നതാണ്. ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള കാവുകളും കുളങ്ങളും നവീകരിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്രതിപക്ഷം നൽകേണ്ട ആനുവിറ്റി വിഹിതം നൽകുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും കൂടുതൽ അധികാരം നൽകുന്നതിനും മറ്റ് ദേവസ്വം ബോർഡുകൾക്ക് സമാനമാക്കുന്നതിനും നടപടി സ്വീകരിക്കും. ഇതര ദേവസ്വം ബോർഡുകളെ പോലെ അവർക്ക് വേണ്ടി ചട്ടങ്ങൾ
നിർമ്മിക്കും. സാർ, എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായി 23.31 കോടി രൂപ വകയിരുത്തുന്നു. മയക്ക് മരുന്നിന്റെ ഉത്ഭവ വിതരണ ശൃംഖല കണ്ടെത്തി സമൂലമായി ഇല്ലാതാക്കാൻ മറ്റു വകുപ്പുകളുമായി ചേർന്ന് സമഗ്രമായ പദ്ധതി രൂപീകരിക്കും. ലഹരി, മദ്യപാനം എന്നിവയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വ്യാപകമായ പ്രചരണം നടത്തും. എക്സൈസ് വകുപ്പിന് മാത്രമായി ഒരു കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറി രൂപീകരിക്കും. സംസ്ഥാന നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. മയക്കുമരുന്ന് കള്ളക്കടത്ത് തടയുന്നതിന് CCTV ക്യാമറകളും എക്സ്റേ, ഗാമാറേ സ്കാനറുകളും സ്ഥാപിക്കും. പുതുതലമുറ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാത്തരം ലഹരി വസ്തുക്കളും തിരിച്ചറിയാനാവുന്ന വിധത്തിലുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ എല്ലാ എക്സൈസ് ഓഫീസുകളിലും ലഭ്യമാക്കും. സാർ, മാവേലിക്കര റേഞ്ചിൽ നിന്നും ചെട്ടിക്കുള വരണിക്കാവ് പഞ്ചായത്തുകളെയും കായംകുളം റേഞ്ചിൽ നിന്നും പത്തിയൂർ പഞ്ചായത്തും നൂറാട് റേഞ്ചിൽ നിന്നും വള്ളിക്കുന്നം പഞ്ചായത്തും ചേർത്തുകൊണ്ട് ഒരു പുതിയ മാതൃകാ റേഞ്ച് ഓഫീസ് സ്ഥാപിക്കും. ഭരണ നിർവഹണം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ രാജ്യത്തെ ഏറ്റവും മികച്ചതാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഉദ്യോഗസ്ഥരുടെ പ്രകടനം വിലയിരുത്തുന്നതിനും അവരുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഫയലുകളുടെ വേഗത്തിലുള്ള നീക്കത്തിന് ഉദ്യോഗസ്ഥരുടെ തട്ടുകൾ കുറയ്ക്കുന്നതടക്കമുള്ള ഭരണപരിഷ്കാര നടപടികൾ കൈക്കൊള്ളും. സാർ, പോലീസ് വകുപ്പ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. ഇത്തരം കേസുകളിൽ പരാതി അറിയിക്കാൻ രഹസ്യ സ്വഭാവമുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ, പോർട്ടൽ എന്നിവ സജ്ജീകരിക്കും. മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ANTF, ഡാൻസ് ഓഫ്, SOG എന്നീ സംവിധാനങ്ങളിലൂടെ കേരള പോലീസ് പ്രവർത്തനം വിപുലീകരിക്കും. സാർ, വനിതകളെ കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഓഫീസർമാരായി നിയമിക്കും. സാർ, സ്ത്രീകളും കുട്ടികളും പീഡനത്തിന് വിധേയരായ കേസുകൾ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, സ്ത്രീകളെ അപമാനിക്കുന്നവർക്കെതിരെ അതിശക്തവും കർശനവുമായ നിയമ നടപടികൾ കൈക്കൊള്ളും. ലഹരി മാഫിയയുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെയും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തുന്നു. സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കും. ജയിൽ നവീകരണവും തടവുകാരുടെ ക്ഷേമവും നടപ്പാക്കും. പട്ടാരി, എടപ്പാൾ എന്നിവിടങ്ങളിൽ പുതിയ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും. അഗ്നിരക്ഷാസേനാ വകുപ്പ് പുനഃസംഘടിപ്പിക്കും. ആ പ്രവർത്തനങ്ങളെ ആധുനികവൽക്കരിക്കും. സാർ, ജുഡീഷ്യറി നീതിന്യായ സംവിധാനത്തിന്റെ കാര്യക്ഷമത, സുതാര്യത, സേവന ലഭ്യത എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ആധുനികവൽക്കരണം, ഡിജിറ്റൽ പരിവർത്തനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും. ഹൈക്കോടതിയിലും ജില്ലാ നീതിന്യായ സംവിധാനത്തിലും ICT ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനും സംസ്ഥാനത്തെ വിവിധ കോടതി സമുച്ചയങ്ങളിലെ നീതിന്യായ ഭരണരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും മുൻഗണന നൽകും. കൊച്ചിയിൽ ഒരു ആർബിട്രേഷൻ കോടതി സ്ഥാപിക്കും. സർവേ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 17.5 കോടി വകയിരുത്തുന്നു. റവന്യൂ വകുപ്പിനായി 76.70 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ പ്രാദേശിക ഭൂവിനിയോഗ ഭരണ സംവിധാന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയൺമെന്റ് സെന്റർ അന്തർദേശീയ നിലവാരത്തിലുള്ള കേരള ജിയോ സ്പേഷ്യൽ ഗവർണൻസ് പ്ലാറ്റ്ഫോമാക്കി വികസിപ്പിക്കും. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഹൈ റെസൊല്യൂഷൻ ഡാറ്റ, DEM ഡാറ്റ ശേഖരിക്കുന്നതിനും പ്രോസസ് ചെയ്യുന്നതിനുമായി ഒരു ഡ്രോൺ ലാബ് സെന്റർ സ്ഥാപിക്കും. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ നിയമിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 24.01 ലക്ഷം രൂപ വിലയിരുത്തുന്നു. സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 6.31 കോടി രൂപ വകയിരുത്തുന്നു. സ്പേഷ്യൽ ഇന്റലിജൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിഷൻ ജിയോ കേരളമാണ്. അതിനാൽ KSREC സംസ്ഥാനത്തെ പ്രമുഖ ജിയോ സ്പേഷ്യൽ ഗവർണൻസ് സ്ഥാപനമാക്കി മാറ്റുന്നതിനും ഏകീകൃത കേരള ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം KGIS സ്ഥാപിക്കുന്നതിനും സർക്കാർ ഉദ്ദേശിക്കുന്നു. സ്പേഷ്യൽ ഗവർണൻസിനെ പൊതുഭരണത്തിന്റെ മുഖ്യധാരയാക്കി മാറ്റുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറുന്നതാണ്. ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി ഒരു കോർപ്പസ് ഫണ്ട് രൂപീകരിക്കും. ട്രഷറി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 20 കോടി വകയിരുത്തും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സംരംഭകത്വം ശക്തിപ്പെടുത്തുന്നതിന്, ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിന് KFC മുൻനിര പദ്ധതിയായ മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടി ശക്തിപ്പെടുത്തും. പുതിയ MSMEകളെ പിന്തുണയ്ക്കുക എന്നാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതി പ്രകാരം സംരംഭകർക്ക് 6% കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കും. ആദ്യ 5 വർഷത്തേക്ക് 3% പലിശ ഇളവ് സർക്കാർ നൽകുന്നതാണ്. സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് CMEDP കീഴിലുള്ള അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 50 നിന്നും 60 വയസ്സായി ഉയർത്താനും, പരമാവധി വായ്പാ തുക നിലവിലുള്ള 2 കോടി രൂപയിൽ നിന്നും 5 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് 27.7 കോടി രൂപ
വകയിരുത്തുന്നു. സംസ്ഥാനത്ത് ഭൂമിയുടെ കൈമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട മുദ്രവിലയും രജിസ്ട്രേഷൻ ഫീസും നിർണ്ണയിക്കുന്നതിനുള്ള അടിസ്ഥാനമാണ് ന്യായവില. സംസ്ഥാന വ്യാപകമായി ന്യായവിലയെക്കുറിച്ച് പരാതികളുണ്ട്. ചില സ്ഥലത്ത് വിപണി വിലയേക്കാൾ കുറവാണ് ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്. ചില സ്ഥലത്ത് വിപണി വിലയേക്കാൾ കൂടുതലാണ് ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ഭൂമിയുടെ ന്യായവില സമഗ്രമായി നമ്മൾ പുനഃപരിശോധിക്കും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും വസ്തുനിഷ്ഠമായ വിപണി വിവരങ്ങളുടെയും ഫീൽഡ് തലത്തിലുള്ള ഡാറ്റയുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഈ പരിഷ്കരണം നടപ്പിലാക്കുക. 2010 നടപ്പിലാക്കിയ ന്യായവില നിർണ്ണയവുമായി ബന്ധപ്പെട്ട കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A പ്രകാരമുള്ള ധാരാളം അപ്പീൽ അപേക്ഷകൾ നിലവിൽ തീർപ്പാകാതെ കിടക്കുന്നുണ്ട്. ഇവ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനായി പ്രത്യേക അദാലത്തുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതും നിലവിലുള്ള എല്ലാ അപ്പീലുകളും 2026 ഒക്ടോബർ 31 തീർപ്പാക്കുന്നതുമാണ്. പേപ്പർരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്, വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും 1908 രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ടതില്ലാത്ത രേഖകൾക്ക് ഡിജിറ്റൽ സ്റ്റാമ്പിംഗ് സൗകര്യം വിപുലീകരിക്കുന്നതാണ്. ഈ സ്റ്റാമ്പിംഗ് സംവിധാനം സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളിലേക്കും നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. അതുപോലെ സ്റ്റാമ്പ് ആക്ട് 1959 പ്രകാരമുള്ള അണ്ടർ വാല്യൂഷൻ കേസുകളുടെ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുകയും അപ്പീൽ നടപടികൾ പൂർത്തിയാവുകയും ചെയ്ത ശേഷം നിർണ്ണയിക്കപ്പെട്ട കുടിശ്ശിക മുദ്രവില അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന വർഷം അത്തരം കുടിശ്ശിക ബന്ധപ്പെട്ട ആധാരത്തിലെ വസ്തുവിന്മേലുള്ള ബാധ്യതയായി, ചാർജ് ഓൺ പ്രോപ്പർട്ടിയായി കണക്കാക്കുന്നതാണ്. ഇതുവഴി സർക്കാർ കുടിശ്ശികൾ കൂടുതൽ ഫലപ്രദമായി ഈടാക്കാൻ കഴിയുന്നതോടൊപ്പം ഭാവിയിൽ വസ്തു വാങ്ങുന്നവർക്ക് ഇടപാടിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഇത്തരം ബാധ്യതകളെക്കുറിച്ച് അറിവ് ലഭിക്കുന്നതും ഉറപ്പിക്കുന്നതാണ്. പിന്നെ നമ്മുടെ വെണ്ടർമാരുടെ ഒരു പരാതിയുണ്ട്. ലൈസൻസ് ഉള്ള സ്റ്റാമ്പ് വെണ്ടർമാരുടെ സ്റ്റാമ്പ് പേപ്പർ വിൽപ്പന നടത്തുന്നതിനുള്ള നിലവിലെ 1,00,000 രൂപ എന്ന പരിധി 3,00,000 രൂപയാക്കി ഉയർത്തുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിനായി 5,952.29 crore വകയിരുത്തുന്നു. നിലവിലുള്ള PWD മാനുവൽ പരിഷ്കരിക്കും. പുതിയ റോഡ് ആർക്കിടെക്ചർ വിങ് രൂപീകരിക്കും. 5 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ പൊതുമരാമത്ത് റോഡുകളും ഘട്ടംഘട്ടമായി BM&BC നിലവാരത്തിലേക്ക് ഉയർത്തും. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സപ്ലൈകോ, ഹോർട്ടികോപ്പ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വിതരണ ശൃംഖലയിലെ പോരായ്മകൾ പരിഹരിക്കും. ഈ ഏജൻസികളെ സ്വയം പര്യാപ്തമാക്കും. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മോഡലിൽ അവശ്യ വസ്തുക്കൾ സംഭരിച്ച് ആധുനികമായ രീതിയിൽ സംഭരണ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി സപ്ലൈകോയെ സ്വയം പര്യാപ്തമാക്കും. സപ്ലൈകോയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള കുടിശ്ശിക നേടിയെടുക്കും. സർ, മറ്റു പ്രധാന പദ്ധതികൾ: പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി ഊരിലെ 100 കണക്കിന് ആളുകൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ പുന്നപ്പുഴയ്ക്ക് കുറുകെ പുഞ്ചക്കൊല്ലി പാലം പണിയുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കും. ഈ പദ്ധതികൾക്കെല്ലാം പ്രാരംഭമായിട്ടുള്ള പണമാണ്. ഇതിനായി 1 crore വകയിരുത്തുന്നു. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനും 1 crore വകയിരുത്തുന്നു. പത്തനാപുരം ടൗൺ റിംഗ് റോഡ് നിർമ്മാണത്തിനുള്ള നടപടി സ്വീകരിക്കും. 1 crore ടോക്കൺ പ്രൊവിഷനായി വയ്ക്കുന്നു. ആറന്മുള കണ്ണാടി എക്സ്ക്ലൂസീവ് എക്സിബിഷൻ സെന്റർ ആൻഡ് ട്രെയിനിങ് സെന്റർ സ്ഥാപിക്കുന്നതിന് 1 crore വകയിരുത്തുന്നു. പൂന്ത്രയിലെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമായ പൂന്ത്ര ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനും പൂന്ത്ര ഇടയാർ പാലം നിർമ്മിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കും. NH 66 കോഹിനൂരിൽ നിന്നും കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് ഒരു എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനത്തിനായി 1 crore വകയിരുത്തുന്നു. വള്ളിക്കുന്ന് മണ്ഡലത്തിലെ ചേളാരിയിലും ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠാപുരത്തും ഫയർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കും. കരുതാഗപ്പള്ളി, ചാലക്കുടി, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ റവന്യൂ ടവർ സ്ഥാപിക്കുന്നതിനും വടകര താലൂക്ക് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനും പണം വകയിരുത്തുന്നു. ഇടക്കുളങ്ങര വ്യവസായ പാർക്കിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1 crore വകയിരുത്തുന്നു. കോട്ടയത്തെ സ്കൈ വാക്കിന്റെ പ്രവൃത്തികൾ പുനരാരംഭിക്കും. ബത്തേരി നിയോജകമണ്ഡലത്തിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കുന്നതിന് പ്രാരംഭ നടപടികൾക്കായി 2 crore വകയിരുത്തുന്നു. ഗോശ്രീ ബോൾഗാട്ടി സമാന്തര പാലം നിർമ്മിക്കുന്നതിനും ഗോശ്രീ മാമംഗലം റോഡിനാവശ്യമായ സ്ഥലം ഏറ്റെടുക്കൽ നിർമ്മിക്കുന്നതിനും പ്രാരംഭ നടപടികൾക്കുമായി 1 crore ഒറ്റപ്പാലം കോടതി സമുച്ചയ നിർമ്മാണത്തിനായി പ്രാഥമിക ചെലവുകൾക്കായി 1 crore വകയിരുത്തുന്നു. പൊന്നാനി തീരദേശ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി 3 crore ബാക്കി തുക നബാർഡ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സ്വീകരിക്കും. വയനാട് വാണിയമ്പലത്ത് ROB നിർമ്മിക്കുന്നതിന് നടപടികൾ കൈക്കൊള്ളും. പ്രാരംഭ നടപടിക്കായി 5 crore വകയിരുത്തും. വിശുദ്ധ ചാവറയച്ചന്റെ സ്മരണ നിലനിർത്തുന്നതിനായി കൂണമ്മാവ് സെന്റ് ഫിലോമിനാസൻ സെന്റ് ചാവറ തീർത്ഥാടന കേന്ദ്രത്തിന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന 175 വർഷം പഴക്കമുള്ള മുറി, ആശ്രമ കെട്ടിടം, ചരിത്ര സാംസ്കാരിക മ്യൂസിയം എന്നിവയുടെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 1 crore
വകയിരുത്തുന്നു. പ്രസിദ്ധമായ ആറന്മുള വള്ളംകളിയുടെ മുഖ്യ സംഘാടകരായ 52 പള്ളിയോടങ്ങൾക്ക് നൽകി വരുന്ന 10,000 രൂപയുടെ ഗ്രാന്റ് 15,000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതാണ്. പൊന്നാനി കേന്ദ്രമാക്കി മലബാർ തീൻഡീസ് കൾച്ചറൽ ബിനാലെ സംഘടിപ്പിക്കും. വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി മൈസൂർ നഞ്ചങ്കോട് റോഡ് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടിക്കായി 2 കോടി രൂപ വകയിരുത്തുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി നമ്പൂതിരി ട്രസ്റ്റിന്റെ സഹായത്തോടെ കൾച്ചറൽ സെന്റർ ആൻഡ് മ്യൂസിയം സ്ഥാപിക്കുന്നതിന് സഹായധനമായി 1 കോടി രൂപ വകയിരുത്തുന്നു. അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രശസ്ത ഗസൽ ഗായകനായിരുന്ന ഉമ്പായിയുടെ നാമധേയത്തിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുന്നതിന് പ്രാരംഭ ചെലവുകൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. കോതമംഗലം നിയോജകമണ്ഡലത്തിലെ ചേലാട് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. മലപ്പുറം താലൂക്ക് ആശുപത്രിയെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കി ഉയർത്തുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപയും മലപ്പുറത്ത് ആധുനിക രീതിയിലുള്ള ക്യാൻസർ സെന്റർ സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 10 കോടി രൂപയും വകയിരുത്തുന്നു. എറണാകുളം മെഡിക്കൽ കോളേജിന്റെ നവീകരണത്തിനായി 10 കോടി രൂപ. കൊല്ലം ചിന്നക്കടയിൽ സ്കൈവേ, അർബൻ പാർക്ക് എന്നിവ നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. കൂട്ടായി റെഗുലേറ്ററി കം ബ്രിഡ്ജ് നവീകരണത്തിന് നടപടി സ്വീകരിക്കുന്നതിനാണ് ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. ശ്രീനാരായണ ഗുരുദേവന് ഡൽഹിയിൽ പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും സ്ഥാപിക്കുന്നതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. KUWGA നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകും. നോൺ ജേർണലിസ്റ്റ് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ചാലക്കുടിയിൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ സ്മാരകം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ 150th ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രത്യേക സാമ്പത്തിക സഹായമായി 25 ലക്ഷം രൂപ വകയിരുത്തുന്നു. പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രഥമഘട്ട സ്ഥലമെടുപ്പ് പൂർത്തിയാക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. ആതിരപ്പള്ളിയിലെ ഇക്കോ ഫ്രണ്ട്ലി ഡൈനാമിക് ലൈറ്റിംഗ് പദ്ധതിക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്ട് പദ്ധതിയുടെ അറ്റകുറ്റ പ്രവൃത്തികൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനും മറ്റു പ്രധാനപ്പെട്ട പദ്ധതികൾക്കുമായി ഓരോ ജില്ലാ കളക്ടർമാർക്കും പ്രതിവർഷം 50 ലക്ഷം രൂപ കോർപ്പസ് ഫണ്ടായി അനുവദിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഫണ്ട് രൂപീകരിക്കുന്നതിനാണ്. ഇതിനായി 7 കോടി രൂപ വകയിരുത്തുന്നു. ഇതിന്റെ വിനിയോഗം സംബന്ധിച്ച വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ്. ബാലരാമപുരം നാവായിക്കുളം റിംഗ് റോഡ് പദ്ധതിക്കായി പ്രാരംഭമായി 100 കോടി രൂപ വകയിരുത്തുന്നു. ചാലിശ്ശേരി CHC കെട്ടിടത്തിനായി 2 കോടി രൂപ. തൃത്താല നിയോജകമണ്ഡലത്തിൽ KR നാരായണൻ സിവിൽ സർവീസ് അക്കാദമിക്കായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. യശസ്വിനായ മുൻ മുഖ്യമന്ത്രി R ശങ്കറിന് പട്ടത്ത് സ്മാരക മന്ദിരം നിർമ്മിക്കുന്നതിന് R ശങ്കർ ഫൗണ്ടേഷൻ ഓഫ് കേരളയ്ക്ക് 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കൂടുതൽ അതിന് മാറ്റം ഉണ്ടാക്കും. ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം നടപ്പിലാക്കും. ഇതിനായി 30 കോടി രൂപ വകയിരുത്തുന്നു. ലോട്ടറി വകുപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ സമഗ്രമായ പുനഃസംഘടിപ്പിക്കും. സമ്മാനഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ മെഷീനുകൾ ഏർപ്പെടുത്തുന്നതാണ്. സർ, ജീവനക്കാരുടെ സംബന്ധിച്ച് സംസ്ഥാന ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസപ് സമഗ്രമായി പരിഷ്കരിക്കും. മുൻ സർക്കാർ പ്രഖ്യാപിച്ച അശ്വയുടെ പെൻഷൻ പദ്ധതിയിൽ അവ്യക്തത നിലനിൽക്കുന്നു. ആയതിനാൽ ഇത് സംബന്ധിച്ച വിലയിരുത്തൽ നടത്തിയതിനു ശേഷം നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സർ, വിഭവ സമാഹരണം, ചരക്ക് സേവന നികുതി വകുപ്പ്, ഫ്ലഡ് സെസ് കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി 2026, പ്രകൃതി ദുരന്തങ്ങൾ മൂലം സംസ്ഥാനത്തിന് ആവശ്യമായ അതീവ വിഭവ സമാഹരണത്തിനായി 2019 ഏർപ്പെടുത്തിയ GST ബാധകമായ ബിസിനസ് ടു കസ്റ്റമർ സപ്ലൈകളിൽ 1% ഫ്ലഡ് സെസ് ഈടാക്കിയിരുന്നു. ഫ്ലഡ് സെസിന്റെ കാലാവധി അവസാനിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട നിരവധി കുടിശ്ശിക നിലവിലുണ്ട്. അതുകൊണ്ട് ഇത്തരം കുടിശ്ശികൾ തീർപ്പാക്കുന്നതിന് അവസരം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതിനാൽ വ്യാപാരികൾക്ക് ആശ്വാസം നൽകുന്നതിന് ഫ്ലഡ് സെസ് കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി 2026 എന്ന ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന നികുതിദായകർക്ക് കുടിശ്ശികയുള്ള ഫ്ലഡ് സെസ് മാത്രം ഒടുക്കുന്ന പക്ഷം അതുമായി ബന്ധപ്പെട്ട പലിശയും പിഴയും പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ്. ഈ പദ്ധതി പ്രകാരം കുടിശ്ശിക തീർപ്പാക്കുന്നതിൽ അവസാന തീയതി 2027 മാർച്ച് 31 ആയിരിക്കും. ചെറുകിട നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി, GST നിയമം വരുന്നതിന് മുമ്പുള്ള വിവിധ നികുതി നിയമങ്ങളുമായി ബന്ധപ്പെട്ട്
നിരവധി കുടിശ്ശികൾ നിലനിൽക്കുന്നുണ്ട്. പല കുടിശ്ശികളും വളരെ പഴക്കമേറിയതും ചെറിയ തുകകൾ ഉൾപ്പെടുന്നവയും ആണ്. സാർ, അതുകൊണ്ട് കേരള സർചാർജ് ഓൺ ടാക്സസ് ആക്ട് തുടങ്ങിയ നിരവധി നിയമങ്ങളുമായി ബന്ധപ്പെട്ട, പഴയകാല നികുതി നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2017-18 സാമ്പത്തിക വർഷം വരെയുള്ള നികുതി നിർണയ ഉത്തരവുകളിൽ 50,000 മുകളിൽ വരുന്നതും എന്നാൽ 2,00,000 കവിയാത്തതുമായ നികുതി തുകയുള്ള കുടിശ്ശികകളെ അവയുടെ പിഴയും പലിശയും അടക്കം പൂർണ്ണമായി ഒഴിവാക്കും. ഈ ആനുകൂല്യം 2027 മാർച്ച് 31 വരെ തീർപ്പാക്കുന്ന നികുതി നിർണയ ഉത്തരവുകളിലെ നികുതി കുടിശ്ശികൾക്കും ബാധകമായിരിക്കും. എന്നാൽ ഈ ആനുകൂല്യം കേരള പൊതുവിൽപ്പന നികുതി നിയമം 1963 പ്രകാരമുള്ള മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട കുടിശ്ശികൾക്ക് ബാധകമായിരിക്കില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന നികുതി നിരക്ക്. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനം അനുവദിക്കുന്നതിനായി 2022-23 അബ്കാരി നയത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ വിദേശ മദ്യച്ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പ്രസ്തുത ഭേദഗതി പ്രകാരം 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വ്യക്തത വരുത്തുന്നതിനായി അവയ്ക്കനുയോജ്യമായ വിൽപ്പന നികുതി നിരക്ക് കേരള പൊതുവിൽപ്പന നികുതി നിയമപ്രകാരം നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. ചരക്ക് സേവന GST കൗൺസിലിന്റെ ശുപാർശയെ തുടർന്ന് കൊണ്ടുവന്ന 2026 യൂണിയൻ ഫിനാൻസ് ആക്ട് പ്രകാരം 2017 കേന്ദ്ര ചരക്ക് സേവന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തിയ ഭേദഗതികൾക്കനുസൃതമായി 2017 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി നിയമത്തിലും ഭേദഗതികൾ വരുത്തും. സാർ, മോട്ടോർ വാഹന വകുപ്പ് പൊതുഗതാഗത മേഖലയെ സംരക്ഷിക്കുന്നതിനായി പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന സ്റ്റേജ് കാരേജ് ബസ്സുകൾക്ക് നിലവിലെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് അനുവദിക്കുന്നു. കേരളത്തിലേക്ക് രജിസ്ട്രേഷനായി കൂടുതൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ്സുകൾ എത്തുന്നതിനും അന്തർ സംസ്ഥാന യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതി കുറയ്ക്കുന്നു. നിലവിലെ ത്രൈമാസ നികുതിയായ സീറ്റ് 1 2,000 രൂപ എന്ന നിരക്ക് 900 രൂപയായും സ്ലീപ്പർ 1 നിലവിലെ 3,000 രൂപ എന്നത് 1,500 രൂപയായും കുറയ്ക്കുന്നു. കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിലർ വാഹനങ്ങളുടെ രജിസ്ട്രേഷനുകൾ ആകർഷിക്കുന്നതിനായി ട്രെയിലർ വാഹനങ്ങളുടെ ത്രൈമാസ നികുതി സ്ലാബുകൾ ഏകീകരിച്ച് പരിഷ്കരിക്കുന്നു. 20 ടണ്ണിന് മുകളിൽ ഭാരമുള്ള ട്രെയിലർ വാഹനങ്ങളുടെ അധിക നികുതി ചുമത്തിയിരുന്ന സ്ലാബ് ഒഴിവാക്കി 15 ടണ്ണിന് മുകളിൽ ഭാരമുള്ള വാഹനങ്ങളുടെ നികുതി നിരക്കിലേക്ക് കുറച്ചു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടന പരിശോധിച്ച് അത് പരിഷ്കരിക്കുന്നു. 10,00,000 രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 5% നിന്നും 3% കുറച്ചു. 15,00,000 മുതൽ 20,00,000 വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 8% നിന്നും 5% കുറച്ചു. 40,00,000 മീതെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിലെ 10% നിന്നും 15% വർദ്ധിപ്പിച്ചു. മറ്റു നികുതി നിരക്കുകളിൽ മാറ്റമില്ല. ഭിന്നശേഷിക്കാർക്ക് മോട്ടോർ വാഹന നികുതി ഇളവ് ലഭിക്കുന്ന വാഹനത്തിന്റെ മൂല്യപരിധി നിലവിലുള്ള 700,000 രൂപയിൽ നിന്നും 1,500,000 രൂപയാക്കി ഉയർത്തും. 50% പിഴ മാത്രം അടച്ച് ഈ ചെല്ലാനുകൾ തീർപ്പാക്കുന്നതിനായി ഈ ചെല്ലാൻ ആംനസ്റ്റി പദ്ധതി നടപ്പിലാക്കുന്നതാണ്. രജിസ്ട്രേഷൻ വകുപ്പ് 1986 മുതൽ 2023 വരെയുള്ള കാലയളവിൽ ഏകദേശം 703 കോടി രൂപയുടെ കുടിശ്ശിക മുദ്രവിലയുമായി ബന്ധപ്പെട്ട 146,355 മുദ്രവില അണ്ടർ വാല്യുവേഷൻ കേസുകൾ നിലവിലുണ്ട്. ഈ സാഹചര്യം ഇത്തരം കേസുകളുടെ തീർപ്പാക്കലിലും കുടിശ്ശിക പിരിവിനുമായി നിലവിലുള്ള സംവിധാനത്തിൽ പരിഷ്കാരം അനിവാര്യമാണ് എന്ന് വ്യക്തമാക്കുന്നു. തീർപ്പാകാതെ അവശേഷിക്കുന്ന മുദ്രവില അണ്ടർ വാല്യുവേഷൻ കേസുകളിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായും സർക്കാർ വരുമാന സമാഹരണം ശക്തിപ്പെടുത്തുന്നതിനുമായി ഇളവുകളോടുകൂടിയ ഒരൊറ്റ തവണ തീർപ്പാക്കൽ പദ്ധതി 1-time സെറ്റിൽമെന്റ് സ്കീം നടപ്പാക്കുന്നതാണ്. 2010 മാർച്ച് 31 വരെയുള്ള കാലയളവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തീർക്കാതെ കിടക്കുന്ന അണ്ടർ വാല്യുവേഷൻ കേസുകളിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ചെറുകിട ബാധ്യതകൾ അവസാനിപ്പിക്കുന്നതിനായി അന്തിമ ഉത്തരവ് പ്രകാരം നിർണയിക്കപ്പെട്ട അധിക മുദ്രവില 10,000-ൽ താഴെയായി കേസുകളിലെ ബാധ്യത ഒറ്റത്തവണ നടപടിയായി എഴുതിത്തള്ളുന്നതാണ്. ഈ നടപടിയിലൂടെ ഉയർന്ന മൂല്യമുള്ള വരുമാന ശേഖരണ നടപടികളിൽ സർക്കാരിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി
നിലവിൽ അർഹതയുള്ള ഫ്ളാറ്റുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും അനുവദിച്ചിട്ടുള്ള 4% മുദ്രവില നിരക്ക് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി KRERA രജിസ്റ്റർ ചെയ്ത എല്ലാ വില്ലകൾക്കും ബാധകമാകുന്നതാണ്. സ്റ്റാമ്പ് ആക്ട് 1959 പ്രകാരം

0: വികസനത്തിന്റെ ഫലങ്ങൾ എല്ലാ കേരളീയരിലേക്കും എത്തിക്കാൻ സഹായകരമാകുന്ന ഡാറ്റ അധിഷ്ഠിതവും ജനതയെ ഹൃദയത്തോട് ചേർക്കുന്നതുമായ ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദുർബലർക്കും കരുതലും സഹായവും ഉറപ്പാക്കുന്ന ചലനാത്മകവും ഊർജ്ജസ്വലവുമായ സാങ്കേതികവിദ്യയോടൊപ്പം സാമൂഹ്യ നീതിയിലും അധിഷ്ഠിതമായൊരു സംവിധാനമായിരിക്കും അത്. എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും സഹകരണവും ഐക്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് കേരള ജനതയുടെ പിന്തുണയോടെയും മഹനീയമായ ഈ സഭയുടെ സഹകരണത്തോടെയും സഹാനുഭൂതിയുള്ള ഭരണം, ഗവേണൻസ് വിത്ത് എമ്പതി കാഴ്ചവെച്ചുകൊണ്ട് ഭാവി തലമുറയ്ക്ക് അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും സ്വായത്തമാക്കാവുന്ന ഒരു പുതുയുഗ വികസിത കേരളം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം. സർ, ട്രസ്റ്റ് വിത്ത് ഡിസ്റ്റിനി എന്ന വിധിയുമായുള്ള മുഖാമുഖം എന്ന വിശ്വവിഖ്യാതമായ പ്രസംഗത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആധുനികവും സമഭാവന നിറഞ്ഞതും സമൃദ്ധിയുള്ളതുമായൊരു നാടിനെ സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ നമുക്ക് ഹൃദയത്തിൽ കുറിക്കാം. ഭാവി നമ്മളെ വിളിക്കുകയാണ്. ഏത് ദിശയിലേക്കാണ് നമ്മൾ പോകേണ്ടത്? എത്ര കഠിനമായ അധ്വാനമാണ് ചെയ്യേണ്ടത്? കൃഷിക്കാരും തൊഴിലാളികളുമായുള്ള സാധാരണ പൌരന്മാർക്ക് എല്ലാ അവസരങ്ങളും പൂർണ്ണ സ്വാതന്ത്ര്യവും ഉറപ്പാക്കണം. പട്ടിണിയെ, രോഗാവസ്ഥകളെ, വിദ്യാഭ്യാസത്തിന്റെ കുറവിനെ ശക്തമായി നേരിടണം. ജനാധിപത്യവും സമ്പദ്സമൃദ്ധിയും പുരോഗമനോന്മുഖവുമായ ഒരു നാടിനെ കെട്ടിപ്പടുക്കാനായി പ്രയത്നിക്കുക. എല്ലാവർക്കും നീതിയും ജീവിതത്തിന്റെ നിറവും പ്രദാനം ചെയ്യുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനം കെട്ടിപ്പടുക്കുകയാവണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. സർ, 2026-27 പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റിന്റെ സംക്ഷിപ്ത രൂപം ഞാൻ അവതരിപ്പിക്കുകയാണ്. പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ്: റവന്യൂ വരവ് 169,646.37 കോടി. സർ, റവന്യൂ ചെലവ് 2,05,001.67 കോടി. സർ, റവന്യൂ കമ്മി -35,355.30 കോടി. മൂലധന ചെലവ് -19,651.41 കോടി. വായ്പകളും മുൻകൂറുകളും തനി -1,398.65 കോടി. പൊതുകടം തനി 52,364.13 കോടി. പൊതുക്കണക്ക് തനി 4,000 കോടി. ആകെ കമ്മി -41.23 കോടി. വർഷാരംഭ രൊക്കബാക്കി -382.382.45 കോടി. വർഷാന്ത്യ രൊക്കബാക്കി -423.68 കോടി. ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവ് -1,080.95 കോടി. വർഷാന്ത്യ രൊക്കബാക്കി -1,504.63 കോടി. സർ, 2026-27 പുതുക്കിയ ബജറ്റ് സഭയുടെ അംഗീകാരത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.
1: താങ്ക് യു വെരി മച്ച്. ബജറ്റ് പ്രസംഗത്തിന്റെ കോപ്പി ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും മാധ്യമ പ്രതിനിധികൾക്കും ഇപ്പോൾ തന്നെ വിതരണം ചെയ്യുന്നതാണ്. അച്ചടിച്ച ബജറ്റ് രേഖകൾ അംഗങ്ങൾക്ക് ലെജിസ്ലേറ്റീവ് ഹോമിലെ മുറിയിലും മന്ത്രിമാർക്ക് ഓഫീസുകളിലും എത്തിക്കുന്നതായിരിക്കും. മുഴുവൻ ബജറ്റ് രേഖകളും നിയമസഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും കേരള ബജറ്റ് എന്ന ബജറ്റ് ആപ്ലിക്കേഷനിൽ നിന്നും പത്രമാധ്യമ പ്രവർത്തകർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓർഡർ ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നത് തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും ചേരുന്നതാണ്. അതിനു മുമ്പ് ഇതിന്റെ വിതരണം പൂർത്തിയാക്കണം.
2: പ്രിയ ശ്രോതാക്കളെ, 16th കേരള നിയമസഭയുടെ 1st സമ്മേളനമായിരുന്നു UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ്. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റാണ് മുഖ്യമന്ത്രി, ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ശ്രീ BD സതീശൻ അവതരിപ്പിച്ചത്. അതിന്റെ തത്സമയ പ്രക്ഷേപണമാണ് നമ്മൾ കേട്ടത്. ഈ പ്രക്ഷേപണത്തിന്റെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷയ്ക്കൊത്ത ഒരു ബജറ്റായിരുന്നു. അടുത്ത 5 വർഷത്തെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസനങ്ങളുടെ ഒരു ദിശാസൂചിക എന്ന രീതിയിലാണ് ഈ ഒരു ബജറ്റ് അദ്ദേഹം അവതരിപ്പിച്ചത്. വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പുതിയ പദ്ധതികൾ, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കിയ ധവളപത്രത്തിലെ കണക്കുകൾ കൃത്യമായി ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം ഉദ്ധരിച്ചു. ഒപ്പം മുൻകാലങ്ങളിൽ വികസനത്തിന്റെ ഒരു പ്രധാന വെഹിക്കിൾ എന്ന് നമുക്ക് പറയാവുന്ന കിഫ്ബിയുടെ ഘടനയിലുള്ള സമഗ്രമായ പരിഷ്കരണത്തെക്കുറിച്ചും അത് പഠിക്കാനുള്ള വിദഗ്ദ്ധ സമിതിയെക്കുറിച്ചും ഇത്തരത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പരാമർശമുണ്ടായിരുന്നു. ഒപ്പം വികസനത്തിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും

നമ്മുടെ തീരദേശം 600 കിലോമീറ്ററോളം വരുന്ന തീരദേശ ഒപ്പം ജലസ്രോതസ്സുകളുമൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഉള്ള മാരിടൈം ആയിട്ടുള്ള, നമ്മൾ ഈ പ്രക്ഷേപണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാരിടൈം വികസനം തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ഇതിനകത്തുണ്ടായി. ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. ഒപ്പം പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൊച്ചിയിലെ മദർഷിപ്പ് നിർമ്മാണ കേന്ദ്രം, കൊച്ചിയിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രം, അത്തരം തൊഴിൽ കേന്ദ്രങ്ങളിൽ തീരദേശവാസികളായ ആളുകൾക്ക് കൃത്യമായ തൊഴിൽ ലഭിക്കുന്നു എന്നത് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഇപ്പം കേരള മാരിടൈം പോളിസി എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കൂടാതെ മിഷൻ സമുദ്ര, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ 400 കോടി രൂപയാണ് മിഷൻ സമുദ്ര പദ്ധതിക്കായി ബജറ്റിൽ വിലയിരുത്തിയിരിക്കുന്നത്. രാജ്യാന്തര മാരിടൈം മ്യൂസിയം സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കൂടാതെ കൊച്ചി വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ, ഡാറ്റ അധിഷ്ഠിത ഇൻവെസ്റ്റ് കേരളം എന്ന പ്രത്യേക സെൽ രൂപീകരണം, ഒപ്പം വികസനം, അതിന്റെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് വികസനത്തിനായുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കൌൺസിൽ, കൂടാതെ സാമൂഹ്യക്ഷേമ മേഖലയിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ അവിടെ വൺ കേരള കരുതൽ മിഷൻ, രോഗികളായ ആളുകൾക്ക് കൂടുതൽ ഗുണഭോക്താക്കൾക്ക് സഹായം ലഭിക്കുന്ന രീതിയിലുള്ള വൺ കേരള കരുതൽ മിഷൻ എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കൂടാതെ ചെറുകിട ഇടത്തരം വ്യവസായ അങ്ങനെ ഒരു 10,000-ത്തോളം MSME കൾ ആരംഭിക്കാനുള്ള നടപടികൾ, ഒപ്പം ഗ്ലോബൽ ജോബ് വാച്ച് ടവർ തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ഇതോടൊപ്പം ഉണ്ടായി. കൂടാതെ നമ്മുടെ ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി 5 കോടി രൂപ വിലയിരുത്തുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നോളജ് ഹബ്ബാക്കി മാറ്റുക എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നൊരു സാഹചര്യത്തിൽ കേരളത്തിൽ തന്നെ ലോകോത്തരമായ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം ഈ ബജറ്റിലുണ്ടാകുന്നു. കൂടാതെ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള, അത്തരത്തിൽ നമ്മുടെ സ്വകാര്യ സർവകലാശാല ബില്ലിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനായിട്ട് 100 കോടി രൂപയോളം ഇവിടെ വകയിരുത്തുന്നു. ഒപ്പം UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലുണ്ടായ, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുണ്ടായിരുന്ന പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി, അതിന് 50 കോടി രൂപയോളം വിലയിരുത്തിയിരിക്കുന്നു. കൂടാതെ രാജ്യത്തെ പ്രമുഖ ഗവേഷണ വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തി റിസർച്ച് പാർക്കുകൾ, വീണ്ടും വയോജന വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾക്കായി ഒരു പ്രത്യേക, നമ്മുടെ രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ഒരു ക്ഷേമത്തിനായിട്ടൊരു വകുപ്പ് തന്നെ രൂപീകരിച്ച സർക്കാരാണ്. അപ്പോൾ വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വിലയിരുത്തുന്നു. ഒപ്പം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഭൂപരിഷ്കരണം 2.0, അതിനകത്ത് ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായേക്കും, മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളത്. ഒപ്പം വയോജനങ്ങളുടെ പരിഗണനയ്ക്കായി തന്നെ അവരുടെ പരിചരണത്തിനായുള്ള കെയർ ഗീവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. കായിക കേരളത്തിലെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി മലബാറിൽ ഏകദേശം 50 കോടി രൂപ മുടക്കി സ്റ്റേഡിയം നിർമ്മിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. കൂടാതെ ചലച്ചിത്ര മേഖലയ്ക്കും കൃത്യമായ വകയിരുത്തലുകളാണ് ഈ ബജറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം നിലവിൽ കൊച്ചിയിൽ സ്ഥാപിക്കുമെന്നുള്ളതുണ്ടാകുന്നു. ഒപ്പം കോഴിക്കോട് MT വാസുദേവൻ നായർ സ്മാരക കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കും. കൂടാതെ സംഗീത സംവിധായകൻ, അന്തരിച്ച സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്റർ പേരിൽ തൃശൂരിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കും. കൂടാതെ ഏവരും ഒറ്റനോക്കിക്കൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ഇൻഷുറൻസായി ലഭിക്കുന്നത്, അതിനായി പ്രാഥമികമായി പദ്ധതിയിലേക്ക് 10 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് തുടങ്ങിയ, തിരുവനന്തപുരത്തും കോഴിക്കോടും ലൈറ്റ് മെട്രോ, കൂടാതെ ജെൻസികളെ ആകർഷിക്കുന്നതിനായിട്ട് ന്യൂജൻ ടെക്നോളജി വികസനത്തിനായി 50 കോടിയോളം രൂപ, ഒപ്പം നിർമ്മിത ബുദ്ധി മേഖലയിൽ മലയാളം കേന്ദ്രീകൃതമായിട്ടുള്ള നിർമ്മിത ബുദ്ധി മേഖലയിലെ സംരംഭങ്ങൾക്ക് 10 കോടി രൂപ. ഇപ്പം നിലവിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന, മുൻപ് തന്നെ പ്രഖ്യാപിച്ച പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കായിട്ട് 600 കോടി രൂപയും ഈ ബജറ്റിൽ വിലയിരുത്തിയിട്ടുണ്ട്. റബ്ബർ കർഷകർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ താങ്ങ് വില 250 രൂപയായി വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം ഇവിടെ ഉണ്ടാകുന്നു. ഒപ്പം നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പൗൾട്രി ക്ലബ്ബുകൾ രൂപീകരിക്കും. ഒപ്പം ക്ഷീര വികസന മേഖലയിൽ ഏകദേശം 102 കോടിയിലധികം രൂപ സംസ്ഥാനത്തിന്റെ പ്രതിദിന പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററായി ഉയർത്താനുള്ള പദ്ധതികളും, ഒപ്പം അധികം വരുന്ന പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റാനുള്ള നടപടികളും ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം ഈ ബജറ്റിലുണ്ടായി. കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വന്നിരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. വനം വന്യജീവി സംരക്ഷണത്തിനായി 240 കോടിയിലധികം രൂപ വിലയിരുത്തി. ഒപ്പം നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്നായ മനുഷ്യ വന്യജീവി സംഘർഷം ആധുനിക സാങ്കേതികതയുടെ സഹായത്തോടെ പരിഹരിക്കാനായിട്ട് ഏകദേശം 190 കോടിയിലധികം രൂപ ഇതിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ എൻഡോസൾഫാൻ ബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും നടപ്പിലാക്കുമെന്നും ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി.
ഐ ടി മേഖലയിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം ടെക്നോ പാർക്കിൻ്റെയും കൊച്ചി ഇൻഫോ പാർക്കിൻ്റെയും നിലവാരത്തിലേക്ക് കോഴിക്കോട് സൈബർ പാർക്കിനെ ഉയർത്താനുള്ള നടപടികളുണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം ഈ ബജറ്റിലുണ്ടായി. കൂടാതെ കശുവണ്ടി മേഖലയിലേക്ക് സമഗ്ര പാക്കേജ് അവതരിപ്പിക്കുന്നു. പുതുതലമുറ സംരംഭകർക്കായി ഇൻക്യുബേഷൻ സെന്ററുകൾ ആരംഭിക്കുന്നു. ഒപ്പം റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള പ്രത്യേക പദ്ധതികളും ഈ ബജറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായി. കൂടാതെ ആലപ്പുഴയിൽ ഒരു പ്രധാന പ്രശ്നമായിരുന്ന ഹൗസ് ബോട്ട് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിക്കായി 1422 കോടി രൂപയാണ് ഈ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ക്യാമ്പസുകൾ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു. റാഗിംഗ് തടയാനായി മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുണ്ടായിരുന്ന സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് വെൽഫെയർ ആക്റ്റിനെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ടായി. ഒപ്പം ആരോഗ്യ ടൂറിസം മേഖല ഡെസ്റ്റിനേഷൻ കേരളത്തിന് അത്തരത്തിൽ ടൂറിസം മേഖലയുടെ ഒരു ഡെസ്റ്റിനേഷൻ ആഗോള ഹബ്ബായിട്ട് കേരളത്തെ മാറ്റാനായിട്ട് റീച്ച് കേരള പദ്ധതി. കൂടാതെ തെരഞ്ഞെടുക്കപ്പെട്ട മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവി തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ. ഒപ്പം ആരോഗ്യമേഖലയിലുള്ള മറ്റു മാറ്റങ്ങൾ ആരോഗ്യമേഖലയിലെ പ്രധാന സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഗോൾഡൻ അവർ പ്രോജക്റ്റ്. കൂടാതെ 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തി മറ്റ് രോഗങ്ങളുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പ്രതിരോധ പരിപാടികളെക്കുറിച്ചുള്ള പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടാകുന്നു. ക്യാൻസർ പ്രതിരോധത്തിനും കൃത്യമായ പരിഗണനയാണ് ഈ ബജറ്റിൽ നൽകിയിരിക്കുന്നത്. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് മുൻപ് പ്രഖ്യാപിച്ചിട്ടുള്ള മുൻപൊരിക്കൽ തറക്കല്ലിട്ടതാണ് 2 മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു. കൂടാതെ സമാന സ്വഭാവമുള്ള ക്ഷേമനിധി ബോർഡുകൾ ലയിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനവും ഈ ബഡ്ജറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കൂടാതെ സമയബന്ധിതമായി കുട്ടികൾക്ക് ഈ ഗ്രാന്റുകൾ കൊടുക്കും. ഭിന്നശേഷിക്കാർക്ക് പൊതുവായ ഇടങ്ങളിൽ റാമ്പ് അടക്കമുള്ള സൗകര്യങ്ങൾ നൽകും എന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി എന്നുള്ളതും ഈ ബഡ്ജറ്റിൽ പരിഗണനയ്ക്ക് വിധേയമായൊരു വിഷയമാണ്. ഒപ്പം പ്രമേഹ രോഗികൾക്ക് ആശ്വാസമായി ഇൻസുലിൻ പമ്പ് തദ്ദേശമായി വികസിപ്പിക്കാനുള്ള ശ്രമം, അതിനെക്കുറിച്ച് ബഡ്ജറ്റിൽ പരാമർശമുണ്ടാകുന്നു. കൂടാതെ നമ്മുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ള ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ തുടങ്ങിയ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങളെ തിരുപ്പതി മോഡലിലുള്ള വികസിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. ഇ ഗവേണൻസ് അല്ലെങ്കിൽ നമ്മുടെ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ഫയലുകളുടെ നീക്കം, സെക്രട്ടേറിയറ്റിലുള്ള ഫയലുകളുടെ നീക്കം അതിവേഗത്തിലാക്കും. ഹൈറാർക്കി മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നു. കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴേക്കും സ്റ്റേഷൻ ഹെഡ് ഓഫീസർമാരായിട്ട് SHOമാരായിട്ട് കൂടുതൽ വനിതകൾ, കൂടാതെ വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. അതിനായി 10 കോടി രൂപ ഈ ബജറ്റിൽ വിലയിരുത്തിയിട്ടുണ്ട്. കൂടാതെ സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാനായി അവൾക്കൊപ്പം എന്ന പദ്ധതി. പിന്നെ ഭൂമിയുടെ ന്യായവില സംബന്ധിച്ചുള്ള പുനഃപരിശോധന ഉണ്ടാകുന്നു. നിലമ്പൂർ സർക്കാർ കോളേജിന്റെ കെട്ടിടം, ഒപ്പം കോട്ടയത്തെ സ്കൈവാക്കിന്റെ പ്രവൃത്തികൾ വീണ്ടും ആരംഭിക്കും എന്നുള്ള പ്രഖ്യാപനം ഇവിടെയുണ്ട്, ഈ ബഡ്ജറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കൂടാതെ പൊന്നാനി തീരദേശ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് 3 കോടി രൂപ. കൂടാതെ അന്തരിച്ച നടൻ സലീം കുമാറിന് എറണാകുളത്ത് സ്മാരകം 1 കോടി രൂപ അതിനായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് ക്യാൻസർ സെന്റർ, മലപ്പുറം താലൂക്ക് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കും. ഒപ്പം ക്യാൻസർ സെന്റർ എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ബാലരാമപുരം നാവായിക്കുളം റിംഗ് റോഡ് പദ്ധതിക്ക് 100 കോടി രൂപയോളം വിലയിരുത്തിയിട്ടുണ്ട്. തൃത്താലയിൽ കെ ആർ നാരായണന്റെ പേരിൽ സിവിൽ സർവീസ് അക്കാഡമി ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായിട്ടുണ്ട്. കൂടാതെ പ്രൈവറ്റ് ബസ്സുകൾ, പ്രത്യേകിച്ച് ഈ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയ പ്രൈവറ്റ് ബസ്സുകളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളോട് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അവരുടെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രശസ്തമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ള പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ബജറ്റിന്റെ സമാപനം നടക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ കഴിഞ്ഞ വരാനിരിക്കുന്ന 5 വർഷത്തെ നമ്മുടെ നാടിന്റെ വികസനത്തെക്കുറിച്ചുള്ള കൃത്യമായ മാർഗരേഖയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനം ഇവിടെ ഉണ്ടായി. കൂടുതലായും നാടിന്റെ വികസനം, ഒപ്പം ക്ഷേമം, സമാന്തരമായ വരുമാന മാർഗങ്ങളിലുണ്ടാകുന്ന വർധന, അത്തരത്തിലുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി ധനമന്ത്രി കൂടിയായ ശ്രീ വി ഡി സതീശൻ അവതരിപ്പിച്ചത്. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണിയുടെ ഭാഗത്തു നിന്നുള്ള സംസ്ഥാന ബജറ്റിന്റെ ഈ തത്സമയ പ്രക്ഷേപണം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇതേ തുടർന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 11 മണിക്കുണ്ടാവും. കൂടാതെ 12:30 വാർത്ത, 12:50 വാർത്തകളിലൊക്കെ തന്നെ ബജറ്റുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ടാകും, വിശേഷങ്ങളുണ്ടാകും. കൂടാതെ 9:15 ആകാശവാണിയുടെ വാർത്താ വിഭാഗം ബജറ്റിനെ കുറിച്ച് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയുണ്ടാകും.
കൂടാതെ മറ്റ് പരിപാടികളിലൊക്കെ തന്നെ തുടർന്ന് ആകാശവാണിയുടെ പരിപാടികളിൽ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള അനാലിസിസ് ഒക്കെ തന്നെ ഉണ്ടാകും. ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി. ഇതേ തുടർന്ന് 11 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഉണ്ടാകും. ഈ തത്സമയ പ്രക്ഷേപണത്തിന് സാങ്കേതിക സഹായം നൽകിയത് ബിജു കോലോത്ത്, വി സുരേഷ് കുമാർ, ഈ പരിപാടി ഒപ്പം സന്തോഷ് കുമാർ, ഒപ്പം ഈ സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖ നായർ.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. കായികം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്നേഹസ്വാഗതം. കായികത്തിൽ ഇന്ന് ഫിഫ ലോകകപ്പ് മത്സരത്തിലെ വിശേഷങ്ങൾ കേൾക്കാം.

ഫിഫ ലോകകപ്പ് പോരാട്ടങ്ങൾക്ക് വിജയത്തോടെ തുടക്കമിടാമെന്ന ബെൽജിയത്തിന്റെ മോഹങ്ങൾക്ക് അപ്രതീക്ഷിത തിരിച്ചടിയായി ഈജിപ്തിന്റെ സമനില കുരുക്ക്. മത്സരത്തിന്റെ 20-ാം മിനിറ്റിൽ ഇമാം അഷൂറിലൂടെ മുന്നിലെത്തിയ ഈജിപ്തിനെതിരെ 2-ാം പകുതിയിലെ സെൽഫ് ഗോളാണ് ബെൽജിയത്തിന് കഷ്ടിച്ച് സമനില നേടിക്കൊടുത്തത്. മത്സരത്തിന്റെ ഇരുപകുതികളിലും ബെൽജിയത്തിന് ഒപ്പത്തിനൊപ്പം നിന്ന് പൊരുതിയ ഈജിപ്ത് ബോൾ പൊസിഷനിൽ 47% സ്വന്തമാക്കി. ബെൽജിയം 15 ഗോളവസരങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ഈജിപ്ത് 14 ഗോളവസരങ്ങളും 4 ഓൺ ടാർഗറ്റ് ഷോട്ടുകളും അടിച്ചു. മത്സരത്തിന്റെ എല്ലാ മേഖലകളിലും കരുത്തരായ ബെൽജിയത്തോട് കിടപിടിക്കുന്നതായിരുന്നു ഈജിപ്തിന്റെ കളി. സൂപ്പർ താരം മുഹമ്മദ് സലായെ 2-ാം പകുതിയിൽ പിന്നിലെത്തിച്ചെങ്കിലും അവസാന മിനിറ്റ് വരെ മത്സരത്തിൽ ലീഡെടുക്കാൻ ഈജിപ്ത് പൊരുതിക്കളഞ്ഞു. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ ചാൾസ് ഡേ കറ്റാലരെ ബെൽജിയത്തിനു വേണ്ടിയും മുഹമ്മദ് സലായും ഒമർ മർമൌഷും ഈജിപ്തിനു വേണ്ടിയും തുടർച്ചയായ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചു. മത്സരത്തിന്റെ 13-ാം മിനിറ്റിൽ ബെൽജിയം താരം നേതൻ എൻഗോയിയെ ഫൗൾ ചെയ്തതിന് ഈജിപ്ത് താരം മറവൻ ആറ്റിയയ്ക്ക് യെല്ലോ കാർഡ് ലഭിച്ചു. പിന്നാലെ മുഹമ്മദ് സലായെ വീഴ്ത്തിയ തിമോത്തി കാസ്റ്റഗിനെയും യെല്ലോ കാർഡ് കണ്ടു. കാര്യമായ ഗോൾ നീക്കങ്ങളൊന്നും ഇല്ലാതിരിക്കെയാണ് അപ്രതീക്ഷിതമായി ഈജിപ്ത് മത്സരത്തിൽ ലീഡ് പിടിക്കുന്നത്. 19-ാം മിനിറ്റിൽ മുഹമ്മദ് സാല നൽകിയ ക്രോസിൽ പെനാൽറ്റി ആർക്കിൽ നിന്ന് ഇമാം അഷൌർ പോസ്റ്റിലേക്ക് ലക്ഷ്യമിടുകയായിരുന്നു. ഒരു രാജ്യാന്തര മത്സരത്തിൽ 28-വയസ്സുകാരൻ താരത്തിന്റെ ആദ്യ ഗോളാണിത്. പന്ത് തടുക്കാനായി ബെൽജിയം ഗോളി തിബൌത്തി കോർട്ടിസ് ഡൈവ് ചെയ്തെങ്കിലും ശ്രമം പാഴായി. സ്കോർ 1-0. ഗോൾ വഴങ്ങിയതോടെ ഈജിപ്ത് ഗോൾ മുഖത്തേക്ക് ബെൽജിയം തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തി. 33-ാം മിനിറ്റിൽ മുസ്തഫ സീക്കോ ഈജിപ്തിനായി ലക്ഷ്യം കാണാൻ ശ്രമിച്ചെങ്കിലും ബെൽജിയം ഗോൾ കീപ്പർ ഡൈവ് ചെയ്ത് പന്ത് രക്ഷപ്പെടുത്തി. 40 മിനിറ്റുകൾ പിന്നിട്ടതോടെ ഈജിപ്ത് ബോക്സിലേക്ക് തുടർച്ചയായി പന്തെത്തുന്നുണ്ടായിരുന്നു. അതേസമയം ഈജിപ്തിന്റെ പ്രത്യാക്രമണങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായും താരം സൂപ്പർ മുഹമ്മദ് സല വഴിയായിരുന്നു. ഈജിപ്ത് ബോക്സിനകത്തെ കൂട്ടപ്പൊരിച്ചലിനു ശേഷം ബെൽജിയം താരം ചാൾസ് ഡേ കറ്റാലരെ നൽകിയ പാസിൽ ഡോക്കുവിന്റെ ഷോട്ട്. ആദ്യ പകുതിയിൽ ബെൽജിയത്തിന്റെ ഏറ്റവും മികച്ച അവസരമായിരുന്നു ഇത്. എന്നാൽ ലക്ഷ്യത്തിലെത്താതെ പോയി. പിന്നാലെ ബെൽജിയം പ്രതിരോധ താരത്തിന്റെ പിഴവ് മുതലെടുത്ത ഈജിപ്ത് താരം ഒമർ മർമൌഷ് പന്തുമായി കുതിച്ചെങ്കിലും ഷോട്ട് ഗോളി തിബൌട്ട് കോർട്ടോയിസ് പ്രതിരോധിച്ചു. ആദ്യ പകുതിയിലെ 5 മിനിറ്റ് അധിക സമയവും അവസാനിച്ചതോടെ ഈജിപ്ത് 1-0 മുന്നിൽ. ആദ്യ പകുതിയിൽ ഒരു ഓൺ ടാർഗറ്റ് ഷോട്ടും നേടാൻ കഴിയാതിരുന്നത് ബെൽജിയൻ മുന്നേറ്റ നിരയെ നാണക്കേടാക്കി. രണ്ടാം പകുതിയിലും ഈജിപ്തിന്റെ മുന്നേറ്റങ്ങളോടെയായിരുന്നു മത്സരത്തിന്റെ തുടക്കം. മുസ്തഫ സീക്കോയും മർമൌഷും ഗോൾ നീക്കങ്ങൾ നടത്തിയെങ്കിലും ലക്ഷ്യം കണ്ടില്ല. 53-ാം മിനിറ്റിൽ ബെൽജിയത്തിന് ലഭിച്ച ഫ്രീ കിക്കിൽ കെവിൻ ഡി ബ്രൂയിനെ എടുത്ത കിക്ക് പോസ്റ്റിൽ തട്ടിത്തെറിച്ചു. 55-ാം മിനിറ്റിൽ ബെൽജിയം ബോക്സിൽ നിന്ന് മുഹമ്മദ് സലായുടെ തകർപ്പിനൊരു ഹെഡർ ബെൽജിയം ഗോൾ കീപ്പർ പാടുപെട്ടാണ് രക്ഷപ്പെടുത്തിയത്. 60-ാം മിനിറ്റിൽ ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്തു നിന്ന് പന്തുമായി ഒറ്റയ്ക്ക് കുതിച്ച ഈജിപ്ഷ്യൻ താരം ഒമർ മർമൌഷ് 2-ാം ഗോൾ നേടുമെന്ന് തോന്നിയതാണ്. എന്നാൽ ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ മർമൌഷിന്റെ ഷോട്ട് വൈഡായി പുറത്തേക്ക് പോയി. പിന്നാലെ കെവിൻ ഡി ബ്രൂയിനയുടെ കോർണറിൽ നിന്ന് പന്തു ലഭിച്ച ബെൽജിയം താരം ടിയല മാൻസ് തകർപ്പനൊരു ഗോളിക്കു ശ്രമിച്ചെങ്കിലും പോസ്റ്റിന്റെ ഒരു ഭാഗത്തുകൂടെ പന്ത് പുറത്തേക്ക് പോയി. അറുപത്തിനാലാം മിനിറ്റിൽ മർമൌഷിന്റെ മികച്ചൊരു ഷോട്ട് ബെൽജിയം പ്രതിരോധ താരത്തിൽ തട്ടിത്തെറിച്ചു. അപകടം മണത്തതോടെ ടീമിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ബെൽജിയം തീരുമാനിച്ചു. 66-ാം മിനിറ്റിൽ ബെൽജിയം സീനിയർ താരം റൊമേലു ലുക്കാക്കുവിനെ കളത്തിലിറക്കി. സെക്കൻഡുകൾക്കുള്ളിൽ ബെൽജിയം സമനില ഗോൾ കണ്ടെത്തി. തോമസ് മ്യൂനിയർ നൽകിയ ക്രോസിൽ പന്തെടുക്കാനായി റൊമേലു ലുക്കാക്കു മുന്നിലേക്ക്. താരത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിനിടെ ഈജിപ്ഷ്യൻ താരം മുഹമ്മദ് ഹാനിയുടെ കാലിൽ തട്ടി പന്ത് വലയിലെത്തി. സ്കോർ 1-1. ഗ്രൗണ്ടിലിറങ്ങി 22-ാം സെക്കൻഡിലെ ഗോൾ ലുക്കാക്കുവിന്റെ പേരിലല്ലെങ്കിലും താരത്തിന്റെ ഇമ്പാക്റ്റിലാണ് പിറന്നത്.
2026 ലോകകപ്പിലെ മൂന്നാമത്തെ സെൽഫ് ഗോളാണിത്. രണ്ടാം പകുതിയിൽ സൂപ്പർ താരം മുഹമ്മദ് സലായെ പിൻവലിച്ച ഈജിപ്ത് ഹംസ അബ്ദുൽ കരീമിനെ പകരക്കാരനായി ഇറക്കി. 85 മിനിറ്റുകൾ പിന്നിട്ടപ്പോൾ ബെൽജിയം സൂപ്പർ താരങ്ങളായ കെവിൻ ഡി ബ്രൂയിനെയും ഡോക്കുവിനെയും തിരികെ വിളിച്ചു. 86 മിനിറ്റിൽ പെനാൽറ്റി ബോക്സിലേക്ക് ലഭിച്ച പന്തിൽ ഹെഡ് ചെയ്ത് ഗോൾ നേടാൻ ലുക്കാക്കു ശ്രമിച്ചെങ്കിലും പന്ത് പോസ്റ്റിന് ഭീഷണിയാകാതെ പുറത്തേക്കാണ് പോയത്. 90 മിനിറ്റുകളിൽ ബെൽജിയത്തിന്റെ പെനാൽറ്റി ഏരിയയിലേക്ക് ഇറക്കാനുള്ള ഈജിപ്തിന്റെ ശ്രമങ്ങളാണ് ഗ്രൗണ്ട് സാക്ഷ്യം വഹിച്ചത്. നിശ്ചിത സമയത്തിന് തൊട്ടു മുൻപ് ഈജിപ്ഷ്യൻ താരം ഒമർ മർമൌഷിനെ ബെൽജിയം പ്രതിരോധ താരം പെനാൽറ്റി ഏരിയയ്ക്കുള്ളിൽ അധിക സമയമായി അനുവദിച്ച 5 മിനിറ്റിലും ലീഡ് പിടിക്കാൻ ബെൽജിയവും ഈജിപ്തും പൊരുതി നോക്കിയെങ്കിലും സ്കോർ 1-1 തന്നെ അവസാനിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഫിഫ ലോകകപ്പ് മത്സരത്തിലെ വിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ കായികത്തിലൂടെ ഇതുവരെ കേട്ടത്.

ഇതോടുകൂടി ഇന്നത്തെ കായികം ഇവിടെ പൂർണ്ണമാകുന്നു. റേഡിയോ മലബാറിൽ ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് പുതിയ ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആരോഗ്യത്തിനും വയോജനങ്ങൾക്കും യുവാക്കൾക്കും ഗതാഗതത്തിനും പ്രാധാന്യം നൽകി ബജറ്റ്. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ആഗോള മാരിടൈം ശക്തിയാക്കുമെന്നും ബജറ്റ് പ്രഖ്യാപനം. മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ. കാർഷിക മേഖലയ്ക്ക് സംസ്ഥാന ബജറ്റിൽ ആശ്വാസ നടപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇന്ന് വായനാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് പുതിയ ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്നും യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച് മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തിന്റെ പ്രതീക്ഷിത വരുമാനത്തിൽ 20,500 കോടി രൂപയുടെ കുറവാണ് ഉണ്ടായതെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബിയുടെയും സാമൂഹ്യ സുരക്ഷാ കമ്പനിയുടെയും ഉൾപ്പെടെ ഗവൺമെന്റിനുമേൽ 87,012 കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. എൽ ഡി എഫ് ഗവൺമെന്റ് പദ്ധതി ചെലവിലെ യഥാർത്ഥ കണക്കുകൾ മറച്ചുവെച്ചുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. സംസ്ഥാനം വൻ സാമ്പത്തിക വെല്ലുവിളി നേരിടുകയാണെന്നും സാമൂഹിക വികസന സൂചികൾ സ്തംഭനാവസ്ഥയിലാണെന്നും തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം കുറഞ്ഞെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആരോഗ്യമേഖല മെച്ചപ്പെടുത്തുമെന്നും വയോജനങ്ങളെ സംരക്ഷിക്കുമെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: വയോജന വകുപ്പിന് 10 കോടി രൂപ വകയിരുത്തിയ ബജറ്റിൽ യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലും നൽകി അവരെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. കിഫ്ബിയുടെ പ്രവർത്തനം സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ആധുനികവും നൂതനവുമായ കേരളം കെട്ടിപ്പടുക്കുന്നതിന് കടലിലും കരയിലും വികസനത്തിന് മിഷൻ സമുദ്ര നടപ്പാക്കാൻ 400 കോടി രൂപ വകയിരുത്തും. വിവിധ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് കേരളത്തെ പോർട്ട് സിറ്റിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരള മാരിടൈം നയം രൂപീകരിക്കും. അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിച്ച് കപ്പൽ നിർമ്മാണ കേന്ദ്രം തുടങ്ങുമെന്നും അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ മാരിടൈം ശക്തിയാക്കി മാറ്റുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖ റെയിൽ നിർമ്മാണം പൂർത്തിയാക്കി വിഴിഞ്ഞത്തെ കേരളത്തിന്റെ മുഖമാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ സംരക്ഷിക്കാൻ MSME ഗോത്ര പദ്ധതിക്ക് രൂപം നൽകുമെന്നും 10,000 MSME സ്ഥാപിക്കാൻ 100 കോടി രൂപ വകയിരുത്തുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കാൻ 1 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. ബഹിരാകാശ മേഖലയിൽ വൻ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കും. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സ്ഥാപിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് കേരള നോളജ് വാലി രൂപീകരിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഉയർന്ന ആരോഗ്യ സേവനങ്ങൾക്കായി കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസസ് സിറ്റി സ്ഥാപിക്കും. ഫാർമ കാർഗോ സൌകര്യം വർദ്ധിപ്പിക്കും. കൊച്ചിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെക്കൻ ജില്ലകളെ ചേർത്ത് കേരള എക്കണോമിക് കോറിഡോർ സ്ഥാപിക്കും. ഇത് സമ്മിശ്ര സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കും.
0: ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കുമെന്നും 2ാം ഭൂപരിഷ്കരണം നടപ്പാക്കുമെന്നും നഗരവികസനത്തിന് കേരള അർബൻ ഗ്രോത്ത് മിഷൻ എന്ന സമഗ്ര പദ്ധതി നടപ്പാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അപൂർവ ധാതു സമ്പത്ത് സംരക്ഷിക്കും. ഹരിത ഹൈഡ്രജൻ ഹബായി കേരളത്തെ മാറ്റും. ഇതിന് 100 കോടി രൂപ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മലബാറിൽ ലോക നിലവാരത്തിൽ ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കും. ഇതിന് 50 കോടി രൂപ വകയിരുത്തി. മലയാള സിനിമയെ വികസിപ്പിക്കാൻ ജെ സി ഡാനിയൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കും. ഇതിന് 100 കോടി രൂപ വകയിരുത്തിയത്. എം ടി വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട്ട് സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കാൻ 50 കോടി രൂപ വകയിരുത്തി. നടൻ സലിംകുമാറിന് എറണാകുളത്ത് 1 കോടി രൂപ ചെലവിൽ സ്മാരകം നിർമ്മിക്കും. സംഗീത സംവിധായകൻ ജോൺസൺ മാഷിന്റെ പേരിൽ തൃശൂരിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രയ്ക്ക് 600 കോടി രൂപ നീക്കിവെച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപയും വകയിരുത്തി. വനിതകൾക്ക് കൃഷി സഖി പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്ത് പുതിയ നെല്ല് സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങും. തിരുവനന്തപുരം നെട്ടുകാൽത്തേരിയിൽ പീറ്റപ്പുൽ ഫാം ആരംഭിക്കും. മത്സ്യത്തൊഴിലാളികളുടെ മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി. മത്സ്യത്തൊഴിലാളികളുടെ ഭവന പദ്ധതി നടപ്പാക്കും. ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുമെന്നും കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കുമെന്നും മുതലപ്പുഴയിലെ അശാസ്ത്രീയ നിർമ്മാണത്തിന് പരിഹാരമുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആഘാതം നേരിടുന്ന കാർഷിക മേഖലയ്ക്ക് ആശ്വാസ നടപടിയില്ലാത്ത ബജറ്റാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എൽ ഡി എഫ് ഗവൺമെന്റിന്റെ മുൻ പ്രഖ്യാപനങ്ങൾ പേരുമാറ്റി പുതിയതായി പ്രഖ്യാപിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 6,300 കോടിയിലധികം രൂപ ഖജനാവിൽ ബാക്കിയായാണ് LDF ഗവൺമെന്റ് ഭരണം പൂർത്തിയാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഗവൺമെന്റിന്റെ ധവളപത്രം മുൻകൂർ ജാമ്യമെടുക്കൽ മാത്രമായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ സിനിമയെ വ്യവസായമായി പ്രഖ്യാപിച്ച ഗവൺമെന്റിന്റെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി നടൻ മോഹൻലാൽ പറഞ്ഞു. തീരുമാനം സിനിമാ മേഖലയ്ക്ക് പുത്തൻ ഉണർവും വളർച്ചയും പ്രദാനം ചെയ്യുമെന്ന കാര്യം തീർച്ചയാണെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇത് ആയിരക്കണക്കിന് സിനിമാ പ്രവർത്തകർക്ക് പ്രതീക്ഷകൾ നൽകുന്ന പ്രഖ്യാപനമാണെന്നും മോഹൻലാൽ അറിയിച്ചു. ഇന്ന് അന്താരാഷ്ട്ര അരിവാൾ കോശ ദിനം. ജനിതക രക്തവൈകല്യമായ സിക്കിൾസെൽ രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനും രോഗബാധിതർക്ക് മികച്ച ചികിത്സയും പിന്തുണയും ഉറപ്പാക്കാനുമാണ് ദിനം ആചരിക്കുന്നത്. അതിജീവനത്തിലെ വിടവ് നികത്തുക, അരിവാൾ കോശ രോഗത്തിൽ തുല്യത എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ അന്താരാഷ്ട്ര അരിവാൾ കോശ ദിനാചരണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. ഒഡീഷയിലെ റായരംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് കുസുമി ബ്ലോക്കിന് കീഴിലെ ഖനി ബാധിത ഗ്രാമങ്ങളിലേക്ക് മെഗാ സംയോജിത ഗ്രാമീണ പൈപ്പ് ജലവിതരണം, ബ്രഹ്മകുമാരി മാതൃശക്തി ഭവൻ, റായരംഗ്പൂർ പോലീസ് ജില്ല സ്പെഷ്യൽ സർക്യൂട്ട് ഹൌസ് എന്നിവയും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ലഡാക്കിലെ ലേയിലെത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പി എം വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. പുതുതായി ജോലിയിൽ ചേർന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ഉടമകളുടെ നിയമനക്കത്തിന്റെ വിതരണം നടക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പരിപാടി സംഘടിപ്പിക്കും. മഴക്കാല രോഗവ്യാപനങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ

എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. യോഗ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷന് കീഴിലെ ആയുഷ് ക്ലബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗ ഡെമോൺസ്ട്രേഷനും ഒരുക്കും. വിവിധ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി പാർലമെന്ററികാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് അന്നെക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ലാൽ ബഹദൂർ ശാസ്ത്രി ദേശീയ സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ രമേശ് കുമാറാണ് വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകിയത്. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി സന്ദേശങ്ങൾ അയയ്ക്കാൻ ഉപയോഗിക്കുന്ന ടെലഗ്രാം ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ടെലഗ്രാം സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി വാദത്തിന് ശേഷം വിധി പറയാൻ മാറ്റിവെച്ചു. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് മറ്റന്നാൾ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. നീറ്റ് പുനഃപരീക്ഷയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ദേശീയ പരീക്ഷാ ഏജൻസി ഔദ്യോഗിക വാട്സ്ആപ്പ് ചാനൽ ആരംഭിച്ചു. എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും ഔദ്യോഗിക അക്കൌണ്ട് വഴി മാത്രമേ അയയ്ക്കൂ എന്നും ഏജൻസി വ്യക്തമാക്കി. തിരക്ക് വർദ്ധിക്കുന്നത് കാരണം യാത്രക്കാരുടെ അസൗകര്യം ഒഴിവാക്കാൻ പ്രത്യേക സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു ജംഗ്ഷൻ ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സ്പ്രസ് നാളെ രാവിലെ 7:45 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 7:45 മംഗളൂരു ജംഗ്ഷനിൽ എത്തിച്ചേരും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് വായന ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ പി എൻ പണിക്കരെ സ്മരിച്ച് കേരളത്തിലും ദേശീയതലത്തിലും വായന ദിനം ആഘോഷിക്കുന്നു. പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 43 ലക്ഷത്തിൽപരം കുട്ടികൾ വായന ദിന പ്രതിജ്ഞ ചൊല്ലും. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരു മാസക്കാലം പരിപാടി സംഘടിപ്പിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ മെക്സിക്കോയ്ക്ക് ജയം. ദക്ഷിണ കൊറിയയ്ക്കെതിരെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ജയം. രാത്രി 12:30 US ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:30, ബ്രസീൽ ഹെയ്റ്റി മത്സരം 6:00. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമി ഫൈനലിൽ എത്തി. ന്യൂസിലൻഡിൽ നടന്ന മത്സരത്തിൽ ഉറുഗ്വയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പൂൾ എയിൽ 1 സ്ഥാനത്ത് എത്തിയത്. ഇന്ത്യ ഇന്ന് ചിലിയെ നേരിടും. പ്രമുഖ കഥാകാരി കെ ആർ മല്ലിക തിരുവനന്തപുരത്ത് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം, അബുദാബി ശക്തി അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. നാവ്, സമാന്തരം, മായാമാളവ ഗൗള, നിറങ്ങൾക്കപ്പുറം, വളയം, അമ്മ, അകം എന്നിവയാണ് പ്രധാന കൃതികൾ. സംസ്കാരം വൈകിട്ട് തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ. സംസ്ഥാനത്ത് 19 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്ട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്ത് 2, കണ്ണൂർ 2, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആൾക്കാർക്കുമാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് നിർദ്ദേശപ്രകാരം സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതര വകുപ്പുകളുടെ കൂടി സഹകരണത്തോടെ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനും നടപടികളും ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് മേധാവിമാരുടെയും പഞ്ചായത്ത് സെക്രട്ടറിമാരുടെയും യോഗം ചേർന്നു. ഷിഗല്ല, ഡെങ്കിപ്പനി എന്നിവർക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തോട് പരിശോധനകൾ ശക്തമാക്കാനും വാട്ടർ അതോറിറ്റിയോട് പൊതുകുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേഷൻ നടത്താനും കളക്ടർ നിർദ്ദേശിച്ചു. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് സ്കൂളുകൾ, ശനിയാഴ്ച സ്ഥാപനങ്ങൾ, ഞായറാഴ്ച

ശേഷ വീടുകൾ എന്നിങ്ങനെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്താനും യോഗത്തിൽ തീരുമാനമായി. ഈ മാസം 28 നടത്തുന്ന പൾസ് പോളിയോ പ്രതിരോധ പരിപാടിയുടെ നടത്തിപ്പിൽ വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും ഏകോപനം ഉറപ്പാക്കുന്നതിനായി എറണാകുളം ADM കെ മനോജിന്റെ അധ്യക്ഷതയിൽ ഏകോപന യോഗം ചേർന്നു. ആരോഗ്യ സ്ഥാപനങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മെട്രോ സ്റ്റേഷനുകൾ, ബോട്ട് ജെട്ടികൾ, മാളുകൾ, മൊബൈൽ ബൂത്തുകൾ, പ്രത്യേകമായി സജ്ജീകരിച്ച മറ്റ് ബൂത്തുകൾ അടക്കം 1993 ബൂത്തുകളാണ് ജില്ലയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് KSEB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാവും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും നടക്കും. ഇന്ന് മുതൽ അടുത്ത മാസം 10 കർഷകരുടെ വീടുകളിലെത്തി 4 മുകളിൽ പ്രായമായ കന്നുകാലികൾക്കാണ് സൌജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. സ്വർണവില കുറഞ്ഞു. പവന് 2,680 രൂപ കുറഞ്ഞ് 1,06,960 രൂപയായി. ഗ്രാമിന് 13,370 രൂപയാണ്. കൊല്ലം ആശ്രാമം ESI മോഡൽ ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയതായി NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ അടുത്ത 5 ദിശാസൂചികയാണ് പുതിയ ബജറ്റെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആരോഗ്യത്തിനും വയോജനങ്ങൾക്കും യുവാക്കൾക്കും ഗതാഗതത്തിനും പ്രാധാന്യം നൽകി ബജറ്റ്. 5 കേരളത്തെ ആഗോള മാരിടൈം ശക്തിയാക്കുമെന്നും ബജറ്റ് പ്രഖ്യാപനം. മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ. കാർഷിക മേഖലയ്ക്ക് സംസ്ഥാന ബജറ്റിൽ ആശ്വാസ നടപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇന്ന് വായന ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 ആർദ്രഗീതങ്ങൾ. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇനി നാട്ടുവിശേഷം. പനോന്നേരി ശിവക്ഷേത്രത്തിലെ ശ്രീകോവിൽ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഉത്തരം വെപ്പ് കർമ്മം മറ്റന്നാൾ രാവിലെ 9:30 to 10:30 ഇടയിൽ നടക്കും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ ഭാഗമായി കൊട്ടിയൂരിൽ നാളെയാണ് മകം കലം വരവ്. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ മലയാളം ഐച്ഛിക വിഷയമായി പഠിച്ചവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ബ്രണ്ണൻ മലയാളം സമിതിയുടെ വാർഷിക പൊതുയോഗവും 26 പകൽ 10:00 കോളേജ് ന്യൂ ബ്ലോക്ക് സെമിനാർ ഹാളിൽ നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
3: മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ വിശദമായി. 2026-27 പുതുക്കിയ സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണ് എന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ 600 കിലോമീറ്റർ വരുന്ന തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റും. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത്, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ് കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി.
0: ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കും.

0: ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കോണമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആന്റ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി.
1: തിരുവനന്തപുരത്തെ 2 മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാക്കും. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. ഇതിനെല്ലാമായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്നുള്ള പദ്ധതി നടപ്പിലാക്കും. തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും അവർക്ക് എയിംസ് നിലവാരത്തിലുള്ള സേവനങ്ങളും അക്കാഡമിക് മികവും കൈവരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകും. അത്യാഹിത ട്രോമാ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഡിജിറ്റലൈസ് സംവിധാനം ലഭ്യമാക്കിക്കൊണ്ടും ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും.
0: വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗീവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ സംസ്ഥാനത്ത് ആരംഭിക്കും. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപയും പ്രഖ്യാപിച്ചു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കും. ഗ്രീൻ ഹൈഡ്രജൻ, പുനരുപയോഗ ഊർജ്ജം എന്നിവയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. നഗരവികസനത്തിനായുള്ള കേരള അർബൻ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികൾ ളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിവരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഏറ്റവും സമകാലിക അക്കാഡമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി കേരള നോളജ് വാലി സ്ഥാപിക്കും. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ദേശീയ അന്തർദേശീയ സർവകലാശാല റാങ്കിങ്ങുകളിൽ മുൻനിരയിലുള്ള സർവകലാശാലകളെയും ലോകോത്തര പാരമ്പര്യ സർവകലാശാലകളെ, ലെഗസി യൂണിവേഴ്സിറ്റീസ് ആകർഷിക്കുന്ന രീതിയിലാകും ഈ വിദ്യാഭ്യാസ കേന്ദ്രം രൂപകൽപ്പന ചെയ്യുക.
0: 10,000 MSME കൾ സംസ്ഥാനത്ത് ആരംഭിക്കും. MSME ഗ്രോത്ത് പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകും. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ബ്രാൻഡ് കേരളം, കേരള മാർക്ക് എന്നിവ ആരംഭിക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. കേരളത്തെ സ്വർണ്ണ വിനിമയ കേന്ദ്രമാക്കി മാറ്റും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപ വകയിരുത്തി. കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫേർണിച്ചർ ഹബ് രൂപീകരണത്തിനായി 10 കോടി വകയിരുത്തും. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,422 കോടിയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആന്റ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്നും ഭിന്നശേഷിക്കാർക്ക് പൊതു ഇടങ്ങളിൽ റാമ്പുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലാക്കി മാറ്റും. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവേൺസ് വിത്ത് എംപതി കാഴ്ചവച്ച് പുതുയുഗ വികസന

0: കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനക്ഷേമത്തിലും വികസനത്തിലും സർക്കാരിന്റെ പിൻവാങ്ങൽ ഉണ്ടാകുന്ന ബജറ്റാണിതെന്നും അദ്ദേഹം വിമർശിച്ചു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത്. കൃഷി വ്യവസായം പോലുള്ള പ്രധാന മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും അദ്ദേഹം വിമർശിച്ചു. സ്വാഭാവിക വരവ് ചിലവുകൾ പെരുപ്പിച്ചു കാണിച്ച് ബജറ്റ് സ്വകാര്യ മേഖലയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ പല പദ്ധതികളും പേരുമാറ്റി അവതരിപ്പിച്ചതായും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ. നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0402 97028 96. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ. നമുക്ക് നമ്മുടെ ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, അതാരാണെന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? ചന്ദ്രൻ തില്ലങ്കേരി. ആദ്യമായിട്ട് വിളിക്കുവാണോ? ആദ്യമായിട്ടാണ്. എന്തൊക്കെയുണ്ട് അവിടെ നാട്ടിലെ വിശേഷങ്ങൾ?
2: നാട്ടില് സുഖമായിരിക്കുന്നു. ഞാൻ ഇപ്പൊ കൊട്ടിയൂർത്തിലുള്ളത്. നാളെയും കൂടി സ്ത്രീകൾക്ക്
1: പ്രവേശനം കഴിക്കാൻ സമയം കിട്ടിയോ?
2: ഇല്ല, ഭക്ഷണം നമ്മള് ഒരു മണി രണ്ടു മണി ആകും
1: കഴിക്കുമ്പോ. കാലാവസ്ഥ എങ്ങനെയുണ്ട്? മഴയുണ്ടോ?
2: കാലാവസ്ഥ നല്ല കാലാവസ്ഥ, വെയിലാണ്, നല്ല വെയിലാണ്. ഇപ്പൊ
1: കുഴപ്പമൊന്നുമില്ല,
2: നല്ല കാലാവസ്ഥയാണ്.
1: ഓക്കെ. അങ്ങനെ നമ്മുടെ നീണ്ട എന്താ പറയുക

0: ഒരു മാസക്കാലത്തെ ആഘോഷം ഇങ്ങനെ തീരാൻ പോവുകയാണ് അല്ലേ?
1: തീരാൻ പോവുകയാണ്.
0: പിന്നെ എത്ര നാളെ എവിടെ തന്നെ സ്റ്റാർട്ടിംഗിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ?
1: ഞാൻ കഴിഞ്ഞ 22-ാം തീയതി ഇവിടെ ഉണ്ട്.
0: ഓക്കെ, എങ്ങനെയുണ്ട്
1: നല്ലൊരു അനുഭവം ഇവിടുത്തെ? കാരണം എന്ന് വെച്ചാൽ നല്ലൊരു അന്തരീക്ഷം, നമുക്ക് എല്ലാ ദിവസവും അവരുടെ അങ്ങനെ ഒരു ഉന്മേഷമാണ് ഇവിടെ ഇരിക്കുന്നത് തന്നെ.
0: തീർച്ചയായിട്ടും ആ ഒരു ഉത്സവകാലം എന്ന് പറയുന്നല്ലേ നമ്മുടെ ഭക്തിസാരമായിട്ടുള്ള.
1: അതെ അതെ അതെ,
0: ഒരുപാട് ആൾക്കാർ ഇപ്പൊ വന്നു തുടങ്ങുന്നുണ്ടല്ലോ നമ്മുടെ ഇപ്പം
1: മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് നല്ല ആൾക്കാർ, കർണാടക, തമിഴ്, ആന്ധ്ര, ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്.
0: അതെ അതെ, അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഇപ്പൊ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ നമ്മളെ?
1: ബുദ്ധിമുട്ട് കുറച്ച് അവർക്ക് കർണാടകർക്ക് ഇതിനെ പറ്റിയുള്ള അറിവില്ല എന്നാ അറിയില്ല ശരിക്ക്, അതിന്റെ ഒരു ചെറിയ പ്രശ്നം, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ അങ്ങനെ കുറച്ച് അറിഞ്ഞു വരുന്ന അവര് ഇതിനെ പറ്റി
0: പഠിക്കുന്നുണ്ട് അവര്. നമുക്ക് അഭിമാനിക്കാം, കാരണം നമ്മുടെ ആ ഒരു അല്ലെ കുട്ടിയൂരെന്ന ക്ഷേത്രം അങ്ങനെ എല്ലാ ഇതിന്റെ ഒരു വ്യാപ്തി ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഭക്തജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമുള്ള കാര്യമാണ്. അടുത്ത വർഷം വീണ്ടും നല്ല അല്ലെ നല്ലൊരു ഉത്സവം കൂടി നമുക്ക് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഇത് നമ്മുടെ ഇഷ്ട ഗാനത്തില് ഏത് പാട്ടാണ് കേൾക്കേണ്ടത് ചന്ദ്രേട്ടന്? അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് കേട്ടാലോ?
1: ഓക്കെ,
0: ഏതായാലും ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണല്ലോ അവിടെ നിൽക്കുന്നത്, നമുക്കൊരു ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു പാട്ട് തന്നെ ആയാലോ?
1: കൃഷ്ണന്റെയോ അയ്യപ്പന്റെ ഒരു പാട്ട് വെച്ചോട്ടെ.
0: അയ്യപ്പന്റെ ആണോ വേണ്ടത്? അയ്യപ്പന്റെ
1: അല്ലെങ്കിൽ
0: പാട്ട് തന്നെ ആവുമ്പോഴായിരിക്കും അതിനൊരു ഭംഗി എന്ന്
1: തോന്നുന്നത്.
0: പാട്ട് തന്നെ ആവാം. അപ്പൊ ഈ ഒരു പാട്ട് ആർക്കൊക്കെ വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
1: നമ്മളെല്ലാവർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ, അവർക്കൊക്കെ വേണ്ടിട്ടാണ്. അവരുടെ പേരൊക്കെ ഒന്ന് പറയാവോ അടുത്തുള്ള സുഹൃത്തുക്കളുടെ? അവരുടെ സുഹൃത്തുക്കളുടെ പേരൊക്കെ ഒന്ന് പറയാവോ അടുത്തുള്ള?
1: പേര് ചന്ദ്രൻ, സജി, അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഗാനം വടക്കുന്നാഥൻ എന്ന ചിത്രത്തിൽ വേണ്ടിയിട്ട് നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഗംഗെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം ചന്ദ്രേട്ട. നമുക്ക് ഈ ഒരു പാട്ട് ആസ്വദിക്കാം, വീണ്ടും വിളിക്കാം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ,
1: നമസ്കാരം ബൈജു.
0: വിജയേട്ടൻ
1: അതെ,
0: മൂന്നാം പീടിക
1: പിന്നെ.
0: എത്ര നാളെ വിളിച്ചിട്ട് നമ്മൾ
1: മറ്റുള്ളവർക്കെല്ലാം വിളിക്കാനുള്ള ഒരു സൗകര്യം കൊടുക്കണ്ടേ? നമ്മള് വിളിച്ച എന്തായാലും കിട്ടും, അതുകൊണ്ട് പിന്നെ തൽക്കാലം കുറച്ചൊരു ഗ്യാപ്പ് കിട്ടാന്ന് വിചാരിച്ചു.
0: പിന്നെ എന്തൊക്കെയുണ്ട് നാട്ടില് വിശേഷം?
1: നാട്ടില് വിശേഷം ഇപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഉത്സവം, കുട്ടികളുടെ ഉത്സവം കാര്യമായിട്ടുള്ളൊരു വിശേഷം അതാണ്.
0: പോയിട്ടുണ്ടാവും?
1: ഞാൻ പോയില്ല, വീട്ടില് മറ്റുള്ളവരെല്ലാം പോയി. ഞാനിപ്പോ ഈ ആഴ്ച പോകണമെന്നുണ്ട്, ഞായറാഴ്ച ഒന്ന് പോവാന്നുണ്ട്.
0: സ്ത്രീകളുടെ പ്രവേശനമൊക്കെ നിക്കാൻ പോവല്ലേ?
1: അതെ അതെ, ഞാൻ തുടക്കത്തില് സാധാരണ പോക്ക്. അന്ന് എന്തോ ഒരു ക്ഷീണായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കൂടുന്നു, മറ്റേ പോയില്ല.
0: അത് ശരി. പിന്നെ വേറെന്തൊക്കെയാണ്?
1: വേറെ ഇന്നപ്പോ പറയണ്ട്, എങ്ങനെ പ്രത്യേകിച്ചിട്ട്?
0: ഇപ്പം വർക്കുണ്ടോ?
1: വർക്കുണ്ട്, വർക്ക് ഇപ്പം വർക്ക് കുറേശനായിട്ടേ എടുക്കാൻ പറ്റുന്നുള്ളൂ, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ മിഷന്റെ ഉള്ളിലാണ് വിളിക്കുന്നത്. യൂണിഫോമിന്റെ എല്ലാം പണി കുറച്ചേ എടുത്തിട്ടുള്ളൂ, അത് കഴിഞ്ഞപ്പോ പിന്നെ എന്തെങ്കിലും എല്ലായിട്ട് നമ്മളെ സ്വന്തം എല്ലായിട്ട് പണി
0: ഉണ്ടാവും.
1: അത് ഇല്ല, പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഇപ്പൊ കുറച്ചായിട്ട് മരുന്നൊന്നും കഴിക്കുന്നില്ല, എന്തോ ഭാഗ്യമുണ്ട്, അങ്ങനെ ഇല്ല.
0: ഇന്നലെ
1: രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് കുറച്ചൊന്നും നടക്കും, എന്തെങ്കിലും എല്ലാം പണി എന്തെങ്കിലും എല്ലാം എടുക്കും, അതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്.
0: പാട്ട്
1: മഴവില്ല് എന്ന ചിത്രത്തിലെ ശിവദം ശിവനാമം എന്നുള്ള പാട്ടായിക്കോട്ടെ.
0: ഭക്തിസാന്ദ്രമായിട്ടുള്ള പാട്ട് തന്നെയാണ്.
1: അത് തന്നെ ആദ്യം ഞാൻ തിരഞ്ഞെടുത്ത് കാത്തുനിൽക്കല്ലേ, ഒരു പാട്ട് പറയണം എന്ന് വിചാരിച്ചു.
0: അതെല്ലേ, ഓക്കെ. അപ്പൊ ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്?
1: പാട്ട് നമ്മള് ശ്രോതാക്കൾക്ക് എല്ലാവർക്കും.
0: ഓക്കെ,
1: റേഡിയോ മലബാർ.
0: ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ ഒരു പാട്ട് കേൾപ്പിക്കാം. ഭക്ഷണം കഴിച്ചില്ലല്ലോ അല്ലേ?
1: ഇല്ല ഇല്ല, ഭക്ഷണം ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഒരു 2 മണിയാണ്.
0: അതെ അല്ലേ, ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. വിജയേട്ട, വിളിച്ചതിൽ വളരെ സന്തോഷം.
1: ഓക്കെ,
0: താങ്ക് യു വിജയേട്ട. ഓക്കെ.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747431174. Thank you.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? എവിടുന്നാണ്? മട്ടന്നൂർ പരിയാരം. ഓക്കെ, എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടിലെ മൂന്ന് മക്കളുണ്ട്, ഭർത്താവുണ്ട്.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറയാവോ?
1: ഭർത്താവ് സിറാജ്, മോള് നജ, മോൻ അസീം, ചെറുത് ഫർജാൻ.
0: ഓക്കെ, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
1: ഒരു വണ്ടിയിൽ പോകുന്നതാണ്, ഡ്രൈവറാണ്.
0: ഡ്രൈവറാണ്. ഓക്കെ, ഇപ്പൊ നാട്ടിൽ തന്നെയാണോ അല്ലെ പുറത്താണോ? ബാംഗ്ലൂരാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇഷ്ട ഗാനങ്ങളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇഷ്ട ഗാനങ്ങളിൽ ഏത് പാട്ട് കേൾക്കാൻ വേണ്ടിട്ടാ വിളിച്ചേ?
1: ഒരുപാട് ഗാനങ്ങളുണ്ട്.
0: പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ടുണ്ടാവല്ലോ. ചിത്രചേച്ചി പാടി മനോഹരമാക്കിയ പാട്ടാണ്. ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടോ? ആ വരികൾ അത്രയേറെ നൊസ്റ്റാൾജി തരുന്ന ഒരു പാട്ടാണ് അല്ലേ? കാത്തിരിക്കും പോലുള്ള വരികൾ. അതെ അതെ. പാട്ട് പാടാറുണ്ടോ? ചെറുതായിട്ട് എനിക്ക് രണ്ടു വരി ഏതെങ്കിലും ഒരു പാട്ട് പാടിത്തരാവോ? ഏതായാലും മതി. കുഴപ്പമില്ല, മുട്ടെന്ന് മനസ്സിൽ നമ്മുടെ വായിൽ എപ്പോഴും ഇങ്ങനെ ചുണ്ടിൽ ഇങ്ങനെ തത്തി കളിക്കുന്ന പാട്ടുകളുണ്ടാവില്ല, അറിയാതെ വന്നു പോകുന്ന. സന്തോഷം, വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പാട്ട് ആർക്കൊക്കെ വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
1: ഫാമിലി മെമ്പേഴ്സിന്, ഫ്രണ്ട്സിന്.
0: ഓക്കെ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ? ഇപ്പോഴും കീപ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലേ? എങ്ങനെയാണ്, ഗെറ്റ് ടുഗദറൊക്കെ സംഘടിപ്പിക്കാറുണ്ടോ? ഓക്കെ, അതൊരു വലിയൊരു കാര്യമാണ് അല്ലേ? ഒരുപാട് നാളത്തെ അല്ലേ ഒരാൾ ഓരോരോ മേഖലയിലേക്ക് കടന്നുപോയി വീണ്ടും അത് കണ്ടുമുട്ടുമ്പോ അതൊക്കെ ഷെയർ ചെയ്യുമ്പോഴുള്ള അവരൊരു സന്തോഷം വേറെ തന്നെയാണ് അല്ലേ? ആണോ, ഗ്രൂപ്പ് തന്നെ ഉണ്ടാവും അല്ലേ? വാട്സ്ആപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാവും. ഇപ്പൊ അങ്ങനെയാണല്ലോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാൻ തോന്നുന്നു. ഇപ്പൊ വിളിച്ചാല് വളരെ സന്തോഷം. വീണ്ടും വിളിക്കുക കേട്ടോ. എല്ലാവരെയും തിരക്കിയതായിട്ട് പറയാം.
1: ഓക്കെ, താങ്ക് യു.
0: പാട്ട് കേട്ടോളൂ.
1: ഓക്കെ.

0: മരച്ചില്ലകൾ കുലുക്കി താഴെ വീഴ്ത്തി വേദനിക്കുന്ന അമ്മയുടെ മക്കളെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന ഭീമസേനനോട് ക്ഷമിക്കാനറിയില്ല അദ്ദേഹത്തിന്. ഇന്ദ്രപ്രസ്ഥത്തിലെ പുത്തൻ മാളികയിൽ സ്ഥലജല വിഭ്രാന്തിയിൽ പെടുത്തി ആക്ഷേപിച്ച് ചിരിച്ച പാഞ്ചാലിയുടെ മുഖവും മറക്കാനാവില്ല അദ്ദേഹത്തിന്.
1: ജന്മസിദ്ധമായ കവചകുണ്ഡലങ്ങൾ ചോദിച്ചു വാങ്ങി അർജുനനൊഴികെ ആരെയും കൊല്ലില്ലെന്ന് പ്രതിജ്ഞയെടുപ്പിച്ചു. ശരീരവും മനസ്സും തളർത്തിയിട്ടാ ആ പുതിയ അമ്മ സ്വന്തം മകനെ അടർക്കളത്തിലേക്ക് അയച്ചത്.
2: വിധവകൾ പെരുകുന്നു, ആൺമക്കൾ നഷ്ടമായ അമ്മമാർ പെരുകുന്നു, പടക്കളത്ത് മരിച്ചു വീഴുന്ന ഓരോ യോദ്ധാവിനെയും ഓർത്ത് വിലപിക്കാൻ സ്ത്രീകൾ.
3: യുദ്ധാനന്തര ഹസ്തിനാപുരയുടെ അകത്തളങ്ങളിൽ പരാജിത പക്ഷത്തിന്റെ പരിദേവനങ്ങൾ.
0: ആൾക്കൂട്ടം നോക്കി നിൽക്കെ ഒരു പെണ്ണ് പരിഹസിച്ച് കൈകൊട്ടി ചിരിച്ചപ്പോ ഉള്ളുലഞ്ഞു അങ്ങയുടെ മകന്റെ മനസ്സിലേക്ക് കനല് കോരിയിട്ട പാഞ്ചാലിയോട്, അച്ഛന്റെ ആദ്യം പറഞ്ഞ് പരിഹസിച്ച ആ നീജയോട്, പ്രതികാരം ചെയ്യാനിറങ്ങി തിരിച്ചവനാ എന്റെ ഭർത്താവ് അമ്മയുടെ മകൻ സുയോധനൻ.
3: മഹാഭാരത കഥയിലെ പ്രതിനായക സ്ഥാനത്തിരിക്കുന്ന ദുര്യോധനന്റെ ഭാര്യ ഭാനുമതിയുടെ തുറന്ന പറച്ചിലുകൾ.
1: സുയോധനന്റെ സൗഹൃദത്തിന് പകരമാവില്ല ഭാരത സിംഹാസനവും കുന്തി മഹാറാണിയുടെ പുത്രപദവിയും എന്നാണ് ധീരനായ കർണൻ മറുപടി നൽകിയത്.
3: പ്രഥമ കൗന്ദയൻ എന്ന സ്ഥാനത്തോടൊപ്പം ഭാരത സിംഹാസനവും മരണാനന്തര ബഹുമതിയായി ലഭിച്ച അംഗരാജ കർണന്റെ ഭാര്യ വൃഷാലിയുടെ വിചാരങ്ങൾ.
2: ആയിരങ്ങൾക്ക് ആശ്രയമായ ആരാധനാമൂർത്തി, കേശവനെ ശപിച്ച നീച സ്ത്രീ എന്ന വിശേഷണമല്ലേ ഇനി ഗാന്ധാരിക്ക്?
3: നൂറുമക്കളിൽ ഒരാൾ പോലും അവശേഷിക്കാതെ യുദ്ധമുഖത്ത് നെഞ്ച് തകർന്നും തുടയില്ല തകർന്നും വീണു മരിച്ച ധീരയോദ്ധാക്കളുടെ കൗരവമാതാവ് ഗാന്ധാരി ദേവി.
1: അപമാന ശരങ്ങളേറ്റ് നിലംപതിച്ച എന്റെ പതിയെ കൈപിടിച്ചുയർത്തിയത് സുയോധനനാ. കർണനും സുയോധനനും ഗാഢ സൗഹൃദത്തിന്റെ വിശ്വമാതൃകയാ.
3: അധികാര തർക്കത്തിന്റെ അടക്കം പറച്ചിലുകൾ ഒടുവിൽ പൊട്ടിത്തെറികളാവുകയാണ്. ദുരന്തങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഇരുൾ വനങ്ങളിലൂടെ കനൽപാതകൾ താണ്ടുന്ന വിധവകളുടെ വിരഹവില്ലാപ്പം.
0: ന്യായവാദങ്ങളുടെ കഞ്ചുകമണിയിക്കാൻ ആരും വരില്ല. കൗരവകുമാരന്മാരുടെ കബന്ധങ്ങളിലും കുരുപത്നിമാരുടെ കണ്ണീരിലും വിജയം കണ്ടെത്തുകയല്ലേ പൗരജനവും പാണ്ഡവ ബന്ധുക്കളും.
3: റേഡിയോ മലബാറിന്റെ അവതാരകരുടെ അഭിനയത്തികവിന് ഒരവസരം കൂടി. ഭാനുമതി.
1: ചില വന്യമൃഗങ്ങളിൽ മാത്രം കാണുന്ന ക്രൂരതയാ തുടയെല്ല് തകർത്ത് വേദനയുടെ അഗാധതയിലേക്ക് തള്ളിവിട്ട് ക്ഷിപ്രമരണം പോലും അനുവദിക്കാതെയാ സുയോധനനെ.
0: സ്യമന്ത പഞ്ചകത്തിൽ തുടയെല്ല് തകർന്ന് വേദന കൊണ്ട് പുളഞ്ഞ് രണ്ട് പകലും ഒരു രാത്രിയും സഹിച്ച് കിടന്നില്ലേ? പിന്നെ ഇതൊക്കെ സഹിക്കാൻ ഭാനുമതിക്കാവണം. ആവും.
3: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 ഭാനുമതി.
4: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409029789896. നമ്മുടെ അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
5: ഹലോ
4: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. പറയൂ.
5: നമസ്കാരം.
4: ബിജുവേട്ടനല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നെവിടെയാ, വീട്ടിലാണോ അല്ലേ വർക്ക്? പിന്നെ ഭക്ഷണം കഴിച്ചോ അല്ലെ? ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോവോ? വീട്ടിൽ കഴിക്കാൻ പോകും അല്ലേ. അപ്പൊ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്? വെയിലിന്റെ ഒരു തൂവൽ എന്ന് പറയുന്ന തുടങ്ങി ദാസേട്ടൻ പാടി മനോഹരമാക്കിയ ഒരു പാട്ട്. പാടി നോക്കുന്നോ?
5: ആയിക്കോട്ടെ. ജ്യോതിമയ്യാഷത്തിനെ വെള്ളിച്ചാമരമ്പി മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം.
4: അടിപൊളി, സൂപ്പർ. ഓക്കെ, അപ്പൊ ഈ പാട്ട് നമുക്ക് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേൾപ്പിക്കേണ്ടത്? എല്ലാ ശ്രോതാക്കൾക്കും. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പൊ പാട്ടൊക്കെ കേട്ട് മെല്ലെ വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക.
5: താങ്ക് യു.
4: ഓക്കെ, അപ്പൊ പാട്ട്. ഓക്കെ.

0: കിളി കൂടൊഴിഞ്ഞു.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തതാരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇതാരാണ്?
2: നമസ്കാരം, ബൈജല്ലേ?
1: അതെ,
2: ആ ഞാൻ രവീന്ദ്രനാണ്, മുഴക്കുന്ന്.
1: ആ മുഴക്കുന്ന് കടുക്കാപ്പാലം.
2: കടുക്കാപ്പാലം.
1: എന്തൊക്കെയുണ്ട് വിശേഷം?
2: എന്തല്ല, അങ്ങനെ പോകുന്നു.
1: സുഖല്ലേ?
2: ആ അങ്ങനെ പോകുന്നു.
1: വർക്കൊക്കെ ഉണ്ടോ?
2: ആ വർക്കുണ്ട്, ഇപ്പൊ യൂണിഫോമിന്റെ എല്ലാം തിരക്കാണ്.
1: ഉണ്ട് അല്ലേ, ഓക്കെ.
2: പിന്നെ ടൈപ്പിംഗ് ഉണ്ട് ഉച്ചവരെ.
1: ആ ഉച്ചവരെ
2: കുറച്ച് അതിന്റെ എല്ലാം കഴിഞ്ഞിട്ട്.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്?
2: ഇന്ന് നമ്മൾ പഴയ ഒരു പാട്ട്, ഞാൻ അധികം പഴയ പാട്ടാണ് ആവശ്യപ്പെടലേ, കാവ്യമേളയിലെ സ്വപ്നങ്ങൾ പാട്ടില്ലേ?
1: ആ പാടിക്കോ, രണ്ടുപേരും കൂടി പാടാ.
2: സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ില്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങൾ
1: സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. അപ്പൊ ഈ പാട്ട് നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേൾക്കാം അല്ലേ? ഭക്ഷണം കഴിച്ചില്ലല്ലോ അല്ലേ?
2: ഇല്ല ഇല്ല.
1: ഓക്കെ,
2: റേഡിയോ മലബാറിലെല്ലാവർക്കും,
1: ഓക്കെ,
2: നമ്മളെ വീട്ടുകാർക്കും,
1: ഓക്കെ, എല്ലാവർക്കും.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്ത ധാരണ നോക്കാം. ഹലോ.
3: ഹലോ, രമേശനാണ് മുടോളിയിൽ നിന്ന്.
2: രമേശേട്ടൻ മുടോളിയിൽ നിന്നും.
3: ആ,
2: എന്തൊക്കെയുണ്ട്? കൊറേ നാളായാലും വിളിച്ചിട്ടല്ലേ.
3: ആ, വിളിച്ചിട്ട് കിട്ടാറില്ല. പിന്നെ ഭാഷപ്പെടു ഗാനങ്ങൾ എഴുതി അയക്കാറുണ്ട്.
2: എഴുതി അയക്കാറുണ്ട്. ഓക്കെ, സന്ദേശ ഗാനങ്ങൾ അല്ലേ?
3: സന്ദേശം.
2: ആ, ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ട്? ചെറിയ പനിയായാലും നമ്മള് ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് എന്താ പറയാ, പല പല അസുഖങ്ങളാണ് ഇപ്പം ഓരോ സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ

0: എന്താ പറയാ, ആകെ അല്ലേ അസുഖമയമാണ് മഴക്കാലം അല്ലേ. അപ്പൊ അതിന്റെ അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഇന്ന് രമേശേട്ടാ ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്?
1: എനിക്ക് സ്വാഗതത്തിലെ ഒരു വേണുഗോപാല് പാടിയ ഒരു പാട്ടിനാണ്.
0: ആ ജി വേണുഗോപാല് ശ്രീകുമാറൊക്കെ പാടിയിട്ടുണ്ട് അതില് ആ പാട്ട്.
1: മഞ്ഞ ചിറവുള്ള വെള്ളരിപ്രാവിൽ
0: നല്ല പാട്ടാണത്.
1: നല്ല പാട്ടാണ്.
0: മഞ്ഞ ചിറകുള്ള വെള്ളരിപ്രാവേ അല്ലേ? ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിട്ടാണ് രമേശേട്ടാ?
1: എനിക്കും എന്റെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും, പിന്നെ റേഡിയോ മലബാറിലുള്ള എല്ലാവർക്കും, മലബാർ കേൾക്കുന്ന എല്ലാവർക്കും,
0: എല്ലാവർക്കും വേണ്ടിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പാട്ട് കേൾപ്പിക്കാം. അപ്പൊ അസുഖമൊക്കെ പെട്ടെന്ന് തന്നെ ഭേദാവട്ടെ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?
1: ഓക്കെ
0: ഓക്കെ രമേശേട്ടാ, പാട്ട് കേട്ടോളൂ.

0: ஸ்பிரிச்சுவல் பாட்டிக் அண்ட் பியூட்டி பார்லர் செகண்ட் ஃப்ளோர் லிங்க்ஸ் மால் மட்டனூர் கல்யாணம் என்கேஜ்மெண்ட் ஃபங்க்ஷன் ஏதுமாவட்டே பார்ட்டி வெയർ നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക് എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ് സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മാൾ മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: നായാട്ടുപാറ.
1: എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? അപ്പൊ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്?
2: ഇന്ന് ഭാഗ്യമുദ്ര എന്ന ചിത്രത്തിലെ ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് സംഗീതം
1: പാടിക്കോളൂ.
2: മധുരപ്രതീക്ഷതൻ പൂങ്കാതിൽ വെച്ചിരുന്നുള്ള പാട്ടാണ്.
1: ഒരു രണ്ടു വരി ഒന്ന് ശ്രമിച്ചുകൂടെ?
2: രണ്ടു വരിയാ. മധുരപ്രതീക്ഷതൻ പൂങ്കാവിൽ വെച്ചൊരു മണിവേണു ഗായകനെ കണ്ടുമുട്ടി അനുരാഗയമുലതൻ തീരത്തു വെച്ചൊരു അജപാല ബാലികയെ കണ്ടുമുട്ടി ഒരു അജപാല ബാലികയെ കണ്ടുമുട്ടി.
1: അടിപൊളി.
2: അനുപല്ലവി സൂപ്പറാണ്. അനുപല്ലവിയെ കൂടുതൽ ഇഷ്ടമാണ്.
1: നല്ലൊരു
2: പാട്ടാണ്
1: ഈ പാട്ട്. ആർക്കൊക്കെ
2: വേണ്ടി ഈ പാട്ട്? ഈ പാട്ട് പ്രത്യേകിച്ച് വേണ്ടത് എന്റെ അമ്മക്ക് വേണ്ടിട്ടാണ്.
1: അമ്മയ്ക്കാണ്? അമ്മയുടെ പേര് പറയോ?
2: അമ്മേന്റെ പേര് വസന്ത എന്നാണ്.
1: വസന്ത.
2: അമ്മ ഒരുപാട് അമ്മ പണ്ടൊക്കെ പാടാറുണ്ടായിരുന്നു.
1: ചെറുതായിട്ടേ
2: ഉള്ളു. അപ്പൊ അമ്മ ഇങ്ങനെ അടുക്കളയിൽ നിന്നൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് നമുക്ക് ഇങ്ങനെ പാടിത്തരുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ അതായത് കറി വെക്കുമ്പോഴും ചോറ് വെക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെ പാടിത്തരുന്ന ഒരു പാട്ടാണ്. എപ്പോഴും അധികം പാടിത്തരുന്ന പാട്ടാണ്
1: ഈ പാട്ടാണ്.
2: ഞാൻ എപ്പോ അധികം ഓർമ്മിക്കും
1: ഈ പാട്ട് കേൾക്കുമ്പോ. അമ്മ ഓർമ്മ വരും അല്ലേ?
2: അതെ അതെ. ഒരുപാട് പാട്ടുകളുണ്ട്. പഴയ പാട്ടിനോട് ഒരുപാട് ഇഷ്ടമാണ്. എന്താന്ന് വെച്ചാൽ അമ്മ ഒരുപാട് പാടിത്തരുന്ന പാട്ടുകളുണ്ട്. ഓരോ ഭക്ഷണത്തിന്റെ ആ ടേസ്റ്റിൽ പോലും പാട്ടിന്റെ മാധുര്യം കൂടി
1: ഉണ്ടാവും.
2: അതാണ്.
1: അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പാട്ട് തിരഞ്ഞെടുത്തത്.
2: അതുകൊണ്ടാണ് ഈ പാട്ട് എടുത്തത്.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾപ്പിക്കാം. അമ്മ കേൾക്കുന്നുണ്ടാന്ന് കേൾക്കുന്നു. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. വിളിച്ചതിൽ വളരെ സന്തോഷം.
2: ഓക്കെ
1: ഓക്കെ, ഇതാ പാട്ട് കേൾക്കാം.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? പറഞ്ഞോളൂ.
1: സരോജിനി പാണലാടുന്നു.
0: സരോജിനി ചേച്ചി പാണലാടുന്നാണ് വിളിക്കുന്നത്. ഇന്ന് ഏത് പാട്ടുമായിട്ടാണ്?
1: പാട്ട് തമ്പ്രാൻ തൊടുത്തത് മലരമ്പ്, തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്, ദാഹിച്ചു മോഹിച്ചു തവസിരുന്നു, തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്. ആ പാട്ടുണ്ട്.
0: ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്?
1: ആർക്ക്? എല്ലാവർക്കും.
0: എല്ലാവർക്കും, എല്ലാ ശ്രോതാക്കൾക്കും,
1: പിന്നെ കുടുംബശ്രീയിലെ അവർക്കും.
0: കുടുംബശ്രീയിലെ എല്ലാ അംഗങ്ങൾക്കും അല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. നമ്മുടെ സമയം ഇങ്ങനെ തീരാൻ പോവുകയാണ്. അപ്പൊ ചേച്ചിയാണ് ലാസ്റ്റ് കോളർ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. വീണ്ടും വിളിക്കാം കേട്ടോ.
1: ശരി,
0: പാട്ട് കേട്ടോളൂ.
1: ആയിക്കോട്ടെ.

പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ഇഷ്ടഗാനങ്ങളിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. സ്റ്റുഡിയോയിൽ സാങ്കേതിക സഹായവുമായി കൂടിയുണ്ടായിരുന്നത് ചന്ദ്രലേഖ മല്ലിശ്ശേരി.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
4: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744. Thank you.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിങ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷനൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളിൽ

സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ. അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാൽ മതി അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

കൂടിയുഷസ്സു വന്നു ഭാവി വധുവിൻ രൂപം തേടി മനസ്സുണർന്നു എന്റെ മനസ്സുണർന്നു ഉദയ സൂര്യ തിലകം ചൂടി ഉഷസ്സു വന്നു ഭാവി വധുവിൻ രൂപം തേടി മനസ്സുണർന്നു എന്റെ മനസ്സുണർന്നു എന്റെ മനസ്സുണർ

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

ആര്യൻ, ശ്വേതാമോഹൻ എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം വാലാട്ടി, ടെയിൽ ഓഫ് ടെയിൽസ്. ഇനി സ്വർഗത്തേക്കാൾ സുന്ദരം എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും രഞ്ജിനി ജോസും പാടിയ ഗാനം കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
4: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
3: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഞങ്ങൾ ഇന്ന് കൊട്ടിയൂരാണുള്ളത്. ഒരുപാട് ഭക്തരുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു ഭക്തനുണ്ട്, നമുക്ക് അവരെ പരിചയപ്പെടാം. പേരെന്താ?
1: വിജയനാഥൻ. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്, രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഇത് നല്ല തിരക്കാണ്, എന്നെങ്കിലും ഞങ്ങൾക്ക് നന്നായിട്ട് തൊഴാനും ഒക്കെ പറ്റി. എല്ലാം അടുക്കും ചിട്ടയായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നു. സ്വയംഭൂവായ ഒരു ശിവനെയാണ് ഇവിടെ കാണുന്നത്. ആ സ്വയംഭൂവിനെ ഒന്ന് കണ്ട് തൊഴുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രധാന്യമെന്ന് പറഞ്ഞാൽ ഈ വർഷത്തിൽ ഈ കെട്ടിയിരുന്ന കാര്യങ്ങളെല്ലാം ഇവർ കത്തിച്ച് കളയുകയാണ് ഇവിടെ. ഈ രണ്ടാമതാണ് ഈ ഒരു വർഷാവർഷം ഉണ്ടായിരുന്ന വാള് കൊണ്ടുവന്ന് അത് ഈ ഏഴരക്കെ ഇല്ലോയെന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇല്ലത്തിൽ അവരും ഇതിൻ്റെ ഈ വാള് കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ ഇതിലാണ് ഞാനിവിടെ വന്നതും. ഈ രണ്ടും എനിക്കതുകൊണ്ടുള്ള വളരെ ജീവിതത്തിലൊരു ഭയങ്കര നേട്ടവും ആരോഗ്യത്തിനും. ഞാൻ നല്ല ആരോഗ്യം അല്ലാത്തൊരു മനുഷ്യനായിരുന്നു, ആരോഗ്യത്തിനൊക്കെ നല്ല വ്യത്യാസമുണ്ട്.
0: കഴിയുന്ന കാലത്തോളം വരാനുള്ള ആഗ്രഹം.
1: ഞാൻ ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാനിവിടെ വരും തീർച്ചയായിട്ടും.
2: എൻ്റെ പേര് തങ്കമണി. ഞങ്ങൾ രണ്ട് വർഷമായിട്ട് വരുന്നു. ആദ്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര അനുഭവവും സന്തോഷവുമായിരുന്നു. ഇവിടെ വന്ന് തൊഴിച്ചിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആരോഗ്യപരമായിട്ടും എല്ലാം വളരെ സന്തോഷമാണ്. പറ്റുന്ന സമയം അത്രയും വരണം എന്നാണ് ആഗ്രഹം.
0: എങ്ങനെയായിരുന്നു യാത്ര ഇങ്ങോട്ടേക്ക്?
2: ഞങ്ങൾ ട്രെയിനിനാണ് വന്നത്, ബുക്ക് ചെയ്തൊക്കെ ആയിട്ടാണ് വന്നത്.
0: അപ്പോൾ നല്ല ഹാപ്പിയാണ്.
2: ആ ഹാപ്പിയാണ്.
3: എവിടുന്ന്
0: വരുന്നത്?
3: പാലക്കാട്.
0: കുറേ വർഷമായോ അമ്പലത്തിൽ
3: വരുന്നത്?
0: എന്താണ് ഈ വർഷം ഇങ്ങനെ ഇവിടെ തൊഴണമെന്ന് ഒരു ആഗ്രഹം?
3: പെട്ടെന്ന് വിചാരിച്ചു, വരണം തോന്നി വന്നു, വണ്ടി എടുത്ത് വന്നു.
0: ഇതിനെ കുറിച്ച് മുന്നേ കുറെ കേട്ടിട്ടുണ്ടാവും?
3: കേട്ടിട്ടുണ്ട്, വരാൻ സാധിച്ചിട്ടില്ല.
0: എങ്ങനെയുണ്ടായിരുന്നു
3: യാത്രയൊക്കെ? കുഴപ്പമില്ല. രണ്ടര മണി മൂന്ന് മണിക്ക് വന്നാണ് ക്യൂ നിൽക്കാനാണ്.
0: വേറെ ഇറക്കി വന്നിട്ടുള്ള കൂടെ
3: അവരൊക്കെ പിന്നാലെ പെട്ടു, ആൾക്കാരൊക്കെ പിന്നാലെ പെട്ടു. രണ്ടാളും മുമ്പിലുണ്ട്, അങ്ങോട്ട് ഇങ്ങോട്ട് പിരിഞ്ഞു കഴിഞ്ഞു. ഭഗവാനെ കാണിക്കുന്ന കൊണ്ട് കൈകാലം മുടക്കൂലാണ്ട് മഹായാതിനെ പ്രാർത്ഥിക്കുക. ഏകശക്തി പരാശക്തി ഏകബലം മഹാബലം എല്ലാ അയാളും. നമ്മൾ ആരും ഒന്നുമല്ല, നമ്മളാരും ഒന്നുമല്ല, നമ്മളൊക്കെ ഒരു പുഴുക്കൾ, നിസ്സാര പുഴുക്കൾ. പ്രാർത്ഥിക്കാൻ ചെയ്യുക, അത്രേ ഉള്ളൂ.
0: എത്ര മണിക്കറായി?
4: മൂന്ന് മണിക്ക് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ട് മണിക്ക് വടകര നാദാർ റോഡ് എന്ന് പറയും ഞങ്ങളുടെ സ്ഥലം, അവിടെ നിന്ന് കയറിയതാ. മൂന്ന് മണിയായിട്ടുണ്ടാവും ഇവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട്. കുളിയെല്ലാം കഴിഞ്ഞു
5: അവിടെ ക്യൂന്ന് ഇവിടെ എത്തിയതാണ്. നാലരക്ക് നിൽക്കുന്നുണ്ട് ക്യൂ.
0: അപ്പോൾ എങ്ങനെയാണ് ഭക്ഷണമൊക്കെ കയ്യിലൊന്നും കരുതിയിട്ട്?
5: ഒന്നും കരുതിയിട്ടില്ല.
0: ഇല്ല,
5: ഇതുവരെ ഇങ്ങനെ തിരക്കിലായിട്ടില്ല.
4: വെള്ളമെല്ലാം ഇവിടുന്ന് തന്നിട്ടുണ്ട്.
5: ഇവിടുന്ന് തന്ന കാപ്പി വെള്ളമെല്ലാം ഇവിടുന്ന് കിട്ടി.
0: എങ്ങനെ വരാറുണ്ടോ ഈ അമ്പലത്തിൽ?
5: ഇപ്പം പത്ത് വർഷം മുന്നേ വന്നതാ, പത്ത് വർഷത്തോളായി വരാ. ഇപ്രാവശ്യം ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം വരണമെന്ന് വിചാരിച്ചത്, പക്ഷേ വരാൻ പറ്റിയില്ല. അപ്പോൾ ഈ വർഷം ഒന്ന് വരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ വന്നു. അമ്മ വന്നിട്ടുണ്ട്, ഞങ്ങളൊരു ബസ്സിന് ആള് വന്നതാ. ഓ,
0: അമ്മ എത്ര വർഷമായി വരുന്നത്?
6: ഞാൻ കുറേ വർഷമായി വരുന്നു. ഒരു പ്രാവശ്യം വന്നാൽ പിന്നും പിന്നും വരണമെന്ന് തോന്നുന്നു. ആ സമയം വരുമ്പോൾ നമുക്ക്
4: കഴിയൂലെന്ന് വിചാരിച്ചാലും നമുക്ക് വരണം എന്ന് തന്നെ തോന്നുന്നുണ്ട്. കാലിന് കാലിന് സുഖമില്ലാത്ത പോലെയല്ല, എന്നാലും എല്ലാവരും വരും.
7: പേര് സുധീർ പ്രകാശ്.
0: എത്ര മണിക്കൂറായി ഇവിടെ ക്യൂ
7: നിൽക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഒരു രണ്ട് രണ്ടര മണിക്കൂറിന് മേലെയായി. രാവിലെ ഒരു മൂന്ന് മണിക്ക് വന്നതാണ്, കുറ്റിയാടി നിന്നാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യം വന്നത്. ഇപ്പോൾ ഒരു അഞ്ച് കൊല്ലമായി കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ വന്നിട്ടില്ല, അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. അതിനുശേഷമാണ് ഇപ്പം നടപ്പന്തൽ ഒക്കെ നല്ല നവീകരിച്ചിട്ട് നല്ല ഉഷാറാക്കിയിട്ട് ഇവിടെ വന്നത്.
0: എവിടുന്ന്
8: വരിക? ചെങ്ങന്നൂർ.
0: ചെങ്ങന്നൂർ.
8: ചെങ്ങന്നൂർ.
0: എപ്പോഴും വന്നു ഇവിടെ?
8: ഞങ്ങൾ രണ്ട് ദിവസമായി വന്നിട്ട്.
9: ഞങ്ങൾ ഇന്നലെ രാജരാജേശ്വര ക്ഷേത്രത്തൊക്കെ തൊഴുതിട്ട് ഇന്ന് രാവിലെ ഇവിടെ വന്ന്. ഇവിടെ ഏഴ് മണി ഒക്കെ ഇവിടെ വന്ന് 12 മണിക്ക് നിൽക്കുവാണ്.

0: മോനു എത്ര സമയമായി ക്യൂ നിൽക്കുന്നേ?
1: എനിക്കറിയില്ല.
2: സമയം അറിയില്ല. അമ്മയോട് ചോദിച്ചോ എന്തെങ്കിലും കഴിച്ചോ, ഭക്ഷണമൊക്കെ കഴിച്ചോ, വെള്ളമൊക്കെ കയ്യിലുണ്ടോ? കഴിച്ചു. എങ്ങനെയുണ്ട് വന്നിട്ട്? ആദ്യമായിട്ട് വരുവാണോ?
1: ആദ്യമായിട്ട്.
2: എവിടെ സ്ഥലം?
1: പൂക്കാട്.
3: വടകര. വടകര.
2: വടകരയാണ്. കുറെ പേരുണ്ടോ വന്നിട്ട്? നിങ്ങള് എങ്ങനെ എല്ലാരും കൂടിട്ട്
3: കാറിലോ?
2: കാറെടുത്തിട്ട് വന്നതാ.
3: വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല ഇല്ല,
2: മഴയില്ലാത്തതുകൊണ്ട്
3: ഒന്നും പറയാനില്ല. ശ്രദ്ധിക്കണം.
4: ഞങ്ങൾ വടകര വില്യാപ്പള്ളി കുളത്തൂരി എല്ലാ വർഷവും വരുത്തുന്നുണ്ട്. ഈ വർഷം കൂടുതൽ ഭക്തജനങ്ങളുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കൂടുതൽ ഭക്തർ ഒഴുകി വരുന്നുണ്ട്. ഒത്തിരി ആളുകൾ വന്നായിരുന്നു. പരിമിതി സ്ഥലം തന്നെയാണ്. അതിപ്പോൾ പുറത്ത് അത് പാർക്കിങ്ങും കാര്യങ്ങളും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ആ പാലത്തിൻ്റെ സൈഡിലും ഭയങ്കര ക്യൂ ആയിരുന്നു. ഈ പ്രാവശ്യം ഫ്രീ ആയിട്ട് നടന്ന് വരാൻ പറ്റിയിട്ടുണ്ട്. സമയം വരണം. ഇവരെ ഒരു ഉൾവിളിയുണ്ട്. കാരണം ഇവിടെ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും വരാനുള്ള, അതുകൊണ്ടാണ് ക്യൂ നിന്നിട്ട് തന്നെ തൊഴാനുള്ള അറിഞ്ഞു തുടങ്ങി. കാരണം മുമ്പ് 5 വർഷം മുന്നേ വരുമ്പോൾ ഇത്രയും, ഈ വർഷമാണ് കൂടുതൽ ആളെ കർണാടകയിൽ നിന്ന് ബസ്സെല്ലാം വരുന്നുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ തീർത്ഥാടകർ കൂടുതലായിട്ട് വരുമ്പോൾ.
5: എൻ്റെ പേര് ശശീന്ദ്രൻ. ഞാൻ കോഴിക്കോട് നന്മണ്ട ബാലുശ്ശേരി നിന്നാണ് വരുന്നത്. ഇവിടെ വന്നു നോക്കുമ്പോൾ 2 മണിക്കൂറിലധികം നിൽക്കുകയാണ്. പിന്നെ ചളിയുടെ ഭയങ്കര വാസനയാണ്. മൊത്തത്തിൽ സൗകര്യവും ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇവിടുന്ന് ഇറങ്ങിപ്പോണെങ്കിലൊന്ന് പെണ്ണുങ്ങളെ കാര്യം സ്ത്രീകളും ഈ വഴിയിൽ നിന്ന് പോകാൻ പറ്റൂല. മൂത്രമൊക്കെ ഒഴിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 മണിക്കൂറിലധികം നിൽക്കുന്നത്. അപ്പോൾ ഷുഗറിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണിത്. ഇവിടെ തുറന്ന് വിടുന്നതും വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന് പ്രത്യേക പൂജ എന്തുള്ളത് കൊണ്ടായിരിക്കാം എന്നാണ് തോന്നുന്നത്. ഗ്യാപ്പ് ഇരുന്നത് ഒരു പൂജ കഴിഞ്ഞ് പിന്നെ ഒരു ഗ്യാപ്പ്. പിന്നെ തിരക്കാണ്, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഒന്നും വലിയ മഴയാണ് കാര്യങ്ങൾ. ആദ്യം അങ്ങനെ അല്ലായിരുന്നു. ഇപ്പം കർണാടക, തമിഴ്നാട്, ആന്ധ്ര എല്ലാ സ്ഥലത്തും കൂടുതൽ ആൾ വരുന്നുണ്ട്. ബാക്കി കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്തായാലും നമ്മൾ ഏതായാലും വന്ന ദർശനം അത് ആണല്ലോ നമ്മളെ മുഖ്യമാക്കും. അത് കഴിഞ്ഞിട്ടേ പോകും. എത്രയായാലും അസുഖമുള്ള ഒരാളാണ്, എന്നാലും ദർശനം കഴിഞ്ഞിട്ട് പോകും. ഇനിയും വരും. ആ വരെ വരുമോ? ഇതിപ്പോൾ 4 ഞങ്ങളൊരു 23 പേരുണ്ട് ബാലുശ്ശേരി.

0: കുറേ വർഷം മുന്നേ
1: ആ വന്നിട്ടുണ്ട്.
2: കടമേരി.
0: കടമ്പേരിയിൽ നിന്ന്
2: ദേവി.
0: ദേവി എത്ര വർഷമായി ഇവിടെ കുട്ടിയൂരേക്ക് വരാൻ?
2: ഇവിടെ കുറച്ച് ഒരു അഞ്ചാറ് കൊല്ലം നടന്നു വന്നു.
0: നടന്നു വന്ന് അതിന്റെ ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് പറയാം.
2: നല്ലതാ, നല്ല എല്ലാ വീട്ടിലും കാര്യം ഇറങ്ങി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടാ വരിക. നല്ല വളർന്നിക്കാറോടി നടക്കുക, നല്ലത്
0: നിങ്ങൾ എത്ര പേരാ ഇപ്പൊ വരാറ്?
2: കൊറേ ആള് വരും. നമ്മളെ നടന്ന് വന്നിട്ടില്ലാ.
0: നിങ്ങൾ നടന്നു വരാറാന്ന് പതിവ് പറഞ്ഞു. എത്ര വർഷമായി അങ്ങനെ ഇളനീർ കാർ കൂടെ വരുന്നത്?
1: 4 വർഷമായി. 40 വർഷം
0: എന്നിട്ട് നടന്ന് കടമ്പേരി നിന്ന് ഇങ്ങോട്ടേക്കുള്ള യാത്ര. ചേച്ചിയുടെ പേര്?
1: ശോഭ.
2: കഞ്ഞിപ്പുരയിൽ നിൽക്കും.
0: കഞ്ഞിപ്പുരയിൽ നിൽക്കും.
2: ആ എന്നിട്ട് ആടുന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓരോ കൂടെ പിന്നെയും പിറ്റൊന്ന് നടക്കുക.
0: പിന്നെ എത്ര ദിവസം എടുക്കും ഇങ്ങോട്ടേക്ക്?
2: ഒരാഴ്ച എടുക്കൂല, എല്ലാം കൂടി ഒരാഴ്ചയായി.
0: കടമ്പേരിയിൽ നിന്ന് 1 ആഴ്ച മുന്നേ പുറപ്പെടും.
2: ആ നല്ല ഇതാ, നടന്നു വരിക.
0: എത്ര ദൂരമുണ്ട് കടമ്പേരിയിൽ നിന്ന്?
2: എത്ര ദൂരം?
1: ഒരുപാട്
2: അത് ഇളനിക്കാറോടി നടന്ന നല്ലതാന്ന് പറഞ്ഞു. ഇളനീര് ഇവിടുത്തെ കഞ്ഞിപ്പുര ഉണ്ട് ഞാളെ നാട്ടില്, ഒരു പുതുക്കുടി എന്നറിയും. അവിടുന്ന് ഓലോടി വരുന്നതാ പെണ്ണുങ്ങള്. ഒലിക്ക് സഹായിക്കുകയും ചെയ്യും, ഭക്ഷണം വെക്കുക സഹായിക്കാറുണ്ട്. പിന്നെ നല്ല നല്ല ഇതാ വന്നാല് നമുക്ക് അങ്ങ് നടന്ന് ഒന്നും ഉണ്ടാവില്ല, ഒരു ഒന്നും ഉണ്ടാവില്ല. നടന്ന് നമുക്ക് നടക്കുക നല്ല ഇതായിരിക്കും. നേരം
0: ഇപ്പോഴത്തെ അന്തരീക്ഷം എങ്ങനെയാ?
2: ഇപ്പം തിരക്കാം.
1: തിരക്കാം. അന്നേരത്തെ പോലെ അല്ല ഇന്ന്.
0: ഒരുപാട് വ്യത്യാസം.

0: ആർദ്രഗീതങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744. Thank you.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 ആർദ്രഗീതങ്ങൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10:00 ഗാനതരംഗം. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിലാദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ സുഗതകുമാരിയുടെ ഒരു പാട്ട് പിന്നെയും എന്ന കവിത കേൾക്കാം. ആലാപനം അജിത സത്യൻ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. ഇതിൽ കൊട്ടിയൂർ മകം കലംവരവിനെക്കുറിച്ച് സംസാരിക്കുന്നു നല്ലൂരാൻ സ്ഥാനികൻ ശ്രീ ഗണേശൻ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാവസന്തം. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ചവൃത്താന്തം. 8:30 ഗാനതരംഗം. ഇതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന ചിത്രത്തിലെ മുഴുവൻ ഗാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 താരസ്വരം. ഇതിൽ ചലച്ചിത്ര നടി ജയഭാരതിയുടെ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ രണ്ടാം ഭാഗം. 10:00 വളയം. ഇതിൽ എറണാകുളത്തെ എഡ്ഡിയുടെയും ശ്യാംജിത്തിൻ്റെയും ആലാച്ചിയിലെ സജുവിൻ്റെയും വിശേഷങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ചവൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരുകസേല. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകം ഒന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കായി വകയിരുത്തിയത് 2,074 കോടി രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 കോടി രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1,477 കോടി രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് യു ഡി എഫ് സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് ബി ജെ പി എം എൽ എ ബി ബി ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ യുവത തങ്ങളുടെ കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്രസഹമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇ പി എഫ് ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ മേയർ വി വി രാജേഷ്, എംഎൽഎമാരായ വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ എന്നിവർ പങ്കെടുത്തു. കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പുതുയുഗ കേരളം ലക്ഷ്യമിട്ടുള്ള 2026-2027 പുതുക്കിയ സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയാണിത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം.

0: കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി മാറ്റുന്നതിനും വ്യോമയാന മേഖലയുടെ വികസനത്തിനുമുള്ള പദ്ധതികൾ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുടെ ഗുണനിലവാരം ഉയർത്തൽ, വയോജനക്ഷേമം എന്നിവ ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ട്. സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റുന്നതിനുള്ള മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്തി.
1: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത് കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ്, കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും.
0: വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമിക് കോറിഡോർ രൂപീകരിക്കാൻ 50 കോടി രൂപയും അപൂർവ ധാതു ഇടനാഴിക്കായി 100 കോടി രൂപയും വകയിരുത്തി. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നിക്ഷേപകരെ ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ട് ഭൂമി ഏറ്റെടുക്കലിലെ തടസ്സങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ പ്രത്യേക സെൽ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഉയർന്ന ആരോഗ്യ ചികിത്സാ ചെലവ് കുറയ്ക്കാൻ സർക്കാർ ഇടപെടുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് 2 മെഡിക്കൽ കോളേജും ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജും ആരംഭിക്കും. ഇതിനായി 100 കോടി രൂപയും വകയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
2: എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. അത്യാഹിത ട്രോമ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. പകർച്ചവ്യാധികളെ ഫലപ്രദമായി തടയുന്നതിന് നടപടികൾ സ്വീകരിക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ആരോഗ്യ ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാൻ റീച്ച് കേരള പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മുതിർന്ന പൌരന്മാർക്കായി വയോജന പാർക്കുകളും പകൽ വീടുകളും ഫിറ്റ്നസ് സെന്ററുകളും ഒരുക്കും. വയോജന സേവനം ലക്ഷ്യമിട്ട് സിൽവർ ഇക്കണോമിക് പോളിസി വികസിപ്പിച്ച് നടപ്പിലാക്കും. ആശുപത്രികളിലും നഴ്സിംഗ് കോളേജുകളിലും സർക്കാർ അംഗീകാരത്തോടെ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെയും വനിതകളെയും കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യമേഖലയിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് ഫിഷറീസ് സബ് പ്ലാൻ ആവിഷ്കരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് 192 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. ഒരു റിപ്പോർട്ട്.
3: മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ സാധ്യതയൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി 232 കോടിയും ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സിറ്റിക്കായി 10 കോടിയും വകയിരുത്തി. ശാസ്ത്രബോധം വളർത്തുന്നതിനായി സ്കൂളുകളിൽ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ സ്ഥാപിക്കും. കോളേജുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആക്ടും സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും അവതരിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1477 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശവും ബജറ്റിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കും. നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള

0: തെളിവ് കയറ്റി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരി മരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. നഗരവികസനത്തിനായുള്ള കേരള അർബൻ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 10,000 MSME കൾ സംസ്ഥാനമൊട്ടാകെ ആരംഭിക്കുന്നതിനായി MSME ഗ്രോത്ത് പദ്ധതിക്ക് രൂപം നൽകും. ഇതിനായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ദ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവർണൻസ് വിത്ത് 80 കാഴ്ചവച്ച് പുതുയുഗ വികസിത കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ധനകാര്യവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരുമെന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് ബജറ്റ് അവതരണത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകണമെന്നും പല പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടലിന്റെ വക്കിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 1 രൂപയുടെ പോലും നികുതി വർദ്ധിപ്പിക്കാത്ത ബജറ്റാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് ഒരു ആശ്വാസ നടപടിയും ഇത്തവണത്തെ ബജറ്റിൽ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ധാതുഖനനമടക്കം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്ന നയമാണ് ബജറ്റിലുള്ളത്. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇത്. അതീവ ഗൌരവമായി കാണേണ്ട കാര്യമാണ്. സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെന്റ് നയം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഭൂപരിഷ്കരണം 2.0 എന്ന ബജറ്റ് പ്രഖ്യാപനം ഒരു മറയുമില്ലാതെ ഈ കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്.
0: ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് BJP MLA BB ഗോപകുമാർ. കേന്ദ്ര സർക്കാർ പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
3: ഓരോ പദ്ധതികളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഭാരതത്തിന്റെ അടിസ്ഥാന വികസന മേഖലയിൽ, അത് ഹൈവേ ആകട്ടെ, തുറമുഖങ്ങളാകട്ടെ, എയർപോർട്ടുകളാകട്ടെ, റെയിൽവേ സ്റ്റേഷനുകളാകട്ടെ, കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ പ്രോജക്ടുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിന് മറ്റൊരു പേര് നൽകി നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന, അവരെ പരിഹസിക്കുന്ന സ്വപ്ന പദ്ധതികളാണ് ഇന്നത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്.
0: ഇന്ന് അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്തിന് പുതിയ ദിശാബോധം നൽകുന്നതാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഇൻവെസ്റ്റ് കേരള സെൽ വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗിന്റെ ലക്ഷദ്വീപ് സന്ദർശനം പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് പരിസ്ഥിതി വകുപ്പ് ഒരുക്കിയ തീരദേശ ശുചീകരണ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ഇന്ന് പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ NRS ബാബു അന്തരിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. കേരള കൌമുദി ദിനപത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ, കലാകൌമുദി വാരികയുടെ എഡിറ്റർ, തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം മുൻ ഡയറക്ടർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. NRS ബാബുവിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ യോഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് CCRAS അന്താരാഷ്ട്ര യോഗ ദിന നോഡൽ ഓഫീസറും ആയുർവേദ റിസർച്ച് ഓഫീസറുമായ ഡോ സാനിയ സി കെ ക്ലാസ് എടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ USA ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 607 താഴ്ന്ന് 76,000

103ലും നിഫ്റ്റി 155 പോയിന്റ് നഷ്ടത്തിൽ 24013ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 2680 രൂപ താഴ്ന്ന് 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാം ആപ്പിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. സന്ദേശങ്ങൾ ഒരേ സമയം വ്യാപകമായി പ്രചരിപ്പിക്കാൻ ടെലിഗ്രാം വഴി സാധിക്കുമെന്നതിനാൽ സർക്കാരിന്റെ ഈ നടപടി അനാവശ്യമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജൂൺ 21 പുനഃപരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകമൊന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കായി വകയിരുത്തിയത് 2,074 കോടി രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 കോടി രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1,477 കോടി രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് BJP MLA BB ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി USA ഓസ്ട്രേലിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ,
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: ഹരിത സമൃദ്ധി.
6: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം വ്യത്യസ്തയായിട്ടുള്ള ഒരു കർഷകയാണ് ഇരിക്കുന്നത്.
1: ഇപ്പം കാഴ്ചകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ പച്ചക്കറികളുണ്ട്. പച്ചമുളക്, തക്കാളി, പയർ, പിന്നെ കറ്റാർവാഴ, ഒരുപാട് എണ്ണ ഉണ്ട്. പിന്നെ കുറേ ഫ്രൂട്ട് തൈകൾ, ലോങ്ങൻ, ബനാന, സപ്പോട്ട, മിയാസാക്കി മാംഗോ, മാംഗോ ഒരു 5-6 വിധത്തിലുണ്ട്. പിന്നെ ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, ചാമ്പ, ജെറി, കാറ്റ് ഫ്രൂട്ട്, അബിയു, പുലാസ, അങ്ങനെയുള്ള കുറേ ഐറ്റം. പെട്ടെന്ന് പറയാൻ പറ്റില്ല, ഇന്നേത് പേര് എടുത്ത് പറയാൻ പറ്റാത്ത വിധത്തിൽ അത്രയും എണ്ണം ഫ്രൂട്ട് തൈകളുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ പച്ചക്കറികൾ, ചീരയായിക്കോട്ടെ, ബാക്കിയുള്ള നമുക്ക് വീട്ടാവശ്യത്തിന് എന്തൊക്കെ വേണം അതെല്ലാം ഞാൻ എൻ്റെ ടെറസിൽ, ഇഞ്ചി, ഇതെല്ലാം ടെറസിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിന് പുറമെ കുറച്ച് ഫ്രൂട്ട് തൈകൾ ഞാൻ എടുത്തിട്ട് താഴെ, ഇപ്പം വെയിറ്റ് കൂടുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് കൊണ്ട് കുറച്ച് താഴെ എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങാട്ടിടം കൃഷിഭവൻ, ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങാൻ കാരണം എടുത്തു പറയേണ്ടത് എൻ്റെ മാങ്ങാട്ടിടം കൃഷിഭവനിലെ ഭരണസമിതി അംഗങ്ങൾ, അത് അതിലുപരി അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, കൃഷി ഓഫീസർ, കൃഷി അസിസ്റ്റൻറ്റുമാർ. സന്തോഷ് സാറിനെ എടുത്തു പറയണം, ഏത്

0: ഡൗട്ട് നമ്മൾ എന്തുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഓടി വന്ന് നമുക്ക് വേണ്ട അറിവുകൾ തരികയും കൃഷിയെ അത്രയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു ഉദ്യോഗസ്ഥന്മാരാണ് നമ്മളെ മാങ്ങാട്ടിടം പഞ്ചായത്തിൻ്റെ ഒരു നിലനിൽപ്പ് എന്ന് തന്നെ പറയണം. ആ ഒരു ഉദ്യോഗസ്ഥൻ ഇവിടുന്ന് പോകണം എന്നുള്ള ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അത്രയധികം നമ്മൾ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് സാറ്. അപ്പോൾ മറ്റുള്ളവരല്ല എന്നല്ല, അപ്പോൾ എല്ലാവരെക്കാണി ഉപരിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈ കൃഷിയിൽ ഇറങ്ങുമ്പോൾ ഇവരായൊരു മൈൻഡാണ് നമ്മളെ മനസ്സിലേക്കുള്ളത്. ആ ഒരു പ്രചോദനം കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ കൃഷിയിലേക്ക്. ഞാൻ ഓരോ വർഷവും വിചാരിക്കും ഈ വർഷം എനിക്ക് കയ്യല്ല, നിൽക്കട്ടെ. പക്ഷേ ഒരു വിളി വരുമ്പോൾ, ചേച്ചി തൈ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ ഒരു വിളി വരുമ്പം എങ്ങനെയെങ്കിലും അത് വാങ്ങിക്കൊണ്ടെന്ന് നട്ട് അതിനെ പരിപാലിക്കേണ്ട രീതിയിൽ. അതിലുപരി എനിക്ക് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് ഇപ്പോൾ 14 വർഷമായി. 14 വർഷമായി ഞാൻ ടെറസിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ ഒരു മാറ്റത്തിന് കാരണം എൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു വിയോഗം ഒന്നുകൊണ്ട് മാത്രം. അപ്പോൾ അതിനെ ഒന്ന് മറികടക്കാൻ വേണ്ടി, ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൃഷിയിലേക്ക് അന്നേരം ഇറങ്ങിയത്. ചെറുതിലെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കർഷക കുടുംബാന്ന് നെൽകൃഷിയെല്ലാം 3 വിളയെടുക്കുന്ന വയലുണ്ട്. ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് ഈ ഒരു മേഖലയ്ക്ക് നന്നായിട്ട് തിരിഞ്ഞിട്ടുള്ളത്. പിന്നെ സമയത്തിൻ്റെ ഒരു കുറവുണ്ട്. എന്നാലും ഒരു 4 ആൾ വന്നു കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ ഹാ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് എൻ്റെ കൃഷിത്തോട്ടത്തിനെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഇതിന് എൻ്റെ ഈ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് സമയം വളരെ വളരെ കുറവാണ്. രാത്രിയിലുള്ള പരിപാലനം കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ കൃഷിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ പുറമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മീൻകുളമുണ്ട്. അതിൻ്റെ അകത്ത് മീനിനെ ഓരോ വർഷം മീനിനെ അത് പഞ്ചായത്തിൻ്റെ ബ്ലോക്കിൻ്റെ സബ്സിഡിയോടുകൂടി മീൻ കൃഷിയും ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ ഐറ്റംസും വീട്ടിൽ ഉണ്ട്. എൻ്റെ മോനും മോൻ്റെ ഭാര്യയും ഒരു കുട്ടിയാണെന്നുള്ളത്. അപ്പോൾ മോനെ കൂട്ടിയിട്ട് ടെറസിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ കത്തിയോ കത്രികയോ ഉണ്ടെങ്കിൽ അവനത് ഒരെണ്ണമെങ്കിൽ അവനെ കട്ട് ചെയ്യാണ്ട് വരാണ്ടിരിക്കില്ല. അപ്പോൾ അവനെ സ്കൂളിൽ വിട്ടിട്ടാകുമ്പോഴെല്ലാം മോൻ്റെ ഭാര്യ വെള്ളം നനക്കും. അത്യാവശ്യം വിളവെടുക്കുന്ന സമയത്തെല്ലാം എൻ്റെ കൂടെ വന്നിട്ട് എല്ലാം ചെയ്യും. വിളവെടുക്കേണ്ട സമയമെല്ലാം ഉണ്ടെങ്കിൽ അവളെല്ലാം പറിക്കും. അത്യാവശ്യം ചില ദിവസങ്ങളിൽ എനിക്ക് വെള്ളം നനക്കാൻ ഇന്ന് ലേറ്റ് ആവുമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെള്ളം നനക്കും. സഹായിക്കും. ഇനിയിപ്പോൾ മണ്ണ് ഒരുക്കുമ്പോൾ, നില ഒരുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് സഹായിക്കും. മോന് പിന്നെ അതിനൊന്നും സമയം ഉണ്ടാവില്ല. മോനെ എന്താ പറയണ്ടേ, കുറച്ച് രാഷ്ട്രീയത്തിലേക്കും പിന്നെ മെമ്പറും കൂടിയാണ്, മാങ്ങാട്ടിടം പഞ്ചായത്തിൻ്റെ മെമ്പറും കൂടിയാണ്. അപ്പോൾ അതിന് സമയം ഉണ്ടാവില്ല, വീട്ടിലിരിക്കാൻ സമയം ഉണ്ടാവില്ല. അവൻ എപ്പം തിരക്കായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റാത്ത ഒരു വിഷമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ആൾക്കാരായിക്കോട്ടെ, പഞ്ചായത്ത് തലത്തു നിന്നായിക്കോട്ടെ, ഫോണെ വിളിച്ചിട്ട് നമ്മൾക്കൊരു കർഷക കൂട്ടമുണ്ട്. അപ്പോൾ ആ കർഷക മാങ്ങാട്ടിടം കർഷക കൂട്ടത്തിൽ നിന്ന് വിളിക്കും, നമ്പറെടുത്ത് വിളിക്കും, ചേച്ചി ഇന്നേതുണ്ടോ ഇന്നേതുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർക്കും എത്തിച്ചു കൊടുക്കും. വീടിനടുത്തുള്ളവർക്ക്, എല്ലാവർക്കും ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കും. അങ്ങനെയാണ്. അതൊന്നും മാർക്കറ്റിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം നമുക്ക് തികയുന്നില്ല.
1: അധിക പേരും പറയും നമ്മൾ കൃഷിയിൽ ഇറങ്ങിയിട്ട് നമുക്ക് വേണ്ടത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണോ? അങ്ങനെ ഒരു വസ്തുതയുണ്ടോ ശരിക്കും പറഞ്ഞാൽ?
0: ഇല്ല, വരുമാനം ചിന്തിച്ചിട്ട് ചെയ്യുന്നവർക്ക് വരുമാനം നന്നായിട്ടുണ്ടാക്കാം. പക്ഷേ ഞാൻ ഒന്ന് വരുമാനത്തെ പറ്റിയിട്ടല്ല ചിന്തിക്കുന്നത്. എൻ്റെ ഒരു മനസ്സിൻ്റെ സന്തോഷ സുഖം ഒന്നത്, രണ്ടാമത്തെ നമുക്ക് വിഷരഹിത ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇറങ്ങില്ല. എൻ്റെ കുട്ടിയൊക്കെ ആയിക്കോട്ടെ, എൻ്റെ മോളുണ്ട് അടുത്ത വീട്ടിൽ നിൽക്കുന്ന, മോൾക്കും കുട്ടികൾക്കും പിന്നെ ആർക്കാണോ ബന്ധുക്കൾക്ക് എല്ലാവർക്കും പറ്റുന്നത് അവരെല്ലാം വിളിച്ച് ചോദിക്കും, ചീരയുണ്ടോ പയറുണ്ടോ മുളകുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർക്കെല്ലാം കൊടുക്കും.
1: നേരത്തെ പറഞ്ഞു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞു എന്ന്. അപ്പോൾ ആ ഒരു കൃഷി നടത്തുന്നതിന് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ചേച്ചി ചെയ്തിട്ടുള്ളത്?
0: അതിൻ്റെ തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ മണ്ണ് ടെറസിലായത് കാരണം മണ്ണ് വളരെ കുറച്ചിട്ട് ഇട്ടാൽ മതി എന്നുള്ളൊരു നിലപാടിൽ ഞാൻ എൻ്റെ സൈറ്റിലുള്ള കരി വിറക് കത്തിച്ചിട്ട് താറുരുക്കാൻ വേണ്ടിയിട്ട് വിറക് കത്തിക്കും. അപ്പോൾ ആ അതിൻ്റെ കരി വൈകുന്നേരം ആകുമ്പോൾ പണിക്കാരെടുത്ത് പറയും, ഒന്ന് വാരിയിട്ട് ചാക്കിലാക്കി വെക്കണം എന്ന് പറയും. അപ്പോൾ അത് മുഴുവനും കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെക്കും. ഡ്രമ്മ് അതൊന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട, അത് എൻ്റെ തന്നെ കെമിക്കൽ ഒഴിയുന്നതിൻ്റെ ഡ്രമ്മ് ഞാൻ ആർക്കും കൊടുക്കില്ല. അത് വീട്ടിൽ വെച്ച് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി

0: എന്നിട്ട് അതിൻ്റെ അകത്ത് അടിയിൽ കുറച്ച് ഒരു ലെയർ കരിയിട്ട് കൊടുക്കും. അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് മണ്ണ് മാത്രം ഇടും. മുകളിൽ വീണ്ടും കരിയിടും. അപ്പോൾ ആ കരിയിടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് നനക്കാൻ സമയം കുറവാണ്. അപ്പോൾ ഈ രാത്രിയിലുള്ള നനയാണ്, ഈ രണ്ട് പ്രാവശ്യം നനക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനധികം വെള്ളം വേണ്ട, ഡ്രാഗണ് അധികം വെള്ളം വേണ്ട. എന്നാലും ആയി ഒരു കണക്ക് ചിന്തിച്ചിട്ട് കരി, കരിൻ്റെ അകത്താണ് എൻ്റെ കൃഷി. കരി ഇഷ്ടം പോലെ, കരി ഇട്ട് കഴിഞ്ഞാൽ കരി പൊടിച്ചിട്ട് ഇടുകയാണെങ്കിൽ ഇത്ര നല്ല വെള്ളം വേറെ ഒന്നുമില്ല. നമ്മൾ ഈ ഇംഗ്ലീഷ് വളം ചേർക്കേണ്ട, ഇംഗ്ലീഷ് വളം ഞാൻ ഇതുവരെയും തൊട്ടിട്ടില്ല. ഡ്രാഗൺ ഫ്രൂട്ടിന് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വളം ഇന്നത്തെ തീയതി വരെ തൊട്ടിട്ടില്ല. ഇപ്പോൾ 7 വർഷമായി. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, ഇത് മാത്രമാണ് അതിന് ചേർക്കുന്ന വളം. അതിൻ്റെ പുറമെ ഈ കരി. എൻ്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെ സാധാരണ ജൂൺ മാസമാണ് കായ്ക്കൽ. ഇപ്പം 2 വർഷമായിട്ട് നേരത്തെ കായ്ക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജൂണിന് മുമ്പേ, മെയ് ആകുമ്പോൾ കായ്ച്ചു. ഈ പ്രാവശ്യം ഏപ്രിലിൽ പറിക്കാൻ തുടങ്ങി. ഏപ്രിൽ മുതലേ കായ് ഉണ്ടാകാൻ തുടങ്ങി. കുറച്ചുകൂടി നേരത്തെയായി. അപ്പോൾ ഇനിയിപ്പം ഒക്ടോബർ വരെ, ഏകദേശം ഒക്ടോബർ വരെ ഉണ്ടാവും കായ്.
1: ഈ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ പലതരം ഇനങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെ തരം ഇനങ്ങളാണ് ചേച്ചിയുടെ വീട്ടിലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: എൻ്റെ അടുത്തുള്ളത് മലേഷ്യൻ റെഡ്, നല്ല മധുരമുള്ള ഐറ്റമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനമേ അല്ല. കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ചൊവയോ ഒന്ന് വേറെയാണ്, ആ ടേസ്റ്റേ മാറ്റാണ്. പക്ഷേ ഈ മലേഷ്യൻ റെഡ് ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. പിന്നെ 3 ഐറ്റമാണ് എൻ്റെ കയ്യിലുള്ളത്. ഒന്ന് മഞ്ഞ. മഞ്ഞ എന്ന് പറയുമ്പോൾ പുറത്തെ തൊലി മാത്രം മഞ്ഞ, ഉള്ളിൽ വെള്ളയാണ്. പിന്നെ ഒരു റോസ്, റോസിൻ്റെതും ഉള്ളു വെള്ള, പുറത്ത് റോസ്. ഇത് ഉള്ളും റെഡ്, പുറത്തും റെഡ്. മലേഷ്യൻ റെഡ് എന്ന് പറയുന്നത് ഉള്ളു റെഡ്, പുറത്തും റെഡ്. കൂടുതലുള്ളത് മലേഷ്യൻ റെഡ്. മറ്റേത് രണ്ടും ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പം 3 ഐറ്റമുള്ള.
1: ഇടവിളിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ?
0: ഇടവളിയായിട്ട് ഇനിയിപ്പം ഒരു 2 ഏക്കർ സ്ഥലം അവിടെ കാലിയായിട്ട് കിടപ്പുണ്ട്. അത് JCB വെച്ച് മണ്ണെല്ലാം നീക്കിയിട്ടത്. അപ്പോൾ അവിടെ വിപുലമായിട്ട് കൃഷി, മഴക്കാല പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, ഇഞ്ചിയും കൂടെ അതിനോട് ചേർന്നിട്ട് ഇഞ്ചിയും കൂടെ, ഇഞ്ചിക്ക് തടലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നടണമെന്നാണ് ആഗ്രഹമുള്ളത്.
1: അപ്പോൾ ഇനിയും വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കൃഷി രീതിയിലൂടെ ചേച്ചിക്ക് കഴിയട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.
0: ഞാൻ എവിടെ പോയാലും ഇപ്പോൾ സംശയം ചോദിക്കാൻ, സംശയം ആരെങ്കിലും അഭിപ്രായം പറയാൻ പറയുമ്പം, മാട്ടിടം പഞ്ചായത്തിലെ ഒരുവിധ ക്ലാസ്സിനെല്ലാം ഞാൻ പറ്റുന്ന പോലെ പങ്കെടുക്കാറുണ്ട്. ഏതിങ്ങനെ ക്ലാസ് ഉണ്ടെങ്കിലും സന്തോഷ് സാറ് വിളിച്ചിട്ട് പറയും, ചേച്ചി ഇങ്ങനെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ്സിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭിപ്രായം പറയാൻ പറയുമ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും അഡ്വാൻസ് ആയിട്ട് പറയും. ഞാൻ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് എത്ര സ്ഥലമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു 10 ഗ്രോ ബാഗ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ളത് എന്താണോ അത്യാവശ്യമുള്ളത്, അതൊരു 2 തൈയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന മനസ്സുഖവും വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കുന്നതിനോടുള്ള ഒരു സന്തോഷം വേറെ ഒന്നും ഉണ്ടാവില്ല. പറ്റുന്നവർ ഇത് ചെയ്യണം എന്നാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുള്ളത്. കൃഷിയെ പറ്റിയിട്ട് സംശയം ചോദിക്കുന്നവരോടെല്ലാം ഞാനിപ്പോൾ, കഴിഞ്ഞ വർഷം ഡ്രാഗൺ ഫ്രൂട്ട് കഴിഞ്ഞപ്പോൾ കുറേ തൈകൾ കട്ട് ചെയ്തു, നഴ്സറി പോലെ ആക്കി, ചെറിയ ഗ്രോ ബാഗ് മേടിച്ചു, അതിൻ്റെ അകത്ത് നട്ട് വളർത്തി. ആ തൈകൾ എല്ലാവർക്കും ആവശ്യക്കാർ വിളിച്ച് ചോദിക്കുമ്പോൾ കൊടുക്കലുണ്ട്. ആ കൊടുക്കുന്നവർ ഈ അഭിപ്രായം എൻ്റെ അടുത്ത് ചോദിക്കലുണ്ട്, എങ്ങനെ നടണം, എന്ത് ചെയ്യണം. ഈ ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒന്ന് അതിൻ്റെ മുള്ളുകൾ, പിന്നെ അത് നടാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ, ഞാൻ ആ PVC പൈപ്പ് വാങ്ങിച്ചിട്ട്, വലിയ PVC പൈപ്പ് വാങ്ങിച്ചു, അതിൻ്റെ അടിയിലും ദ്വാരം ഉണ്ടാക്കി, മേലെയും ദ്വാരം ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അതിനെ നെറ്റ് ഷീറ്റിനെ കൊണ്ട് ചുറ്റി, എന്നിട്ട് ആ സെൻറ്ററിൽ താങ്ങി നിർത്തി, ആ മറ്റേ നമ്മളെ ഇലക്ട്രിക് പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൂടി ക്രോസ് ചെയ്തിട്ടിട്ട് അതിനെ താങ്ങി നിർത്തിയിട്ട് മുകളിൽ ടയറും വെച്ചിട്ടാണ് ആദ്യം നട്ടുപിടിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഓരോ എണ്ണം തിളിർത്ത് വരുന്നതിന് അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണം നമ്മൾ. ആ ഉള്ളിലേക്ക് കൊടുത്ത് പിന്നെ അത് മറിഞ്ഞ് വീഴുമ്പോന്ന്, മറിഞ്ഞ് താഴോട്ട് വീഴുമ്പോന്ന് അതിൻ്റെ അകത്ത് നിന്ന് കായ് പറിക്കാൻ സുഖം ഉണ്ടാവുക. പക്ഷെ അതിന് ഭയങ്കര റിസ്ക്കാണ്. ഈ ദ്വാരം ഉണ്ടാക്കിയിട്ടെല്ലാം വെക്കാൻ, കമ്പി ദ്വാരം ഉണ്ടാക്കിയിട്ടെല്ലാം വെക്കാനെല്ലാം ഭയങ്കര റിസ്ക്കായിരുന്നു. അപ്പം ഇപ്പം ഞാൻ കൊണ്ടുവന്നവരടുത്ത് ഇന്നേപോലെ ചെയ്യണമെന്ന് പറയാറുണ്ട്. അതിൻ്റെ പുറമെ ടെറസിലാണെങ്കിൽ പാരപ്പറ്റ് പോലെയുള്ള സംഭവം ഉണ്ടെങ്കിൽ പാരപ്പറ്റിന് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊന്നും വേണ്ട. അധികം അധ്വാനം ഇല്ലാതെ പാരപ്പറ്റിൻ്റെ മേലേക്ക് നമ്മൾ വളർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നിന്ന് താഴോട്ടേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആക്കിയിട്ട് എടുക്കാം എല്ലാ ഫ്രൂട്ട് തൈകളും. ഇത് എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. എന്ത് സംശയം വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാലറിയുന്ന, എനിക്കറിയുന്ന കാര്യങ്ങൾ ആര് വന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു കൊടുക്കും.
1: ഏതായാലും ചേച്ചിയുടെ വിശേഷങ്ങൾ ഒരുപാട് നമുക്ക് വേണ്ടി പങ്കുവച്ചു. ഇനിയും കൃഷിയിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ സർവേശ്വരൻ ആയുസും ആരോഗ്യമൊക്കെ നൽകട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം.
0: ഇനിയും ഞാൻ ആർക്കെങ്കിലും ഈ കൃഷിയെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, സംസാരിക്കാം. എൻ്റെ നമ്പർ ഞാൻ ഇതോടൊപ്പം തരുന്നു. അപ്പോൾ എൻ്റെ നമ്പർ 99 47 78 68 54. എന്ത് സംശയമുണ്ടെങ്കിലും ഞാൻ നടുന്ന രീതി മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാൻ വളരെ സന്തോഷമാണ് എനിക്ക്. ഓക്കെ, താങ്ക് യു.

0: മണ്ണിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനും വിഷരഹിത പച്ചക്കറികൾ വിളയിക്കാനും സഹായിക്കുന്ന ഒന്നാന്തരം ടോണിക്കായി മുട്ടത്തോടിനെ ഉപയോഗപ്പെടുത്താം. കാൽഷ്യം കാർബണേറ്റ് ആണ് മുട്ടത്തോടിലെ പ്രധാന ഘടകം. കാൽഷ്യത്തിനു പുറമെ മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയുമുണ്ട്. ചെടികളുടെ കോശഭിത്തികൾക്ക് കരുത്തു നൽകുന്നത് കാൽഷ്യമാണ്. ഇത് ചെടികൾക്ക് നല്ല ആരോഗ്യവും മൊത്തത്തിലുള്ള ഘടനയും ബലപ്പെടുത്തുന്നു. പുതിയ വേരുകൾ ഉണ്ടാകാനും അവ മണ്ണിലേക്ക് നന്നായി പടരാനും കാൽഷ്യം സഹായിക്കും. മണ്ണിൽ മുട്ടത്തോട് പൊടിച്ചു ചേർക്കുന്നത് മണ്ണിന്റെ അമ്ലരസം കുറയ്ക്കാനും സസ്യജീവിതത്തിന് പര്യാപ്തമായ മാധ്യമമാക്കി തീർക്കാനും സഹായിക്കും. മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളതിനാൽ ഇലകൾക്ക് നല്ല പച്ചനിറം നൽകുന്ന ഹരിതകം നിർമ്മിക്കാൻ ഇവ സഹായിക്കും. ചെടിയുടെ ആഹാരനിർമ്മാണ പ്രക്രിയയെ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യും. ഫോസ്ഫറസ് വേരുകളുടെ വികാസത്തിനും പൊട്ടാസ്യം ചെടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവും നൽകുന്നു. മുട്ടത്തോട് വെള്ളത്തിൽ കഴുകി അതിനുള്ളിലുള്ള ദ്രാവകവും പാടയും ആദ്യം നീക്കം ചെയ്യണം. പിന്നീട് വെയിലത്തിട്ട് നന്നായി ഉണക്കിയെടുക്കാം. വളമാക്കാൻ ഇത് മിക്സിയിലിട്ട് നന്നായി പൊടിച്ച് സൂക്ഷിച്ചെടുക്കുക. മുട്ടത്തോട് വിവിധ രീതികളിൽ ഉപയോഗിക്കുന്നത് കാര്യക്ഷമത കൂട്ടാൻ ഉപകരിക്കും. മുട്ടത്തോട് കഴുകിയെടുത്ത് മിക്സിയിലോ പൊടിക്കാനുതകുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് നന്നായി പൊടിച്ചെടുത്തോ സൂക്ഷിക്കാം. ചെടിയുടെ ചുവട്ടിൽ അല്പം മണ്ണ് മാറ്റി ഈ പൊടി വിതറാം. ചെടികൾ നടുന്ന സമയത്തോ അല്ലെങ്കിൽ വളരുന്ന ഘട്ടത്തിലോ ചുവട്ടിൽ ചേർത്ത് മണ്ണുമായി ഇളക്കിക്കൊടുക്കണം. മുട്ടത്തോട് തനിയെ ചേർക്കുന്നതിനു പകരം മോരുമായി കൂട്ടിക്കലർത്തിയും ഉപയോഗിക്കാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ മുട്ടത്തോട് പൗഡർ എടുത്ത് അതിലേക്ക് അല്പം പുളിച്ച മോരൊഴിക്കണം. 3 ദിവസത്തോളം ഇത് അടച്ചു വെക്കുക. അതിനുശേഷം 10 രട്ടിയോളം വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കണം. ഈ ലായനി ചെടികളുടെ ചുവട്ടിൽ നിന്ന് അല്പം അകലെയായി ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ മറ്റൊരു മിശ്രിതമാണ് ചെറുനാരങ്ങ ലായനി. ഉണങ്ങിയ മുട്ടത്തോടുകൾ ഒരു ചട്ടിയിലിട്ട് ചെറുതായി വറുത്തെടുക്കണം. ഇളം തവിട്ടു നിറമാകുന്നതുവരെ വറുക്കുന്നത് അതിലെ ജൈവാംശങ്ങൾ നീക്കം ചെയ്യാനും കാൽഷ്യം വേഗത്തിൽ പുറത്തു വരാനും സഹായിക്കും. തുടർന്ന് നന്നായി പൊടിച്ചെടുക്കണം. ഇത് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോ ഗ്ലാസ് പാത്രത്തിലോ ഇട്ട ശേഷം ചെറുനാരങ്ങാനീര് ഒഴിക്കണം. 1 ടീസ്പൂൺ മുട്ടത്തോട് പൊടിക്ക് 10 ടീസ്പൂൺ നാരങ്ങാനീര് എന്നതാണ് കണക്ക്. തയ്യാറാക്കിയ മിശ്രിതം തണലിൽ 1 ആഴ്ച വരെ മൂടിവെക്കണം. ഇടയ്ക്ക് പത വരുന്നത് നിന്നുകഴിഞ്ഞാൽ ലായനി തയ്യാറായെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം അരിച്ചെടുത്ത് കുപ്പിയിലേക്ക് മാറ്റുക. ഇത് വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം ഉപയോഗിക്കാൻ. 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി ലിറ്റർ ലായനി എന്ന തോതിലാണ് കലർത്തേണ്ടത്. ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കുകയോ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്താൽ ഗുണം ഉത്തമം. ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും മുട്ടത്തോട് ചായയെപ്പറ്റി. ചെടികൾക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ കഴിയുന്ന ലിക്വിഡ് വളമാണ് ഇത്. 1 പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ മുട്ടത്തോടുകളിട്ട് 10 മിനിറ്റ് തിളപ്പിക്കുക. ഇത് 1 രാത്രി മുഴുവൻ വെച്ച ശേഷം അരിച്ചെടുത്ത് ചെടികൾക്കൊഴിച്ചു കൊടുത്താൽ ഏറെ നല്ലതാണ്. കമ്പോസ്റ്റ് നിർമ്മിതിക്കൊപ്പവും മുട്ടത്തോട് ഉപയോഗിക്കാം. വീട്ടിൽ കമ്പോസ്റ്റ് നിർമ്മിക്കുമ്പോൾ അതിലേക്ക് മുട്ടത്തോട് ചേർക്കുന്നത് വളത്തിന്റെ പോഷക നിലവാരം വർദ്ധിപ്പിക്കും. മുട്ടത്തോട് മുഴുവനായി ഇടുന്നതിനേക്കാൾ കൈകൾ കൊണ്ട് ഉടച്ചു ചേർക്കുന്നത് വേഗം ദ്രവിക്കാൻ സഹായിക്കും. മറ്റൊരു മിശ്രിതമാണ് വിനാഗിരി ലായനിയുമായി ചേർത്ത് തയ്യാറാക്കുന്നത്. വറുത്തെടുത്ത മുട്ടത്തോട് പൊടിച്ചതും വിനാഗിരിയും മിക്സ് ചെയ്യണം. ഇത് 1 ആഴ്ചകളോളം വെച്ച ശേഷം 1 ലിറ്റർ വെള്ളത്തിന് 10 മില്ലി എന്ന തോതിൽ ചേർത്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്യാം. മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ല ഫലം ചെയ്യും. പൊതുവെ മഴക്കാലത്ത് കയറി വരുന്ന ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ് ഒച്ചുകൾ. ഇതിനെ ചെറുക്കാനും മുട്ടത്തോട് ഫലപ്രദമായി ഉപയോഗിക്കാറുണ്ട്. മുട്ടത്തോട് ചെറു കഷണങ്ങളാക്കി ചെടിയുടെ ചുവട്ടിൽ വിതറുന്നത് ഒച്ചുകളെയും ഇഴജന്തുക്കളെയും അകറ്റാൻ സഹായിക്കും. മുട്ടത്തോടിന്റെ പകുതി ഭാഗത്ത് മണ്ണു നിറച്ച് ചെറിയ വിത്തുകളെല്ലാം നട്ടുമുളപ്പിക്കാനും ഉപയോഗിക്കാം. പിന്നീട് മുട്ടത്തോടോടുകൂടി തന്നെ മണ്ണിലേക്ക് നടാം.
1: ഹരിതസമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബിജെപി. ഫിഫ ലോകകപ്പിൽ ഇന്ന് യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: യേ റോജ്ഗാർ യോജന സാമാന്യ തോർ പർ സോചേ ജാനേ വാലി റോജ്ഗാർ യോജന സേ ബഹുത് ആഗേ ബഡ്കർ പെഹ്ലി നോക്കരി പാനേ വാലി യുവാകെ സപ്നോ കോ ശക്തി ദേനേ വാലി യോജന ഹൈ. യേ യുവാ ഓർ ഉദ്യോഗോ കേ ബീച്ച് ഏക് മജ്ബൂത് സേതു ബനാനേ വാലി യോജന ഹൈ.
0: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബാങ്കറിംഗ് തുറമുഖമാക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2,074 കോടി രൂപ വകയിരുത്തി. വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ പ്രഖ്യാപിച്ചു. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കുട്ടികളെയും സ്ത്രീകളെയും യുവാക്കളെയും പരിഗണിക്കുന്ന വിവിധ പദ്ധതികളും ബജറ്റിലുണ്ട്.
2: കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കും. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയും ചെയ്യുന്നതിനായി സർക്കാർ ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്ന സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷൻ സ്ഥാപിക്കും. വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിൽ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും.
0: റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആന്റ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പാക്കുകയും ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുകയും ചെയ്യും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി, സംസ്ഥാനത്തെ ഭിന്നശേഷി സൌഹൃദമാക്കൽ എന്നിവയും ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിനായി 160 കോടി രൂപ അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്താനും സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കാനും ബജറ്റ് നിർദ്ദേശം. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കുന്നതും റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കുന്നതും ഉൾപ്പെടെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് മികച്ച പരിഗണനയാണുള്ളത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ കർഷകൻ പയസ് കറിയ സംസാരിക്കുന്നു.
4: ഇന്നത്തെ നിലയ്ക്ക് ഇപ്പോൾ റബ്ബറിന് 275 രൂപ വിലയുള്ളപ്പോൾ അത് പ്രായോഗികമല്ലെങ്കിലും വരും കാലങ്ങളിൽ അത് കർഷകർ വളരെയേറെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് അതിനവർ കാശും ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. കർഷകർക്ക് പല രീതിയിലും ഊന്നലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രാവർത്തികമായി കിട്ടുക എന്നുള്ളത് കർഷകന്റെ ഒരു ആഗ്രഹമാണ്. കാരണം മലയോര കർഷകരുടെ കാര്യങ്ങളായാലും പല പല ബഡ്ജറ്റിലും ഞങ്ങൾ കേട്ടു. പക്ഷെ ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ള ധൈര്യപൂർവമായ ഒരു നിലപാടിലേക്ക് ഗവൺമെന്റ് വരണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
0: 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കാനും നിർദ്ദേശമുണ്ട്. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് ബിജെപി എംഎൽഎ ബി ഗോപകുമാർ പ്രതികരിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട് കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമ പ്രതിരോധ നിരോധന പരിഹാര നിയമം പോഷ് ആക്ട് പ്രകാരമുള്ള നടപടികൾ ഉടനടി ഫലപ്രദമായി നടപ്പിലാക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പ്രത്യേക നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാരുകളുടെയും ജില്ലാ ഭരണകൂടങ്ങളുടെയും അടിയന്തര നടപടിക്കായി 18 നിർദ്ദേശങ്ങൾ ഉപദേശക സമിതി ശുപാർശ ചെയ്യുന്നതായി കമ്മീഷൻ അറിയിച്ചു. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23 ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബിജെപി. ഫിഫ ലോകകപ്പിൽ ഇന്ന് യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം അരവിന്ദാക്ഷൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ അപ്പു.
1: നിർത്താതെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് പാത്രങ്ങൾ കഴുകുന്നതിനിടയിൽ ഉടുത്ത ലുങ്കിയിൽ കയ്യും തുടച്ച് ചായപ്പിടേക്കാരൻ സഹദേവൻ, ആരാപ്പാ ഈ നേരമില്ലാതെ നേരത്ത് ഫോൺ എടുത്ത്? ഹലോ, ആരാ? സഹദേവാ, ഞാൻ ശശിയാ, ബ്രോക്കർ ശശി. ഓ, എന്നാ ശശിയാട്ടാ, നിന്റെ അടുത്തെങ്ങാനും ഒരു വീടുണ്ടോ വാടകയ്ക്ക്? ആരിക്കാ? ഒരു മാഷക്കാ, അയാൾ മലപ്പുറംകാരനാ, എയുമായി നമ്മുടെ സബ് ജില്ലയിൽ ട്രാൻസ്ഫർ വന്നതാ. അയാൾ ഒറ്റയ്ക്ക് ഉണ്ടാവും, വെക്കേഷനിലോ ലീവ് ഉണ്ടാകുമ്പോഴോ ഭാര്യയും മക്കളും വരും. നീ ഒന്ന് നോക്ക്. ആ, ഞാൻ നോക്കാം, എന്നാൽ മാഷ അങ്ങോട്ട് വിടാം. ആ ശരി. പീടിയുടെ മുന്നിൽ വന്ന് നിർത്തിയ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് ഡ്രൈവ് ചെയ്ത ആൾ പീടിയിലിരുന്ന ആൾക്കാരോട് ചോദിച്ചു, ആരാ ഈ സഹദേവൻ? കയ്യിൽ രണ്ട് ചായയുമായി വന്ന സഹദേവൻ ബെഞ്ചിലിരിക്കുന്ന ആൾക്കാർക്ക് ചായ കൊടുത്തുകൊണ്ട് ഞാനാ എന്ന് പറഞ്ഞ് കാറിൻ്റെ അടുത്തുപോയി. എന്താ, ആരാ നിങ്ങൾ? ശശി പറഞ്ഞ, ഓ മാഷ് അല്ലേ? അതെ മാഷേ. ചായ വേണോ? വേണ്ട, അപ്പുറത്തൊന്ന് കുടിച്ചു. മാഷേ, ആ ഇരുന്നവരൊക്കെ ചായ കുടിച്ച് പോട്ടെ, ഒരു 10 മിനിറ്റ് കാത്തു നിൽക്ക്. ഓ ശരി. ആൾക്കാർ പോയപ്പോൾ ഷട്ടർ താത്തി സഹദേവൻ മാഷയുടെ കാറിൽ കയറി. മാഷേ, മുമ്പോട്ട് വണ്ടി എടുത്തോ, ആ വലത്ത് കാണുന്ന കട്ട് റോഡില്ലേ, അതിലൂടെ അങ്ങനെ പോട്ടെ. ആ മാവിൻ്റെ അപ്പുറം കാണുന്ന വീടില്ലേ, അതാണ് മാഷക്ക് പറഞ്ഞ വീട്. കാറിനടുത്ത് വന്ന പട്ടിയെ കണ്ട് മാഷ്, അല്ല ഇത് കടിക്കുവോ? ഏയ് ഇല്ല, അത് അപ്പുറത്തെ വീട്ടിലേതാ, ഇവൻ നമ്മുടെ അപ്പുവാ. കാറിൽ നിന്ന് ഇറങ്ങിയ സഹദേവൻ അപ്പു എന്ന് വിളിച്ചപ്പോൾ വാലാട്ടി അവൻ ദൂരെ മാറി നിന്നു. കാറിൽ നിന്നും ഇറങ്ങാൻ മാഷെന്നും മടിച്ചപ്പോൾ, മാഷ് ധൈര്യത്തിലിറങ്ങിക്കോ, ഞാനുണ്ടല്ലോ. അവൻ അനുസരണുള്ളവനാ. കീശിയിൽ നിന്നും താക്കോലെടുത്ത് വീട് തുറന്ന്, മാഷേ വാ, ഉള്ളെല്ലാം കാണണ്ടേ, ഈ വീട്ടിൻ്റെ ഉടമയെല്ലാം വിദേശത്താ, അവർ എന്നെ ഏൽപ്പിച്ച് പോയതാ. എത്രയാ സഹദേവ വാടക? 10,000 ചോദിക്കുന്നു. ഞാനൊരു 7,000 ആക്കിത്തരാം. ശരി, നാളെ തന്നെ താമസമാക്കണം. നീ ആരെയെങ്കിലും കൂട്ടി ഇതൊന്ന് വൃത്തിയാക്കണം. ബാക്കി വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തോ. പിറ്റേന്ന് മാഷ് താമസത്തിനായി വന്നു. സഹദേവ, ഇവിടുത്തെ അയൽവക്കമൊക്കെ എങ്ങനെയാ? മാഷേ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, അപ്പുറത്ത് എൻ്റെ വീടാ. മുമ്പിൽ കാണുന്നത് ലക്ഷ്മിയച്ചിയുടെ വീടാ. അവരാ ഇതൊക്കെ വൃത്തിയാക്കിയത്. അവർ ഒറ്റയ്ക്കേ ഉള്ളൂ, അവരുടെ കൂലി കൊടുക്കണ്ടേ? മാഷ് തന്നെ കൊടുത്തോ എന്നും പറഞ്ഞു സഹദേവൻ, ലക്ഷ്മിയച്ചേ, ലക്ഷ്മിയച്ച്, ഇതാ മാഷ് വിളിക്കുന്ന. തലയിലിട്ട തുണി മാറ്റി അരിയിൽ കുത്തിയ മേക്സി താഴ്ത്തി മധ്യവയസ്സായ സ്ത്രീ മാഷയുടെ മുന്നിൽ കൈകൂപ്പി വന്ന് നിന്നു. എത്രയാ നിങ്ങളുടെ കൂലി? അതൊന്നും ലക്ഷ്മിയച്ചി പറയില്ല മാഷേ, നിങ്ങൾ കൊടുത്തത് വാങ്ങും. മാഷ കൊടുത്ത പൈസ ഒന്നും നോക്കാതെ വാങ്ങി ചുരുട്ടിപ്പിടിച്ച് നടന്നു പോകുന്ന ലക്ഷ്മിയെ നോക്കി, അല്ല സഹദേവ, ഇവർക്ക് ആരുമില്ലേ? ഒരു പാപമാ മാഷേ, ഭർത്താവ് മുന്നേ മരിച്ചുപോയി, മക്കൾ ഒരാണൊരു പെണ്ണും. അവരെ നല്ലവണ്ണം അവരുടെ ആഗ്രഹം പോലെ വളർത്തി നല്ല നിലയിൽ പഠിപ്പിച്ചു. അവരുടെ അധ്വാനമൊക്കെ മക്കൾക്ക് വേണ്ടിയായിരുന്നു. അവർ രണ്ടുപേരും വിദേശത്താ, നല്ല നിലയിലാ, പക്ഷേ ലക്ഷ്മിയച്ചി ഒറ്റയ്ക്കാ. മാഷ് അവർക്ക് കഴിയുന്ന സഹായമൊക്കെ ചെയ്യണം. അവരുടേതാണോ ആ പട്ടി? അതെ അപ്പു, അവനാ ലക്ഷ്മിയച്ചിയുടെ എല്ലാം. മാഷേ ഞാൻ പോട്ടെ, പീടിയിലാരുമില്ല. മാഷ് സാധനങ്ങൾ എടുത്തു വെക്കുന്നതിനിടയിൽ പുറത്തു നിന്നുള്ള വിളി, മാഷേ മാഷേ. അല്ല ലക്ഷ്മി എടുത്തിയോ? വൈകുന്നേരമായില്ലേ, ഞാനൊരു കട്ടൻ ചായ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ കട്ടൻ ചായ നീട്ടിക്കൊണ്ട് ഇത് കുടിച്ചാട്ടെ. മാഷ് ചായ വാങ്ങി കുടിക്കുന്ന നേരം ലക്ഷ്മിയച്ചി ചോദിച്ചു, മോൻ്റെ പേരെന്നാ? എൻ്റെ പേര് രതീന്ദ്രൻ. മക്കളും ഭാര്യയും അങ്ങ് മലപ്പുറത്താ. ഓക്ക് എന്തെങ്കിലും പണിയുണ്ടാ? അവൾ വക്കീല. മക്കളോ? 2 പെണ്ണാ. മംഗലം കഴിഞ്ഞോ? ഇല്ല, 2 പഠിക്കുന്നതാ. കുറച്ച് നാളുകൾ കൊണ്ട് ലക്ഷ്മിയച്ചിയും മാഷും അമ്മയും മകനും പോലെയായി. അപ്പുവും മാഷുമായി നല്ല ഇണക്കത്തിലായി. വീട് വൃത്തിയാക്കലും വസ്ത്രം അലക്കുന്നതും ഭക്ഷണം വെക്കുന്നതും എല്ലാം ലക്ഷ്മിയച്ചിയായി. മാഷ് ലക്ഷ്മിയച്ചിയുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധയായിരുന്നു. പലരോടായി ലക്ഷ്മിയച്ചി പറഞ്ഞു, രതീന്ദ്രൻ അനക്ക് പറക്കാതെ പോയ മോന. വർഷങ്ങൾ കഴിഞ്ഞു പോയത് അവർ രണ്ടുപേരും അറിഞ്ഞതേയില്ലായിരുന്നു. ലീവ് കിട്ടുമ്പോഴൊക്കെ മാഷുടെ ഭാര്യ അരുണിയും മക്കൾ രജിതയും രതിയും മാഷുടെ കൂടെ താമസിക്കുന്നതിനാൽ ലക്ഷ്മിയച്ചിക്കും അപ്പുവിനും അവരുമായി നല്ല അടുപ്പത്തിലായിരുന്നു. മാഷുടെ പെൻഷൻ ഡേറ്റ് അടുക്കാറായി. അതിൻ്റെ ഒരുക്കങ്ങൾ പലരോടായി ഫോണിൽ പറയുന്നത് ലക്ഷ്മിയച്ചിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. മോനെ രതീന്ദ്ര, മോൻ പെൻഷനാകാറായോ? ഓ,
2: ഏഴത്തിയോട് അത് പറഞ്ഞില്ല അല്ലേ? അടുത്ത മാസം 30-ാം തീയതിയാ. പെൻഷനായാൽ മോൻ നാട്ടിലേക്ക് പോകുമല്ലേ? പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഏഴത്തി. ഏഴത്തി എൻ്റെ കൂടെ വരുമോ?
3: ഇല്ല മോനെ, എൻ്റെ മക്കളുടെ അച്ഛൻ്റെ ഓർമ്മയിൽ ഇവിടെ കഴിഞ്ഞോളാം.
2: കൂട്ടിന് എൻ്റെ അപ്പുണ്ടല്ലോ, മോൻ ഇടയ്ക്കെന്നെ കാണാൻ വരൂലേ?
3: വരുമടുത്തി, തീർച്ചയായും വരും.
2: എന്നാൽ ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്നും പറഞ്ഞ് കണ്ണു തുടച്ചു കൊണ്ടുപോകുന്ന ഏഴത്തിയെ കണ്ട രതീന്ദ്രൻ മാഷ് വല്ലാതെ വേദനിച്ചുകൊണ്ട് പറഞ്ഞു,
3: പാവം, മക്കളുണ്ടായിട്ടെന്താ കാര്യം?
1: പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അപ്പു ലക്ഷ്മിയേട്ടത്തിയുടെ വാതിൽ മുട്ടി പതിവില്ലാതെ കുരക്കുന്നു. വെപ്രാളം പിടിച്ച് അപ്പു മാഷുടെ വീട്ടിലേക്കും വന്ന് കുരക്കുന്നു.
2: കാര്യമറിയാതെ മാഷ് അപ്പുവിൻ്റെ പിന്നാലെ ഏഴത്തിയുടെ വീട്ടിലേക്ക് ഓടി. വാതിൽ തള്ളി തുറന്നപ്പോൾ

ആൾക്കാരുടെ കൂട്ടത്തിൽ ആരോ പറയുന്നത് മാഷ് കേട്ടു. അകന്ന ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് സംസ്കാരക ചടങ്ങുകൾ ചെയ്യാൻ നേരം ചിതക്ക് തീക്കൊളുത്തുവാൻ ആരും തയ്യാറാവാതെ സമയം ആ കർമ്മം രതീന്ദ്രൻ മാഷ് ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് നിർവഹിച്ചു. ശേഷക്രിയകളെല്ലാം കഴിഞ്ഞു. മാഷുടെ പെൻഷനാവുന്ന ദിവസം എത്തി. നാട്ടുകാരെല്ലാവരും ചേർന്ന് മാഷക്ക് യാത്രയയപ്പ് നൽകി. സാധനങ്ങളെല്ലാം പിക്കപ്പ് വാനിൽ കയറ്റി. യാത്ര പറയാം നേരം വേനൽ കയറിയ മാഷ് ഡോർ തുറന്നുകൊണ്ട് അപ്പൂ എന്ന് നീട്ടി വിളിച്ചു. മുറ്റത്തൊരു മൂലയിൽ അനങ്ങാതിരുന്ന അപ്പു ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ചാടിക്കയറി മാഷുടെ മടിയിൽ ഇരിപ്പുറപ്പിച്ചു. ഡ്രൈവർ രാജൻ, അല്ല മാഷേ, ഈ പട്ടിയെയും കൂടി കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? ആടോ, ഇവനാ എൻ്റെ എല്ലാം. യാത്രയാക്കാൻ വന്ന സഹദേവൻ മാഷോടെ പറഞ്ഞു, മാഷേ, അപ്പുവിനെ എനിക്ക് വിട്ടുതരുമോ? അപ്പുവിൻ്റെ തളിയിൽ തളിയിക്കൊണ്ട് മാഷ് പറഞ്ഞു, ഇല്ലടോ, ഞാനില്ലാതെ ഇവനും ഇവനില്ലാതെ എനിക്കും ജീവിക്കാൻ പറ്റുമോ? സഹദേവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പും മാഷും കയറിയ വണ്ടി കൺമുന്നിൽ നിന്നും മറിയുന്നത് വരെ അവിടെ കൂടിയ എല്ലാവരും നോക്കി നിന്നു. കൂടി നിന്നവരിൽ പ്രായം കൂടിയ മാധവി, എന്ത് നല്ല മനുഷ്യനാ ആ മാഷ്, ആ നായിയും കൂടെ കൊണ്ടുപോയില്ലേ? വണ്ടി ഓട്ടത്തിനിടയിൽ ഡ്രൈവർ രാജൻ, അല്ല മാഷേ, ഈ നാടൻ നായെ എന്തിനാ നിങ്ങൾ കൊണ്ടുപോകുന്നത്? നല്ല വിലമതിപ്പുള്ള നായിയെ വേണമെങ്കിൽ ഞാൻ തരൂലായിരുന്നോ? ഒരു കുട്ടിയെപ്പോലെ മാഷുടെ മടിയിൽ കിടന്ന് പുറത്തെ കാഴ്ചകൾ കാണുന്ന അപ്പുവിൻ്റെ തലയിൽ തളോടിക്കൊണ്ട്, രാജാ, ഇവനില്ലായിരുന്നുവെങ്കിൽ നിന്റെ കൂടെ യാത്ര ചെയ്യുവാൻ ഈ ഞാൻ ഉണ്ടാവുമായിരുന്നില്ല. നീ അറിയോ, ഞാൻ താമസിച്ച വീടിൻ്റെ മുന്നിൽ ഒരു കുടിലുണ്ടായിരുന്നില്ലേ? അവിടെ ഒരു സ്ത്രീയുണ്ടായിരുന്നു, അവർ മരിച്ചുപോയി. ആ മാഷേ, ഞാൻ അങ്ങോട്ട് ട്രിപ്പെല്ലാം പോയാൽ അവർ ചായ കുടിക്കാൻ പൈസയ്ക്ക് ചോദിക്കും. ഞാൻ കൊടുക്കാറുണ്ട്. അവരുടെ കൂടെ കാണുന്നതാണോ ഈ പട്ടി? അവരും മാഷും എന്താ ബന്ധം? ഞാൻ പറയട്ടെടോ, ഞാൻ അവിടെ താമസത്തിന് വരുമ്പോൾ സഹദേവനും ആ സ്ത്രീയും പിന്നെ ഇവനും മാത്രമായ എൻ്റെ കൂട്ട്. ഞങ്ങൾ അടുത്തപ്പോൾ അവർ എൻ്റെ അമ്മയുടെ സ്ഥാനത്തായിരുന്നു, എന്നെ വിട്ടുപോയ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത്. എൻ്റെ കാര്യങ്ങളിൽ അവർക്ക് വളരെ ശ്രദ്ധയായിരുന്നു. പിന്നെ എന്താ മാഷേ ഉണ്ടായത്? മാഷ് കണ്ണു തുടച്ചുകൊണ്ട് തുടർന്നു. ലക്ഷ്മിയേച്ചി മരിച്ച ദിവസം ആ മൃതശരീരത്തിനരികിൽ ഇരിക്കുവാൻ ഇവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബോഡിയെടുക്കാൻ നേരം ഇവൻ ലക്ഷ്മിയേച്ചിയുടെ മൃതശരീരത്തിന് മുകളിൽ കയറിയിരുന്ന് ബഹളം വെച്ചു. ഇവനെ മാറ്റുവാൻ ജനങ്ങൾ നന്നെ പാടുപെട്ടു. ആരോ ഒരാൾ വടിയെടുത്ത് അടിക്കാൻ നേരം ഞാൻ തടുത്തു. അടിക്കണ്ട, ഞാൻ പറഞ്ഞാൽ അവൻ മാറും എന്നും പറഞ്ഞ് അടുത്തുപോയി അപ്പുവിനെ തലോടി വിളിച്ചപ്പോൾ ഇവൻ എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ രംഗം കണ്ട് അവിടെ കൂടിയ ജനങ്ങളെല്ലാവരും കണ്ണീരിൽ കുതിർന്ന് കണ്ണു തുടച്ചു. അത്രയും പറഞ്ഞപ്പോൾ മാഷുടെ കണ്ണിൽ നിന്നും ഉതിർന്ന കണ്ണുനീർ അപ്പുവിൻ്റെ തലയിൽ വീണപ്പോൾ അവൻ മാഷയെ ഒന്ന് ദയനീയമായി നോക്കി വാലാട്ടി മുരണ്ടു. മാഷ് നോക്കുമ്പോൾ രാജനും ഡ്രൈവിങ്ങിനിടയിൽ കണ്ണു തുടച്ചുകൊണ്ട്, ഹോ, എന്നിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി. എന്നും രാത്രിയിൽ ഞാൻ കസേരയിൽ ഇരുന്നാൽ എൻ്റെ രണ്ട് കാൽപാദങ്ങളും അടുപ്പിച്ച് വെച്ച് അതിന്മേൽ തലവെച്ചുകൊണ്ട് ഇവന് കിടക്കണം. അതൊരു പതിവായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇരുന്ന സമയത്ത് ഞാൻ ബോധരഹിതനായി താഴെ വീണു. ആശുപത്രിയിൽ ബോധം തെളിഞ്ഞപ്പോഴാണ് അരുണ കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു, തക്ക സമയത്ത് ഇവിടെ എത്തിയത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞുവെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നിലത്ത് വീണ നിങ്ങളുടെ അവസ്ഥ കണ്ട് അപ്പു ഉരച്ചുകൊണ്ട് അയൽവക്കക്കാരുടെ വീട്ടിലേക്ക് ഓടി. പതിവില്ലാതെ അപ്പുവിൻ്റെ കുര കേട്ട് ആൾക്കാർ അവൻ്റെ പിന്നാലെ വന്നപ്പോഴാണ് ബോധമില്ലാതെ വീണുകിടക്കുന്ന നിങ്ങളെ കണ്ടത്. എല്ലാവരും കൂടി ചേർന്നാണ് എന്നെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇവനില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലടോ. അപ്പോൾ മാഷേ, ഈ ലക്ഷ്മിയച്ചിയുടെ മക്കൾ? അത്, കുട്ടികൾ പരക്ക പറ്റാത്ത പ്രായത്തിലാണ് അവരുടെ ഭർത്താവ് മരിച്ചത്. അതിനുശേഷം ഈ മക്കളെ വളർത്തുവാനും പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കുവാനും ജീവിതമാകുന്ന നാടകത്തിൽ ആ അമ്മ കെട്ടിയ പല വേഷങ്ങളും ആ മക്കൾക്ക് പുച്ഛമായിരുന്നു പോലും. ആ പുതിയ കാലമല്ലേ! എന്തമ്മ, എന്തച്ഛൻ! മടിയിൽ കിടന്ന അപ്പുവിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് മാഷ് തുടർന്നു. മക്കൾ അവരെ ഉപേക്ഷിച്ചപ്പോൾ

0: ആ കിൽക്കെട്ടി റോഡരികിൽ ഉപേക്ഷിച്ച ഒരു കുട്ടിപ്പട്ടിയായിരുന്നു ഇവൻ. ഇവനായിരുന്നു അവരുടെ എല്ലാം. അല്ല മാഷേ, കഥകൾ പറഞ്ഞ് ഇപ്പം മലപ്പുറം ടൗണ് കഴിഞ്ഞു. ഇനി അങ്ങോട്ടാ? നേരെ വിട്ടോ? ആ കാണുന്ന ബസ് ഷെൽട്ടർ കണ്ടോ? അതിൻ്റെ സൈഡിൽ കാണുന്ന റോഡിലൂടെ കയറിക്കോ. അങ്ങനെ പോട്ടെ. അതിലെ ഇനി കുറച്ചേ ഉള്ളൂ. ആ കാണുന്ന മാവില്ലേ, അവിടെയാ വീട്. മാഷേ, അവിടെ കുറേ ആൾക്കാരെ കാണുന്നുണ്ടല്ലോ. അത് തന്നെയാണ് വീട്. അതെല്ലാം എൻ്റെ നാട്ടുകാരാണ്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന നമ്മുടെ നാടിൻ്റെ എല്ലാമെല്ലാമായ മാഷയെ സ്വീകരിക്കാൻ കൂടിയ ജനങ്ങൾക്കരികിൽ രാജൻ തൻ്റെ പിക്കപ്പ് വാൻ നിർത്തി. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും നിതീന്ദ്രൻ മാഷയുടെ മകൾ രജിത അപ്പു എന്ന് നീട്ടി വിളിച്ചപ്പോൾ മാഷയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് ചാടി ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ഇറങ്ങി ഓടി രജിതയെ കെട്ടിപ്പിടിച്ചപ്പോൾ കൂടി നിന്ന ജനക്കൂട്ടം ഒന്നടക്കം കൈയടിക്കുന്ന കാഴ്ച കണ്ട് മാഷെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് രാജൻ പറഞ്ഞു, ഞാൻ അപ്പുവിനെ പറഞ്ഞതെല്ലാം തെറ്റായിപ്പോയി, മാപ്പാക്കണം, മാപ്പ്.
1: അരവിന്ദാക്ഷൻ കൊതേരി എഴുതി അവതരിപ്പിച്ച അപ്പു എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനി ശൈലജ ജനാർദ്ദനൻ മട്ടന്നൂർ എഴുതിയ കവിത വ്യഥ. ആലപിക്കുന്നത് തങ്കമണി കുഞ്ഞികൃഷ്ണൻ, നീലേശ്വരം.

0: ശൈലജ ജനാർദ്ദനൻ മട്ടന്നൂർ എഴുതിയ വ്യഥ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് തങ്കമണി കുഞ്ഞികൃഷ്ണൻ നീലേശ്വരം. സർഗജാലകത്തിൽ ഇനി ഷീബ പുന്നാട് എഴുതിയ പേരറിയാത്തവർ എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് അശ്വിനി.
1: തെളിഞ്ഞ കാലാവസ്ഥയാണിന്ന്. കാറ്റിന്റെ സുഖകരമായ തലോടലും വൈകിട്ടത്തെ ഒത്തുകൂടൽ വിജയേട്ടന്റെ ചായക്കടയിലാണ്. സുജി ചായക്ക് ഓർഡർ ചെയ്തിട്ട് അന്നത്തെ പത്രത്താളിലേക്ക് നോക്കിയിരുന്നു. അപ്പോൾ അരുൺ കയറി വന്നു.
2: വിജയേട്ടാ, പുതിയ വിശേഷം അറിഞ്ഞോ?
1: എന്താരുണേ?
2: ഇന്നും ലോലൻ അടികിട്ടി താഴത്തെ രമണിയേച്ചിന്റെ അടുത്തുനിന്ന്.
1: ഓ, അവളെ ഉപദ്രവിച്ചോ? വിജയേട്ടൻ രോഷത്തോടെ ചോദിച്ചു.
2: ആന്ന്,
1: ഇന്നലെ സന്ധ്യയ്ക്ക് അവര് മുറ്റത്ത് നിന്നപ്പോ പിറകിലൂടെ വന്ന് അവളെ വലിച്ചു കൊണ്ടുപോവാൻ ശ്രമിച്ചുപോലും.
2: രമണിയേച്ചി കയ്യിലുള്ള അലൂമിനിയം ബക്കറ്റ് കൊണ്ട് അവനെ അടിച്ചു.
1: ഒച്ചപ്പാട് കേട്ട നാട്ടുകാർ ഓടി വന്നപ്പോ അവൻ ഒന്നുമില്ലാത്ത പോലെ

0: ഇപ്പില് കയറി ഓടിച്ചു പോയി പോലും. നീതിയും നിയമവും ഒക്കെ പണമുള്ള എന്റെ കൂടിയല്ലേ വിജയേട്ടാ, എത്ര പ്രാവശ്യമായി പരാതി കൊടുക്കുന്നു, എന്നിട്ട് എന്തെങ്കിലും ഫലമുണ്ടോ? അവന്റെ തെമ്മാടി തരം പോലീസും കണ്ടില്ലെന്ന് നടിക്കുക. അരുണിന്റെ രോഷം ആത്മഗതം പോലെയായി. ആ സുജി, ഇന്ന് നിന്റെ അനിയത്തിയെ വഴിയിൽ വെച്ച് ഓടിച്ചെന്ന് കേട്ടല്ലോ. അവനെ ഭയന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും വഴി നടക്കാൻ പോലും കഴിയാതായല്ലോ. കൂട്ടിന് അവന്റെ കൂടെ കുറച്ചു പേരുണ്ടല്ലോ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല സുജി, ഇരുട്ടടി കൊടുക്കണം. അതിന് മറുപടിയായി സുജി ഒന്ന് മൂളക മാത്രം ചെയ്തു. അവന്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ ഉരുത്തിരിയുന്നുണ്ടായിരുന്നു. അരുണെ വാടാ, ഒരു കാര്യമുണ്ട്. സുജി അരുണിനെയും കൂട്ടി റോഡിലേക്ക് ഇറങ്ങി. സുജി, നമുക്കെന്തെങ്കിലും ചെയ്യണ്ടേ? വേണം, ഒരു പ്ലാനുണ്ട്. വാ പറയാം. രണ്ടുപേരും കൂടി ആലോചിച്ച് ഒരു പ്ലാനുണ്ടാക്കി. ലോലൻ സ്ഥിരമായി സഞ്ചരിക്കാറുള്ള വഴികൾ കണ്ടെത്തി. ഇതിൽ അടുത്തൊരു വീട്ടിൽ അമ്മയും മകളും തനിച്ച് താമസിക്കുന്നുണ്ട്. അവിടെ ഇവൻ സ്ഥിരം ശല്യമാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. എടാ, അപ്പോ നമുക്കവിടുന്നാവാം തുടക്കം. രണ്ടുപേരും ഉറപ്പിച്ചു. വീശിയടിക്കുന്ന തണുത്ത കാറ്റ്, സൂര്യൻ ഇരുട്ടിന്റെ തിരശീലയ്ക്കപ്പുറം മറഞ്ഞിരിക്കുന്നു. വിജനമായ വഴിയിലൂടെ കാലുകൾ അമർത്തിച്ചവിട്ടിക്കൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ കണ്ണുകൾ ചുറ്റിലും പരതുകയാണ്. തങ്ങളുടെ നീക്കങ്ങളെ മറ്റാരെങ്കിലും അറിയുന്നുണ്ടോ എന്ന്. ഇല്ല, ചുറ്റുപാടും നിശബ്ദതയിൽ അമർന്നിരിക്കുന്നു. വീടുകളിലെ വെളിച്ചത്തിന്റെ കീറ് ഇടയിലെവിടെയോ നീണ്ടുവരുന്നുണ്ട്. ചുറ്റുപാടും ഒരു തവണ കൂടെ നിരീക്ഷണം നടത്തിയ ശേഷം ഇടതുവശത്തുള്ള ഒരു കൊച്ചു കുടിലിന്റെ അരികിലേക്ക് രണ്ടുപേരും പതിയെ നീങ്ങി. അവിടം ഇരുട്ടിലാണ്, നേരിയ ശബ്ദം പോലുമില്ല. മുറ്റത്തെ കോണിലെ ഒരു വള്ളിപ്പടർപ്പിന്റെ മറവിൽ അവർ പതുങ്ങിയിരുന്നു. നിമിഷങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. പൊടുന്നനെ ചരലെരിയുന്ന ശബ്ദവും കേട്ടു. ഒരു മനുഷ്യരൂപം ആ കുടിലിന്റെ വാതിലിനടുത്തേക്ക് നീങ്ങുന്നതും കണ്ടു. ഒരു നിമിഷം അയാൾ ചുറ്റുപാടും നിരീക്ഷിക്കുന്നു. പിന്നെ പതിയെ വാതിലിലേക്ക് കൈകൾ നീണ്ടു. ഇതാണ് അവസരം. സുജി കൈകളിൽ കരുതിയ ദ്രാവകത്തിൽ പഞ്ഞുമുക്കി ഒറ്റ കുതിപ്പായിരുന്നു. അരുൺ ആ നിഴലിന്റെ പിറകിലൂടെ ചെന്ന് ഇറുക്കി പിടിച്ചമർത്തിവെച്ചു. സുജി പഞ്ഞി അയാളുടെ മുഖത്ത് അമർത്തിപ്പിടിച്ചു. അപ്രതീക്ഷിതമായ നീക്കത്തിൽ ചിന്തിക്കാനുള്ള സാവകാശം പോലുമില്ലാതെ അവൻ മയങ്ങി വീണു. നിലത്തു വീണ ശരീരം രണ്ടുപേരും വലിച്ചു മുറ്റത്തിട്ടു. അവിടുന്ന് അവനെയെടുത്ത് തൊട്ടടുത്തുള്ള കുളത്തിന്റെ കൽപ്പടവുകളിൽ കിടത്തി. സുജി അടുത്തുള്ള തൊട്ടാവാടിയുടെ ഒരു കൂട്ടം പിഴുതെടുത്ത് അയാളുടെ മുണ്ടിനടിയിലേക്ക് താഴ്ത്തിവെച്ചു. മുണ്ടുകൊണ്ട് നന്നായി കെട്ടിവെച്ചു. എന്നിട്ട് അരുണിനെ നോക്കി തലയാട്ടി. അവർ ആത്മസംതൃപ്തിയോടെ കൈകൾ വീശി തിരിച്ചു നടന്നു. പിറ്റേന്ന് പുലർച്ചെ പകൽ തെളിയുമ്പോൾ ലോലൻ മയക്കത്തിൽ നിന്നുണർന്നു. എവിടെയാണ് താൻ? ചുറ്റുപാടും കണ്ണോടിച്ചു. ഇതെങ്ങനെ ഇവിടെ എത്തി? ആരാണ് ഇവിടെ എത്തിച്ചത്? തലേന്ന് രാത്രിയിലെ ഓർമ്മകൾ ഒരു നിമിഷം മനസ്സിലേക്ക് ഓടിയെത്തി. തന്റെ പിറകിലൂടെ ഒരു കൈ വന്ന് വലയം ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ. പൊടുന്നനെ തന്റെ ശരീരം നീറിപ്പുകയുന്നതറിഞ്ഞ് അയാൾ പിടഞ്ഞെണീറ്റു. ചൊറിയുന്നിടത്തേക്ക് കൈകൾ കടത്തി ചെടികൾ വലിച്ചെടുത്തെറിഞ്ഞു. പിന്നെ പടികൾ ഓടിക്കയറി. വിവസ്ത്രനായി ചൊറിഞ്ഞുകൊണ്ട് വീഥികളിലൂടെ ഓടുന്ന ലോലനെ കണ്ട് നാട്ടുകാർ അത്ഭുതത്തോടെ നോക്കുകയും ഇയാൾക്ക് വട്ടായോ എന്ന് പരസ്പരം പറയുകയും ചെയ്തു. ഇനി ഒരു പെണ്ണിനടുത്തേക്കും പോവാൻ തോന്നാത്ത വിധം അയാൾ ഓടിയോടി അകന്നുപോയി.
1: ഷീബ പുന്നാട് എഴുതിയ പേരറിയാത്തവർ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: മരച്ചില്ലകൾ കുലുക്കി താഴെ വീഴ്ത്തി വേദനിക്കുന്ന അമ്മയുടെ മക്കളെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന ഭീമസേനനോട് ക്ഷമിക്കാൻ അറിയില്ല അദ്ദേഹത്തിന്. ഇന്ദ്രപ്രസ്ഥത്തിലെ പുത്തൻ മാളികയിൽ സ്ഥലജല വിഭ്രാന്തിയിൽ പെടുത്തി ആക്ഷേപിച്ച് ചിരിച്ച പാഞ്ചാലിയുടെ മുഖവും മറക്കാനാവില്ല അദ്ദേഹത്തിന്.
2: ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങൾ ചോദിച്ചു വാങ്ങി അർജുനനൊഴികെ ആരെയും കൊല്ലില്ലെന്ന് പ്രതിജ്ഞയെടുപ്പിച്ചു. ശരീരവും മനസ്സും തളർത്തിയിട്ടാ ആ പുതിയ അമ്മ സ്വന്തം മകനെ അടർക്കളത്തിലേക്ക് അയച്ചത്.
3: വിധവകൾ പെരുകുന്നു, ആൺമക്കൾ നഷ്ടമായ അമ്മമാർ പെരുകുന്നു, പടക്കളത്ത് മരിച്ചു വീഴുന്ന ഓരോ യോദ്ധാവിനെയും ഓർത്ത് വിലപിക്കാൻ സ്ത്രീകൾ.
4: യുദ്ധാനന്തര ഹസ്തിനാപുരയുടെ അകത്തളങ്ങളിൽ പരാജിത പക്ഷത്തിന്റെ പരിദേവനങ്ങൾ.
1: ആൾക്കൂട്ടം നോക്കി നിൽക്കെ ഒരു പെണ്ണ് പരിഹസിച്ച് കൈകൊട്ടി ചിരിച്ചപ്പോ ഉള്ളുലഞ്ഞു അങ്ങയുടെ മകന്റെ മനസ്സിലേക്ക് കനല് കോരിയിട്ട പാഞ്ചാലിയോട്, അച്ഛന്റെ ആന്ത്യം പറഞ്ഞ് പരിഹസിച്ച ആ നീജയോട്, പ്രതികാരം ചെയ്യാനിറങ്ങി തിരിച്ചവനാ എന്റെ ഭർത്താവ് അമ്മയുടെ മകൻ സുയോധനൻ.
4: മഹാഭാരത കഥയിലെ പ്രതിനായക സ്ഥാനത്തിരിക്കുന്ന ദുര്യോധനന്റെ ഭാര്യ ഭാനുമതിയുടെ തുറന്ന പറച്ചിലുകൾ.
2: സുയോധനന്റെ സൗഹൃദത്തിന് പകരമാവില്ല ഭാരത സിംഹാസനവും കുന്തി മഹാറാണിയുടെ പുത്രപദവിയും എന്നാണ് ധീരനായ കർണൻ മറുപടി നൽകിയത്.
4: പ്രഥമ കൗന്ദയൻ എന്ന സ്ഥാനത്തോടൊപ്പം ഭാരത സിംഹാസനവും മരണാനന്തര ബഹുമതിയായി ലഭിച്ച അംഗരാജ കർണന്റെ ഭാര്യ വൃഷാലിയുടെ വിചാരങ്ങൾ.
3: ആയിരങ്ങൾക്കാശ്രയമായ ആരാധനാമൂർത്തി, കേശവനെ ശപിച്ച നീച സ്ത്രീ എന്ന വിശേഷണമല്ലേ ഇനി ഗാന്ധാരിക്ക്?
4: നൂറുമക്കളിൽ ഒരാൾ പോലും അവശേഷിക്കാതെ യുദ്ധമുഖത്ത് നെഞ്ച് തകർന്നും തുടയില്ല തകർന്നും വീണു മരിച്ച ധീരയോദ്ധാക്കളുടെ കൗരവ മാതാവ് ഗാന്ധാരി ദേവി.
2: അപമാന ശരങ്ങളേറ്റ് നിലംപതിച്ച എന്റെ പതിയെ കൈപിടിച്ചുയർത്തിയത് സുയോധനനാ. കർണനും സുയോധനനും ഗാഢ സൗഹൃദത്തിന്റെ വിശ്വമാതൃകയാ.
4: അധികാര തർക്കത്തിന്റെ അടക്കം പറച്ചിലുകൾ ഒടുവിൽ പൊട്ടിത്തെറികളാവുകയാണ്. ദുരന്തങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഇരുൾ വനങ്ങളിലൂടെ കനൽപാതകൾ താണ്ടുന്ന വിധവകളുടെ വിരഹവില്ലാപ്പം.
1: ന്യായവാദങ്ങളുടെ കഞ്ചുകമണിയിക്കാൻ ആരും വരില്ല. കൗരവകുമാരന്മാരുടെ കബന്ധങ്ങളിലും കുരുപത്നിമാരുടെ കണ്ണീരിലും വിജയം കണ്ടെത്തുകയല്ലേ പൗരജനവും പാണ്ഡവ ബന്ധുക്കളും.
4: റേഡിയോ മലബാറിന്റെ അവതാരകരുടെ അഭിനയത്തികവിന് ഒരവസരം കൂടി. ഭാനുമതി.
2: ചില വന്യമൃഗങ്ങളിൽ മാത്രം കാണുന്ന ക്രൂരതയാ തുടയെല്ല് തകർത്ത് വേദനയുടെ അഗാധതയിലേക്ക് തള്ളിവിട്ട് ക്ഷിപ്രമരണം പോലും അനുവദിക്കാതെയാ സുയോധനനെ.
1: സ്യമന്ത പഞ്ചകത്തിൽ തുടയെല്ല് തകർന്ന് വേദന കൊണ്ട് പുളഞ്ഞ് രണ്ട് പകലും ഒരു രാത്രിയും സഹിച്ച് കിടന്നില്ലേ? പിന്നെ ഇതൊക്കെ സഹിക്കാൻ ഭാനുമതിക്കാവണം. ആവും.
4: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 ഭാനുമതി.
5: സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
0: റേഡിയോ മലബാറിലിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഓരോ വിളിയും കാതോർത്ത് എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
0: ഇനി കേൾക്കാം രാജലക്ഷ്മി പാടിയ ഗാനം. ചിത്രം കളർ ബലൂൺ.

0: മരച്ചില്ലകൾ കുലുക്കി താഴെ വീഴ്ത്തി വേദനിക്കുന്ന അമ്മയുടെ മക്കളെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന ഭീമസേനനോട് ക്ഷമിക്കാനറിയില്ല അദ്ദേഹത്തിന്. ഇന്ദ്രപ്രസ്ഥത്തിലെ പുത്തൻ മാളികയിൽ സ്ഥലജല വിഭ്രാന്തിയിൽ പെടുത്തി ആക്ഷേപിച്ച് ചിരിച്ച പാഞ്ചാലിയുടെ മുഖവും മറക്കാനാവില്ല അദ്ദേഹത്തിന്.
1: ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങൾ ചോദിച്ചു വാങ്ങി അർജുനനൊഴികെ ആരെയും കൊല്ലില്ലെന്ന് പ്രതിജ്ഞയെടുപ്പിച്ചു. ശരീരവും മനസ്സും തളർത്തിയിട്ടാ ആ പുതിയ അമ്മ സ്വന്തം മകനെ അടർക്കളത്തിലേക്ക് അയച്ചത്.
2: വിധവകൾ പെരുകുന്നു, ആൺമക്കൾ നഷ്ടമായ അമ്മമാർ പെരുകുന്നു, പടക്കളത്ത് മരിച്ചു വീഴുന്ന ഓരോ യോദ്ധാവിനെയും ഓർത്ത് വിലപിക്കാൻ സ്ത്രീകൾ.
3: യുദ്ധാനന്തര ഹസ്തിനാപുരയുടെ അകത്തളങ്ങളിൽ പരാജിത പക്ഷത്തിന്റെ പരിദേവനങ്ങൾ.
0: ആൾക്കൂട്ടം നോക്കി നിൽക്കെ ഒരു പെണ്ണ് പരിഹസിച്ച് കൈകൊട്ടി ചിരിച്ചപ്പോ ഉള്ളുലഞ്ഞു അങ്ങയുടെ മകന്റെ മനസ്സിലേക്ക് കനല് കോരിയിട്ട പാഞ്ചാലിയോട്, അച്ഛന്റെ ആന്ത്യം പറഞ്ഞ് പരിഹസിച്ച ആ നീജയോട്, പ്രതികാരം ചെയ്യാനിറങ്ങി തിരിച്ചവനാ എന്റെ ഭർത്താവ് അമ്മയുടെ മകൻ സുയോധനൻ.
3: മഹാഭാരത കഥയിലെ പ്രതിനായക സ്ഥാനത്തിരിക്കുന്ന ദുര്യോധനന്റെ ഭാര്യ ഭാനുമതിയുടെ തുറന്നു പറച്ചിലുകൾ.
1: സുയോധനന്റെ സൗഹൃദത്തിന് പകരമാവില്ല ഭാരത സിംഹാസനവും കുന്തി മഹാറാണിയുടെ പുത്രപദവിയും എന്നാണ് ധീരനായ കർണൻ മറുപടി നൽകിയത്.
3: പ്രഥമ കൗന്ദയൻ എന്ന സ്ഥാനത്തോടൊപ്പം ഭാരത സിംഹാസനവും മരണാനന്തര ബഹുമതിയായി ലഭിച്ച അംഗരാജ കർണന്റെ ഭാര്യ വൃഷാലിയുടെ വിചാരങ്ങൾ.
2: ആയിരങ്ങൾക്ക് ആശ്രയമായ ആരാധനമൂർത്തി, കേശവനെ ശപിച്ച നീച സ്ത്രീ എന്ന വിശേഷണമല്ലേ ഇനി ഗാന്ധാരിക്ക്?
3: നൂറുമക്കളിൽ ഒരാൾ പോലും അവശേഷിക്കാതെ യുദ്ധമുഖത്ത് നെഞ്ചു തകർന്നും തുടയില്ല തകർന്നും വീണു മരിച്ച ധീരയോദ്ധാക്കളുടെ കൗരവ മാതാവ് ഗാന്ധാരി ദേവി.
1: അപമാന ശരങ്ങളേറ്റ് നിലംപതിച്ച എന്റെ പതിയെ കൈപിടിച്ചുയർത്തിയത് സുയോധനനാ. കർണനും സുയോധനനും ഗാഢ സൗഹൃദത്തിന്റെ വിശ്വമാതൃകയാ.
3: അധികാര തർക്കത്തിന്റെ അടക്കം പറച്ചിലുകൾ ഒടുവിൽ പൊട്ടിത്തെറികളാവുകയാണ്. ദുരന്തങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഇരുൾവനങ്ങളിലൂടെ കനൽപാതകൾ താണ്ടുന്ന വിധവകളുടെ വിരഹവില്ലാപ്പം.
0: ന്യായവാദങ്ങളുടെ കഞ്ചുകമണിയിക്കാൻ ആരും വരില്ല. കൗരവകുമാരന്മാരുടെ കബന്ധങ്ങളിലും കുരുപത്നിമാരുടെ കണ്ണീരിലും വിജയം കണ്ടെത്തുകയല്ലേ പൗരജനവും പാണ്ഡവ ബന്ധുക്കളും.
3: റേഡിയോ മലബാറിന്റെ അവതാരകരുടെ അഭിനയത്തികവിന് ഒരവസരം കൂടി. ഭാനുമതി.
1: ചില വന്യമൃഗങ്ങളിൽ മാത്രം കാണുന്ന ക്രൂരതയാ തുടയെല്ല് തകർത്ത് വേദനയുടെ അഗാധതയിലേക്ക് തള്ളിവിട്ട് ക്ഷിപ്രമരണം പോലും അനുവദിക്കാതെയാ സുയോധനനെ.
0: സ്യമന്ത പഞ്ചകത്തിൽ തുടയെല്ല് തകർന്ന് വേദന കൊണ്ട് പുളഞ്ഞ് രണ്ടു പകലും ഒരു രാത്രിയും സഹിച്ച് കിടന്നില്ലേ? പിന്നെ ഇതൊക്കെ സഹിക്കാൻ ഭാനുമതിക്കാവണം. ആവും.
3: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 ഭാനുമതി.
4: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
5: യേശുദാസ് പാടിയ ഗാനം. ചിത്രം എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അനശ്വര കാവ്യങ്ങളുടെ ആസ്വാദന മാധുര്യം നുകരാൻ

കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി ഒരു യാത്ര. അനുയാത്രയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. അക്ഷരമലരുകളുടെ പരിമളത്തിന്റെ പരിരംഭണത്തിനായി കാത്തിരിക്കുക. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:35 തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: യേശുദാസ് പാടിയ മറ്റൊരു ഗാനം, ചിത്രം ഭാര്യയൊന്ന് മക്കൾ മൂന്ന്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനതരംഗത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഇളമുറത്തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഹരി കുടപ്പനക്കുന്നാണ് ചിത്രം സംവിധാനം ചെയ്തത്. എം ഗിരീഷ് പേരൂർക്കടയാണ് നിർമ്മിച്ചത്. മനോജ് കിജയൻ, തിലകൻ, വാണി വിശ്വനാഥ് എന്നിവരാണ് മുഖ്യ നടീനടന്മാർ. കലാഭവൻ മണി, വിജയകുമാർ, സി എസ് അബ്രഹാം എന്നിവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ ഗാനങ്ങൾ ഒ എൻ വി കുറുപ്പാണ് രചിച്ചത്. രവീന്ദ്രന്റെ സംഗീതം യേശുദാസ്, എം ജി ശ്രീകുമാർ, രവീന്ദ്രൻ, സുജാത മോഹൻ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് എസ് പി വെങ്കടേഷാണ്. കേൾക്കാം നമുക്ക് എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ചതുർമണി തിരയണ കുരുവികൾ അതുവഴി ഇതുവഴി എതുവഴി പോ.
1: മനോജ് കെ ജയനാണ് അനന്തപത്മനാഭൻ തമ്പുരാൻ എന്ന കഥാപാത്രവുമായി എത്തുന്നത്. അദ്ദേഹം ഒരു പഴയ തറവാട്ടിലെ യുവ പ്രമാണിയാണ്. ഗ്രാമത്തിലെ ക്ഷേത്രോത്സവ അവകാശവും തറവാട്ടിന്റെ സ്വാധീനവും പിടിച്ചെടുക്കാൻ തിലകന്റെ കഥാപാത്രമായ ചന്തുനായർ ശ്രമിക്കുന്നു. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് കഥ പോകുന്നത്. ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം. സുജാതാ മോഹൻ ആലപിച്ച ഗാനമാണ്.

അനന്തനും ഇന്ദുവും തമ്മിലുള്ള പ്രണയത്തിനിടയിൽ നഗരത്തിൽ നിന്നെത്തുന്ന ഊർമിളയുടെ വരവ് പുതിയ സംഭവ വികാസങ്ങൾക്ക് വഴിയൊരുക്കുന്നു. പിന്നീട് ഊർമിള ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും അതിന്റെ കുറ്റം അനന്തന്റെ മേൽ വീഴുകയും ചെയ്യുന്നു. തുടർന്ന് യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്താനുള്ള അന്വേഷണവും അനന്തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള പോരാട്ടവുമാണ് ഇളമുറ തമ്പുരാൻ എന്ന ചിത്രത്തിന്റെ പ്രധാന ഭാഗം. പാട്ട് കേൾക്കാം. യേശുദാസ് ആലപിച്ച ഓരോരോ പൂമുത്തും എന്ന ഗാനം കേൾക്കാം.

സിനിമയുടെ അവസാനത്തിൽ ഊർമിളയുടെ കൊലപാതകത്തിന്റെ യഥാർത്ഥ രഹസ്യം പുറത്തുവരുന്നു. അനന്തപത്മനാഭൻ തമ്പുരാൻ കൊലപാതക കേസിൽ കുടുങ്ങിയിരുന്നെങ്കിലും അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നു. കഥയുടെ അവസാനം യഥാർത്ഥ കുറ്റവാളികളുടെ ഗൂഢാലോചന വെളിപ്പെടുകയും തമ്പുരാൻ തന്റെ ശത്രുക്കളെ നേരിട്ട് പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. കുടുംബത്തിനും തറവാട്ടിനുമേലുമുള്ള ഭീഷണികൾ അവസാനിക്കുകയും അദ്ദേഹവും ഇന്ദിരിയും ഒന്നിക്കുകയും ചെയ്യുന്നു. ചന്തുനായരുടെ അധികാര ലോലുപതിയും കുതന്ത്രങ്ങളും പരാജയപ്പെടുന്നതോടെയാണ് ചിത്രം അവസാനിക്കുന്നത്. യേശുദാസും രവീന്ദ്രനും ആലപിച്ച ഗാനം.

0: ഇന്ന് ഗാനതരംഗത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹരികുടപ്പനക്കുന്ന് സംവിധാനം ചെയ്ത 1998 പുറത്തിറങ്ങിയ ഇളമുറ തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. ഒ എൻ വി കുറുപ്പാണ് ഗാനരചന, രവീന്ദ്രനാണ് ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കിയത്. യേശുദാസ്, എം ജി ശ്രീകുമാർ, രവീന്ദ്രൻ, സുജാത മോഹൻ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. ഇന്നത്തെ ഗാനതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ
2: റേഡിയോ മലബാർ.
3: റേഡിയോ മലബാറിൽ ഇനി ആർദ്ര ഗീതങ്ങൾ കേൾക്കാം.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി. ജയചന്ദ്രൻ, ഗായത്രി അശോകൻ.

0: ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്രം ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 6, ഹിജറ വർഷം 1447, മുഹറം 4, ശകവർഷം 1948, ജ്യേഷ്ഠം 30, 2026 ജൂൺ 20, ശനിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.